0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
1: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ആറു ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവള കുഞ്ഞിന് തരയറ്റമ്മരെ അയ്യയ്യ
1: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ നിറങ്ങല്ലടാ
0: മടികൊടുത്ത് തടി കിട്ടാൻ ഒരുപിട്ട് നിറങ്ങല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

വെളിച്ചം ഗണിയും തകിടം മറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയറി ചക്കത്തരം ഒരു ജഗ മനസ്സിന് വൈ മടിയിന് വൈ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ ചെറുതേ ഓടാ പോയി ചെലവിന്.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. നല്ലൊരു പ്രഭാതം, നല്ലൊരു ദിവസം ഇതാ ഇവിടെ തുടങ്ങുന്നു. നമ്മുടെ മനസ്സ് എന്നത് ഒരു മനോഹരമായ ജാലകം പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എ വിൻഡോ. ആ ജാലകത്തിൽ കൂടിയാണ് നാം ചുറ്റുമുള്ള ലോകത്തെ കാണുന്നത്. നാം നോക്കിക്കാണേണ്ടതും അതുതന്നെയാണ്. അതുകൊണ്ട് ആദ്യം വൃത്തിയാക്കേണ്ടത് ആ ജാലകമാണ്. ആ ജാലകത്തെ സ്വയം വൃത്തിയാക്കി തിളക്കമുള്ളതാക്കി വെച്ചാൽ അതിലൂടെ നാം കാണുന്ന കാഴ്ചകളും മനോഹരമായി പരിണമിക്കും. എത്ര സിമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോ മനസ്സെന്ന ജാലകം, കണ്ണുകളെന്ന ആ വിൻഡോ ഫ്രെയിം, അതെല്ലാം വൃത്തിയായി ശുചിയായി തേച്ചു മിനുക്കി വെടുപ്പാക്കി വെച്ചു നോക്കൂ. അപ്പോ അതിലൂടെ കാണുന്ന കാഴ്ചകളുമെല്ലാം മനോഹരമായി തോന്നും. ഇതെല്ലാം തന്നെ നമ്മൾ പറയും നമ്മുടെ മനസ്സിന്റെ ഒരു പിൻബലമാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആ ജാലകം അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്, നിങ്ങളുടെ മനസ്സിലാണുള്ളത്. അത് തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കടമയാണ്. ബി ബോൾഡ് വെൻ യു ലൂസ്, ബി കാം വെൻ യു വിൻ. എത്ര നല്ല വാക്ക്. ചേഞ്ചിങ് ദ ഫേസ് ക്യാൻ ചേഞ്ച് നത്തിങ്, ബട്ട് ഫേസിങ് ദ ചേഞ്ച് ക്യാൻ ചേഞ്ച് എവ്രിതിങ്. Here we start today's wake-up call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഇന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത നോക്കിയിട്ട് കിട്ടിയില്ല, പകരം വായിച്ചു വായിച്ചു വന്നപ്പോ പഴയ ഒരു കവിത, പണ്ട് നമ്മള് പാഠപുസ്തകം മലയാള പുസ്തകത്തിൽ വായിച്ച രണ്ടു വരി കവിത ഓർമ്മ വന്നു. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പണ്ടങ്ങാണ് ഡയറിയിൽ എഴുതി വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇന്ന് ഈ ഒരു 2026 പോലും അത് ഓർമ്മിപ്പിക്കാൻ എനിക്ക് പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ പാഠങ്ങൾ മറന്നുപോയി മാഞ്ഞു പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. അത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും എൻ്റെ പക്കലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് പരോപകാരത്തെക്കുറിച്ചൊന്ന് പറയാം. അത് പരോപകാരം ഇതം ശരീരം എന്ന് പറയാറുണ്ട്. നമ്മുടെ ഈ എക്സിസ്റ്റൻസ് കൊണ്ട് മറ്റൊരാൾക്ക് 5 വയസ്സേക്ക് ഗുണമില്ലെങ്കിൽ ഈ എക്സിസ്റ്റൻസിനും ഗുണമില്ല. അതാണ് സിമ്പിൾ. നമ്മളുടെ ഈ ഒരു ജന്മം തന്നെ, ഈ ഒരു പ്രവൃത്തി മണ്ഡലം തന്നെ മറ്റൊരാളിലേക്ക് പകർന്നു നൽകുമ്പോൾ അവർക്കത് ഗുണകരമായി മാറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഭൂമിക്ക് ഭാരം മാത്രം. അതാണ് പരോപകാരം ഇതം ശരീരം. ഈ ശരീരം കൊണ്ട് ഏറ്റവും മറ്റുള്ളവർക്ക് ഉപകാരം നേടാൻ കഴിയുക എന്നുള്ളത് വാസ്തവം. ഒരു കുഞ്ഞി കഥ പറയട്ടെ, ഒരു ചെറിയ കഥ. ഒരു കൊട്ടാരത്തിലെ രാജാവ് സവാരിക്ക് പോകുന്ന സമയത്ത് നാട്ടിലൂടെ പോയി, പിന്നെ ചെറിയ കാട്ടിലൂടെ പോയി, തിക് കാട്ടിലൂടെ, ഡെൻസ് ഫോറസ്റ്റിലൂടെ പോയി. വലിയൊരു കാടാണ്, ഒരു ചെറിയൊരു ആശ്രമം കണ്ടു. നോക്കുമ്പോൾ അവിടെ ഒരു യോഗി ഇരുന്ന് തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ എന്തുമാവാം. അപ്പോൾ രാജാവിന് വെള്ളം ദാഹിച്ചു. അപ്പം ഇവിടെ നിർത്തി ഒന്ന് വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ആ യോഗിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് ഫലവർഗങ്ങളും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് രാജാവിനെ സന്തോഷിപ്പിച്ചു. ആ ഒരു വിശ്രമത്തിൻ്റെ ഒരു ആലസ്യത്തിൽ രാജാവിന് വളരെ മനസ്സിന് ആശ്വാസം തോന്നി. കുളിർമയുള്ളൊരു സ്ഥലം, ഈ ഒരു കുറ്റിക്കാട്ടിൽ വന്നിരുന്ന് ജപം തുടങ്ങുന്നല്ലോ. അപ്പം എന്തായാലും ഇദ്ദേഹത്തെ ഞാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ കൂടി ഇദ്ദേഹത്തിനൊന്ന് അനുഭവിച്ചു കൊടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് രാജാവ് ആ യോഗിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യോഗി വളരെ സ്പീഡിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് രാജാവിന് പിന്നെന്താ, നമുക്ക് ഉടൻ തന്നെ പോകാമെന്ന് പറഞ്ഞ് ആ ഒപ്പം തന്നെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പുതിയൊരു ലോകം, പുതിയ കാഴ്ചകൾ, എല്ലാം വേറെ. കുറ്റിക്കാട്ടിൽ താമസിക്കും പോലെ ആണോ കൊട്ടാരത്തിൽ താമസിക്കേണ്ടത്? അവിടെ ചെന്നപ്പോഴത്തുള്ള ആ സുഖ സൗകര്യങ്ങൾ, സ്വാദിഷ്ടമായ ഭക്ഷണം, ഫലമൂലാദികൾ, അതുപോലെ പാട്ട്, നൃത്തം, സംഗീതം, പരിചരിക്കാൻ പരിചാരകർ, ഇതെല്ലാം ആസ്വദിച്ച് സമയം പോയത് ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനിനി അങ്ങേ പിന്നെ ഒരുപാട് നാൾ ഈ കൊട്ടാരത്തിൽ നിർത്തുന്നില്ല, അങ്ങേക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ മടങ്ങിപ്പോകുന്ന സമയം യോഗി പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യൂ, അങ്ങും കൂടെ എൻ്റെ ഒപ്പം കാട്ടിലേക്ക് വരൂ. ഇത്ര നാളും ഇത്രയും നാൾ താങ്കളുടെ അതിഥിയായി ഞാനിവിടെ കഴിഞ്ഞു. പക്ഷേ അന്ന് താങ്കളുടെ മനസ്സിൽ തന്നെ ഒരു സംശയം തോന്നുന്നു, ഒരു മാസക്കാലം ഒരു യോഗി വര്യന് ഒരു കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ മുഴുകാമെങ്കിൽ ഇത് കൃത്യമായ യോഗി തന്നെയാണോ, ഒരു കപട സന്യാസിയാണോ എന്നൊരു ചിന്ത അങ്ങയിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് വന്നിരുന്നു, ചുറ്റുമുള്ളവർക്കും വന്നിരുന്നു. രാജാവിന് എവിടെ നിന്നാണ് ഈ സന്യാസി കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങ് എൻ്റെ കൂടെ ഒരു മാസം എൻ്റെ കുറ്റിക്കാട്ടിലെ ആശ്രമത്തിൽ താമസിക്കാൻ വരൂ. അത് കൊട്ടാരവാതുക്കൾ കഴിഞ്ഞ ഉടൻ രാജാവ് പറഞ്ഞു, അയ്യോ എനിക്കത് പറ്റില്ല, അങ്ങേക്കൊരു പക്ഷേ എൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചേക്കാം, പക്ഷേ എനിക്ക് വന്ന അങ്ങയുടെ കുടിലിൽ താമസിക്കാൻ സാധ്യമല്ല. അപ്പോൾ യോഗി പറഞ്ഞു, അതാണ് വ്യത്യാസം, എനിക്ക് അങ്ങയുടെ കൊട്ടാരവും എൻ്റെ കുടിലും ഒന്ന് തന്നെയാണ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹൃദയത്തിന്റെ പ്രതീക്ഷയിൽ ഒരു ചെറിയ വിത്ത് നട്ടു നോക്കൂ, നാളെ അത് സന്തോഷത്തിന്റെ പൂന്തോട്ടമായി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ആ ഒരു മനസ്സിന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു ബി ഹാപ്പി, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി സിമ്പിൾ. മനസ്സ് ലളിതമായി വെക്കാനാണ് പ്രയാസം, അല്ലെ? ലളിതമായി വെച്ചാൽ സന്തോഷം നമ്മെ തേടിയെത്തും. പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിലെ പല സിറ്റുവേഷൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് സന്തോഷം സമ്പന്നതയുടെയോ അല്ലെങ്കിൽ പദവിയുടെയും വലിയ നേട്ടങ്ങളുടെയും പിന്നിൽ ഒളിച്ചിരിക്കുന്നതല്ല. പലപ്പോഴും അതൊരു സാധാരണ നിമിഷത്തിൽ, എ സ്മോൾ സിമ്പിൾ ബ്യൂട്ടിഫുൾ മോമെന്റ്, ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ സിൻസിയറായിട്ട് നമ്മെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ, അവിടെയാണ് ആ സന്തോഷം കുടികൊള്ളുന്നത്. ശാന്തമായ ഒരു മനസ്സ്, പീസ്ഫുൾ സ്ലീപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്, അവിടെയാണ് സന്തോഷം കുടികൊള്ളുന്നത്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ലാളിത്യം കൈവരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമ്മൾ ആർഭാടത്തിലേക്ക് പോകാൻ മനസ്സെപ്പോഴും ഒരു കംഫർട്ട് സോണിലേക്ക് പൊക്കൊണ്ടേയിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മടി നമ്മെ പിടിച്ച് ഒരു ഗ്രസിച്ചേക്കാം. അപ്പോൾ ലളിതമായി ജീവിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. കുറച്ചു മുമ്പ് രാജാവിന്റെ കഥ പറഞ്ഞ പോലെ രാജാവിന് ഒരിക്കലും ലളിത ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റിക്കാട്ടിലെ ആശ്രമത്തിൽ താമസിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ മോൾഡ് ചെയ്തിരിക്കുന്ന വേറെ രീതിയിലാണ്. പക്ഷേ മനസ്സിന് കട്ടിയുള്ള ഒരു യോഗ്യവര്യന് എല്ലാ സ്ഥലവും ഒരുപോലെ, ആകാശവും ഭൂമിയും എല്ലാം ഒരുപോലെ. ലാളിത്യം കൈവരിക്കുക എന്നത് പ്രയാസകരമാണ്. കാരണം മറ്റുള്ളവരുമായി എപ്പോഴും ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ ചെയ്യൽ, അത് മനുഷ്യ സഹജമായ സ്വഭാവം. കൂടുതൽ നേടാനുള്ള ആഗ്രഹങ്ങളിൽ നമ്മൾ അതങ്ങ് മുങ്ങിപ്പോകും. അവസാനമില്ലാത്ത മോഹങ്ങൾ ഇങ്ങനെ നമ്മെ പിന്തുടർന്നു വരും. ഇത് പറയുമ്പോഴാണ് പ്രിയ നടൻ മോഹൻലാലിന്റെ ഈ ഒരു ഉപദേശം ആദ്യം എല്ലാവരുടെയും കാതുകളിൽ എത്തട്ടെ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കില്ല, അന്നുള്ള കാര്യമേ എന്റെ സിസ്റ്റമിലില്ല. അന്ന് നമ്മൾ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അല്ലാതെ അതിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിഫ്ലക്ഷൻ ഉണ്ട്, ഒരാൾ എന്റെ അടുത്ത് പോടാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോടാന്ന് പറയും. പക്ഷെ ആ പോയാൽ എന്നെ പോടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കാം.
3: ഇമോഷണൽ ബാഗേജ് കൊണ്ടിറങ്ങാം.
2: അത് എന്നെ സംബന്ധിച്ചോളം നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: എത്ര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ വേർഡ്സ് അല്ലേ. ജീവിതത്തിന്റെ യഥാർത്ഥ കല എന്ന് പറയുന്നത് അത് കൂടുതൽ കൂടുതൽ ആർജിക്കുന്നതല്ല, സ്വന്തമാക്കി അടക്കി വെക്കുന്നതല്ല, മറിച്ച് കുറവിൽ, നമ്മുടെ ഏറ്റവും കുറഞ്ഞ നിലയിൽ പോലും സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളത്. ലാളിത്യം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിന്റെ ഭാരം കുറഞ്ഞു വരുന്നതും അറിയാൻ പറ്റും. അതുകൊണ്ട് വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തേ മതിയാകുകയുള്ളൂ. മറ്റൊരാളെ മനസ്സിലാക്കുക എന്നതൊരു കലയാണ്, ഇറ്റ്സ് എൻ ആർട്ട്. പക്ഷേ എല്ലാവർക്കും കലാകാരന്മാർ ആകാൻ പറ്റില്ല. വിത്ത് ദിസ് നോട്ട്, it's me Jaya signing off from today's wake up call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇറാനിൽ യു എസ് ആക്രമണം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചെന്ന് കാൽപന്ത് ആവേശം വാനോളം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും രാത്രി 11:00 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. 12 ഗ്രൂപ്പുകളിലായി 16 വേദികളിൽ മത്സരങ്ങൾ. 39 രാപ്പകലുകൾക്കൊടുവിൽ ജൂലൈ 19 ന്യൂയോർക്കിൽ ഫൈനൽ. കിരീടം നിലനിർത്താൻ അർജന്റീന, കിരീട പ്രതീക്ഷയുമായി ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ രാജ്യങ്ങൾ അണിനിരക്കുമ്പോൾ പോരാട്ടം കടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ യുഎസിന്റെ വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദർബാസ്, തെക്കൻ നഗരമായ കാഗൻ സെറിക്കിലും സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന് ഇറാൻ സൈന്യം. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം യു എസ് സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയാണെന്ന് അമേരിക്ക. ബോംബാക്രമണം നിർത്തണമെന്ന ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപിന്റെ അവകാശവാദം. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ച ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് യു എസ് നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ നേരത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരക്കാരിസ്ഥയ്ക്കെതിരായ ഇ ഡി കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇ ഡി അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനത്തിനെതിരെയാണ് ഇ ഡി അധികാര ദുർവിനിയോഗം നടത്തിയതെന്ന് കോടതിയുടെ രൂക്ഷ വിമർശനം. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന ഇ ഡിയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്നും കോടതി നിരീക്ഷിച്ചു. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി വീണ ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് വീണ സാവകാശം തേടിയത്. ഇന്ന് രാവിലെയായിരുന്നു വീണയുടെ മെയിൽ ഇ ഡിക്ക് ലഭിച്ചത്. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. സി എം ആറിൽ നിന്ന് ലഭിച്ച 2 കോടിക്ക് മുകളിൽ തുക എങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത തേടാനാണ് ഇ ഡി തീരുമാനം. കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരണം. 43-കാരൻ ചികിത്സയിൽ. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. ബി ജെ പി കൌൺസിലർ ആർ സുഗന്ധന്റെ അറസ്റ്റിൽ. പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നു. പോലീസ് ടെൻഷൻ ഉണ്ടാക്കേണ്ടതില്ല. പോലീസ് വെടിയൊച്ചകൾ ഒഴിവാക്കേണ്ട സമയമായെന്നും മന്ത്രി. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. സുഗന്ധനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചെന്ന വാർത്തകൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൌഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകളും അറ്റകുറ്റപ്പണികളും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഎയുടെ ഈ നടപടി. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock ഇപ്പോൾ 7:05.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
4: 63%. ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: സ്വാഗതം. അങ്ങനെ വ്യാഴാഴ്ച ആയേക്കാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ ലോങ് വീക്കെൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. ജൂൺ 11 വ്യാഴം 2026, സമയം 7 മണി കഴിഞ്ഞു 9 മിനിറ്റ്. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ഇപ്പൊ നമ്മൾ പത്രവാർത്തയിലേക്ക് തന്നെ പോവാണ്. നമ്മളെ ലൈവും കാണാൻ Home92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നാൽ അവിടെ നിൽക്കും നമ്മളെ എല്ലാവരെയും കാണാനാണ്. മിനി പത്മേസിയ, വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ആ ലോകകപ്പിന്റെ ആരവത്തിലേക്ക് കടക്കുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വാർത്ത. ലോകം മൂന്ന് രാജ്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ വാർത്തകൾക്കും ഒരു അവസാനം അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിരാമം കൊടുത്തുകൊണ്ടിട്ട് ഇനി നമ്മൾ കാൽപ്പന്ത് ആവേശത്തിന്റെ വാർത്തകളായിരിക്കും കൂടുതൽ വായിക്കുക. കിക്ക് ദ വോസ്, ഇറ്റ്സ് ഫിഫ ടൈം എന്ന ഖലീജ് ടൈംസ് ആദ്യം കൊടുക്കുമ്പോൾ ഇന്ന് ഗൾഫ് മാധ്യമത്തിന്റെ തലക്കെട്ട് ഒരുപാട് സന്തോഷം നൽകുന്ന സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പന്ത് ഉദിക്കുന്ന ദിക്കിൽ എന്ന മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. വടക്കേ അമേരിക്കയുടെ വിശാലമായ കളിമുറ്റങ്ങളിൽ ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി കാൽപ്പന്തിന്റെ സൂര്യോദയം. അസ്തമിക്കാത്ത ആവേശവുമായി ലോകത്തിന്റെ കണ്ണുകൾ ഇനി പന്തുരുടുന്ന ആ പച്ചപ്പുൽ മൈതാനങ്ങളിലേക്ക്. പെലെയും മറഡോണയും എല്ലാം പ്രകാശം പരത്തി നിൽക്കുന്ന വഴിയിൽ പുത്തൻ താരോദയങ്ങൾക്ക് കാത്തിരിക്കാം. ഈ ലോകകപ്പിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മെസ്സിയുടെ റിട്ടയർമെന്റ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റിട്ടയർമെന്റ്, അങ്ങനെ ഒരുപിടി മുതിർന്ന താരങ്ങൾ വിരമിക്കുന്ന ഒരു ടൂർണമെന്റ്, ഒപ്പം ഒരുപാട് പുതിയ താരോദയത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും ഇപ്പൊ നടക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പ്.
0: തീർച്ചയായിട്ടും ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു മാസം നമ്മുടെ സ്പോർട്സ് പേജ് ഫ്രണ്ട് പേജ് ആവുന്ന ഒരു ദിനം കൂടിയാണ്.
1: 39 ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ July 19 ന്യൂയോർക്കിൽ ഫൈനൽ നടക്കുന്നത് വരെ ഇനിയുള്ള ദിവസങ്ങളിൽ വാദവയ്പ്പുകൾ. മാത്രമല്ല ഇതിന്റെ ഒരു രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഇപ്പോൾ അക്ഷയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും, ഇടതുപക്ഷം വലതുപക്ഷം BJP ആയിട്ട് നിന്ന ആൾക്കാർ അവരുടെ ഇടയിൽ തന്നെ പിന്നെ ബ്രസീലിന്റെ ആൾക്കാർ യോജിപ്പ് വരും. ഒരു പിന്നെ BJP ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തോളിൽ കൈയിട്ടിട്ട് പോകും. കാരണം രണ്ടുപേരും ചിലപ്പോൾ ബ്രസീലായിരിക്കും, രണ്ടുപേരും ചിലപ്പോൾ അർജന്റീന ആയിരിക്കും. ഇങ്ങനെ രാഷ്ട്രീയം മറന്നിട്ട് രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി വരുന്ന 39 ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. അത് രസകരമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മൾ പുറത്ത് അതുവരെയുള്ള നമ്മുടെ ചങ്ങാത്തങ്ങളൊക്കെ ഒന്നങ്ങോട്ട് മാറും. ഇനി കുറച്ച് കാലം നമ്മുടെ ഓഫീസിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടാവും. പക്ഷെ അവൻ അർജന്റീനക്കാരനാണെങ്കിൽ ബ്രസീലുകാരനും പിന്നെ അവനെ അങ്ങ് 7 അയലത്ത് അടുപ്പിക്കില്ല. ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മറക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം.
0: ഒരുപാട് ജേഴ്സികൾ ഇനി കച്ചവടം ചെയ്യുന്ന ക്വാളിറ്റി ഉള്ളതും പല റേഞ്ചിലുള്ള ജേഴ്സികൾ ഇപ്പൊ എല്ലാരും ചോദിച്ചു തന്നെയാണ്. കഴിഞ്ഞ ദിവസം പല ഓൺലൈൻ സൈറ്റുകളും കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേര് വെച്ചിട്ട് ഒരു രസമാണ്. ഇപ്പൊ 39 ദിവസം July 19 വരെ, അതായത് ഓണത്തിന് മുന്നേ, ഇനി അങ്ങോട്ട് ഉത്സവമാണ്, ഓണമാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും ഫിഫയുടെ വേൾഡിലാണ് എല്ലാവരും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം.
1: എന്തായാലും ബ്രസീൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇന്ന് കുറിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, മെക്സിക്കോ സിറ്റിയിൽ ഇന്ന് രാത്രി ലോകകപ്പ് തുടങ്ങുമ്പോൾ 12 വർഷം മുൻപത്തെ മറ്റൊരു അമേരിക്കൻ ലോകകപ്പാണ് എന്റെ മനസ്സ് നിറയെ. 2014 ബ്രസീൽ ലോകകപ്പിന്റെ ഫൈനൽ കാണാൻ റിയോ ഡി ജനീറോയിലെ മറക്കാന സ്റ്റേഡിയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അർജന്റീനയുടെയും ജർമ്മനിയുടെയും ആരാധകർക്ക് നടുവിൽ നിന്നപ്പോൾ ഈ ലോകത്തെങ്ങുമായിരുന്നില്ല, ഞാൻ വേറൊരു ലോകം പോലെയാണ് തോന്നിയത്. കളിയുടെ ഓരോ നിമിഷവും കാണികൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ആവേശം, സന്തോഷം, നിരാശ, ഇതെല്ലാം സങ്കടമൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു. കളി നടക്കുമ്പോൾ ഗാലറിയിലേക്ക് തിരിച്ചുവെച്ച ക്യാമറയിൽ എത്രയോ വിലപിടിപ്പുള്ള വൈകാരിക നിമിഷങ്ങളാകും പതിഞ്ഞുണ്ടാവുക. മോഹൻലാലിന്റെ ഭാഷ എന്ന് പറയുന്നത് നല്ല രസമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, അതിനു മുൻപ് റിയോ നഗരത്തിൽ പലയിടത്തു നിന്നും ലോകകപ്പിന്റെ കൊടി തോരണങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന കുറച്ച് ബ്രസീലുകാരെയും ഞാൻ കണ്ടിരുന്നു. അവരുടെ ആ തോൽവിയുണ്ടല്ലോ, 7-1 എന്ന് വിളിച്ചിട്ട് ബ്രസീലുകാർ ഇപ്പോഴും കളിയാക്കുന്ന മാരക്കാനയിൽ ഇങ്ങനെ തകർന്നടിഞ്ഞൊരു ബ്രസീലുണ്ട്. സെമിഫൈനലിൽ ജർമ്മനിയോട് 7-1 തോറ്റ ആ ഒരു സമയത്താണ് മോഹൻലാൽ അവിടെ എത്തുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വീണ്ടും ഒരു ലോകകപ്പ് നടക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ദൃശ്യങ്ങൾ, മോഹൻലാൽ പറയുന്നു, അർജന്റീനയുടെയും ബ്രസീലിന്റെയുമാണ്. 2014 ഫൈനൽ തോൽവിയുടെ വിഷമം 4 വർഷം കഴിയുമ്പോൾ ഖത്തറിൽ നമ്മുടെ അർജന്റീന മായ്ച്ചു കളഞ്ഞു. പക്ഷേ 2014 ശേഷം

0: ലക്ഷ്യം വന്ന രണ്ട് ലോകകപ്പിലും വേൾഡ് കപ്പിലും കപ്പ് നേടാൻ പറ്റ ബ്രസീലിനൊരു സങ്കടമുണ്ട്. ഇത്തവണ ബ്രസീൽ ലോകകപ്പ് ഉയർത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ട് അദ്ദേഹം പറയുന്നത്. ബ്രസീലിന്റെ ദേശീയ ഹീറോ നെയ്മറിന്റെ സാന്നിധ്യം, വിനീഷ്യസ് ജൂനിയറിന്റെ മികവിന്റെ പൂർണ്ണ രൂപത്തോട് അടുത്ത് നിൽക്കുന്ന താരങ്ങളുടെ ലൈനപ്പ്, ബ്രസീലിന് കിട്ടാതെ പോയ ലോകകപ്പ്, എന്റെ സ്വപ്നങ്ങളിൽ ഇടയ്ക്കൊക്കെ കടന്നു വരുന്നത് ഇതുകൊണ്ടാകും എന്ന് പറയുമ്പോൾ കുറെ മമ്മൂട്ടി ഫാൻസായി ആൾക്കാർ കൂടി ഇന്ന് മോഹൻലാൽ ഫാൻസാവും. കാരണം എന്താണ്, അവർ ബ്രസീൽ ഫാൻസും കൂടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രവും രാഷ്ട്രീയവും താരാരാധനയും ഒക്കെ മാറുന്നതാണ്. കാരണം ഇന്നത്തെ ദിവസം മോഹൻലാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബ്രസീൽ എന്റെ മനസ്സിൽ സ്വപ്നങ്ങളിൽ കടന്നു വരുന്നു, അവർക്ക് ഇത്തവണ ലോകകപ്പ് കിട്ടുമെന്ന് ഞാൻ എവിടെയോ സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ബ്രസീൽ ആരാധികയായിട്ട് ഞാൻ ഇന്ന് കുറച്ചും കൂടി അടുത്ത് മോഹൻലാലിലൂടെ നിൽക്കുന്നു. എനിക്ക് ഇത്രയും ആരാധന തോന്നുന്നുണ്ടെങ്കിൽ കാൽപന്തിനോട് വലിയ ഭ്രാന്തുള്ള ഒരു അവസ്ഥ.
1: നമ്മുടെ കോഴിക്കോട് നിന്ന് വാർത്ത കേട്ടായിരുന്നു, നമ്മുടെ സപ്ലൈകോയില്
0: മഞ്ഞൾപ്പൊടി, പിന്നെ പായസം മിക്സ്, അർജന്റീന ജയിച്ചാൽ പായസം മിക്സ്, മഞ്ഞൾപ്പൊടിക്ക് വില കുറഞ്ഞു, രസമുള്ള വാർത്തകളാണ്.
1: ഗോൾ അടിച്ചാല് 3%, ബ്രസീൽ ഗോൾ അടിച്ചാല് മഞ്ഞൾപ്പൊടിക്ക് 3% വിലക്കുറവ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അർജന്റീനക്കാണെങ്കിൽ പായസം മിക്സിനായിരിക്കും, പോർച്ചുഗലിനാണെങ്കിൽ മുളക് പൊടിക്കായിരിക്കും.
0: എന്തിനാണ് പോർച്ചുഗലിന്, പറങ്കികൾ എന്നാണല്ലോ അവർ അറിയപ്പെടുന്നത്. എന്തായാലും 2026 ഫിഫ
1: അല്ല, അപ്പൊ ഉപ്പും പഞ്ചസാരയും ജർമ്മനി
0: സ്പെയിൻ എന്ത് കൊടുക്കുമല്ലേ, ഭയങ്കര അത്ഭുതമാണ്. എന്തായാലും രസമുണ്ട് നമ്മുടെ സപ്ലൈകോ മിൽമ സാധാരണ വരാം, അമൂൽ ഇവരൊക്കെയാണ് ഇങ്ങനെ ഇത് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ആഡുമായിട്ട് വരാറുള്ളത്. ഇനി നമ്മൾ അങ്ങനത്തെ ആഡ്സും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാൽപന്ത് കളി കഴിയുന്നത് വരെ എന്തൊക്കെ കാണും, വീടുകൾക്ക് മഞ്ഞ പെയിന്റ് അടിക്കുന്നവര്, വാഹനങ്ങൾക്ക് നീലയും വെള്ളയും പെയിന്റ് അടിക്കുന്നത് വരെ, മെസ്സിയുടെയും റൊണാൾഡോയും ചിത്രം വീടിന്റെ മുന്നിൽ സ്ഥാപിക്കുന്നവരെ, വലിയ കട്ടൗട്ടുകളൊക്കെ ഇപ്പൊ പുഴയുടെ നടുവിലൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട്. നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ ഒന്നും ഈ വേൾഡ് കപ്പിൽ ഇല്ലെങ്കിലും നമ്മുടെ ഒരു ആരാധന, നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബ്. അത് ഈ അർജന്റീനയുടെ ഫാൻ പേജിൽ, അവരുടെ ഒഫീഷ്യൽ പേജിലും ബ്രസീലിന്റെ പേജിലൊക്കെ നമ്മുടെ കുഞ്ഞ് കേരളം ഇടം പിടിക്കുന്നത് നമ്മുടെ ഈ കാൽപന്തിനോടുള്ള ഒരു ഭ്രാന്ത് കൊണ്ട് തന്നെയാണ്. എന്തായാലും രാവിലെ ഒരുപാട് വാർത്ത ഉണ്ടാകുമ്പോഴും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ആദ്യത്തെ കുറച്ച് സമയം കാൽപന്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കും. കാരണം 4 വർഷം കൂടുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യവും ഒരു സന്തോഷവുമാണ് കാൽപന്ത്. നിങ്ങളുടെ കാൽപന്ത് അനുഭവങ്ങളൊക്കെ രാവിലെ പറ്റുമെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കാം, അല്ലെ, മെസ്സേജ് അയച്ചിട്ട് അറിയിക്കാം.
1: ടിവിയിൽ തന്നെ പ്രായമുള്ളവരും ഒക്കെ എങ്ങനെ ഇറങ്ങിയൊക്കെ നാട് മുഴുവൻ ഫ്ലക്സ് ആയിട്ട്. ഇപ്പൊ ഇതാണ്ട് ഞാൻ അൽനാഹദിൽ കഴിഞ്ഞ ദിവസം കാണായിരുന്നു, നമ്മുടെ നമ്മുടെ ഈ പ്യൂമയുടെ അഡിഡാസിന്റെ ഒക്കെ എല്ലാം വിൽക്കുന്ന ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ നിറയെ അങ്ങ് ഫ്ലാഗ് കിട്ടിയൊക്കെയാണ് എല്ലാ രാജ്യത്തിന്റെ. അങ്ങനെ ഇതുപോലെ നല്ല നല്ല ഓഫറുകൾ വരും, നമുക്ക് താഴെ പറയണം, മസാല ദോശ പിടിച്ച 3 ദിവസം ഓഫർ
0: വേണം,
1: ചായ മേടിക്കുന്ന എല്ലാവർക്കും ഒരു ദിവസം. നമുക്കിതാണ് രസകരമായിട്ടുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ കാലുവെക്കാനായിട്ട്. എല്ലാവരും കളി കാണുകട്ടെ, എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
0: ഓർമ്മിപ്പിക്കുന്നുണ്ട് UAE, പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, വേണ്ടാത്ത ലിങ്കുകളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അനധികൃത സൈറ്റുകളിലേക്ക് ഒരു കാരണവശാലും പോകരുത്. 10,000 ദിർഹത്തിന് മുകളിൽ ഫൈൻ ഈടാക്കുന്ന വലിയ കുറ്റമായിട്ടാണ് പോകുന്നത്. ഒഫീഷ്യൽ മാതൃകയിൽ മാത്രം, അല്ലെങ്കിൽ മോഡിൽ വരുന്ന കളികൾ മാത്രം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പല പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് കാണാം. അതിൽ നിയമപരമായിട്ടും അല്ലാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് നമ്മുടെ രാജ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വേണ്ടാത്ത ലിങ്കിലേക്കൊന്നും പോയിട്ട് നിങ്ങളുടെ പൈസയും കളയരുത്, നിയമ നടപടിയിലേക്കും പോകരുത്.
1: അപ്പൊ
0: ഇതാണ് നമ്മുടെ പത്രങ്ങളിലെ തലക്കെട്ട് വാർത്തയായിട്ട് നമ്മുടെ ഫുട്ബോൾ തന്നെയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇന്ന് രാവിലെ ഹോർമോസ് കടലൊടുക്ക് പൂർണ്ണമായിട്ടും അടച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത, ഇറാന്റെ മേലെ അമേരിക്ക വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത, ആകെ കൂടി കലുഷിതമായിട്ട് ഇന്നലത്തേനേക്കാളും കൂടുതൽ, ഇന്ന് നമ്മൾ അങ്ങനെ ഇന്നലത്തേനേക്കാളും കുറഞ്ഞ് നല്ല രീതിയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പക്ഷേ സംഭവിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് ഹോർമോസിൽ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് ഇതെല്ലാം അവസാനിക്കുന്നതിന് മുമ്പും ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പും കരാർ അന്തിമമാകുന്നതിന് മുമ്പുള്ള ഒരു കൊട്ടിക്കലാശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നാണ് ട്രംപ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ട്രംപിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ എല്ലാം അവസാനിക്കുന്നതിന് മുൻപുള്ള ഒരു നല്ല കാര്യമായിട്ട് കാണാം. എങ്കിലും അപകടമാണ്, ആക്രമണമാണ്. നമ്മുടെ ഇന്ത്യൻ കപ്പലുകളും ഒമാനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാണാതായി 3 പേരെ US നയതന്ത്രത്തിനെ ഇന്ത്യ വിളിച്ചു വരുത്തിയിട്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിലൊന്നും അങ്ങനെ US നയതന്ത്രത്തിനെ ഇന്ത്യ വിളിച്ചു വരുത്തുകയോ അതൃപ്തി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യക്കാർക്ക്, ഇന്ത്യനായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ. പ്രൗഡ് ഇന്ത്യൻ എന്ന് നമുക്ക് പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിലും ഇന്ത്യ അത് കാണിച്ചു കൊടുത്തിട്ട് ഭയതന്ത്രജ്ഞനെ വിളിച്ചിട്ടുണ്ട്.
1: പക്ഷെ എന്തായാലും ഒരു ബലം പ്രയോഗിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എനിക്ക് എത്രത്തോളം ഇറാൻ
0: ഇറാൻ പറഞ്ഞത് ഇറാന്റെ അംബാസിഡറിൽ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബലം പിടിച്ചിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യിച്ചാൽ
1: നടക്കത്തില്ല, അത് വളരെ സമാധാനപരമായിട്ട് തന്നെ പോകേണ്ട ഒരു കാര്യമാണ്, എന്തായാലും പെട്ടെന്നെല്ലാം തീരട്ടെ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്ത തലക്കെട്ട് ഞാൻ കാണുന്നത് നാളെ ഹാജരാകുന്നതിൽ ഇഡിയോട് അവധി ചോദിച്ചിട്ടുണ്ടെന്ന് വീണ ഒരു
0: വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് നമ്മുടെ ചാനലിലും ഓൺലൈനിലൊക്കെ വന്നിരിക്കുന്നത്. കാരണം അത് അങ്ങനെ സാധാരണ ചെയ്യുന്നതാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇഡിക്ക് ഒരു മെയിൽ അയക്കും, ഇന്ന ദിവസം ഹാജരാ, എന്തായാലും ഹാജരായേ ഒക്കെയുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഹാജരാകണം. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് ഹാജരാവേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ ആരോഗ്യ പ്രശ്നമുണ്ട്, അവരൊരു ഇമെയിൽ അയച്ചു, അതിൻ്റെ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ രേഖകളാണ് ഇഡി ആവശ്യപ്പെടുന്നത്, അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്, എനിക്കൊരു സാവകാശം വേണമെന്ന്. സാധാരണഗതിയിൽ ഇഡി അങ്ങനെ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്.
1: അറസ്റ്റോ മറ്റോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്,
0: അങ്ങനെയില്ല, അത് ഇന്നായാലും നാളെ ആയാലും അറസ്റ്റ് എന്തായാലും ഒരു ദിവസം നടക്കും. അത് അവർ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കും. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നാട്ടിലെ പനിയും കാര്യങ്ങളും മഴയൊക്കെയാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇ ഡി സമ്മതിക്കാറുണ്ട്. ഇ ഡിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇ ഡിയുടെ ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂസ് ക്ലിക്കിനെതിരായിട്ടുള്ള കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായിട്ട് പണിയെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് ഇ ഡിയുടെ അന്വേഷണം ഇവിടെ നടക്കുമ്പോൾ ഇ ഡിയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വിദേശ ധനസഹായം ആരോപിച്ച് ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിനും എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുരക്കാരിസ്തിക്കുമെതിരെ കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നിയമം ലംഘിച്ച് വിദേശ ധനസഹായം കൈപ്പറ്റിയെന്ന് ആരോപിച്ച് ഇ ഡിയും ധനകാര്യ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും രജിസ്റ്റർ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇ ഡിയുടെ ഒരു വിശ്വാസ്യത രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശരിവയ്ക്കലല്ല ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത്.
1: ഇ ഡിയെ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല അങ്ങനെ ഒരു വാർത്തകളുമായിട്ട്.
0: ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് പല പല കേസുകൾ, കാരണം ഇ ഡി എടുത്ത കേസുകളിൽ എത്ര എണ്ണാണ് തെളിഞ്ഞിരിക്കുന്നത്, എത്ര എണ്ണാണ് പിന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, 99% അവർക്ക് അത്രയില്ല. ഈ കേസുകൾ വരുമ്പോൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ ധർമ്മം. പക്ഷേ അത് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ ആകുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് പോകുന്നുണ്ടോ, എന്തുകൊണ്ട് ബി ജെ പി ഉൾപ്പെടുന്ന ആളുകളൊന്നും ഈ ഇ ഡിയുടെ റഡാറിൽ പെടുന്നില്ല, ഈ റെയ്ഡിൽ എന്തുകൊണ്ട് എൻ ഡി എയോ അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയൊക്കെ ചോദ്യം. അവിടെയാണ് ഇന്നത്തെ കോടതിയുടെ ആ വിധി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പ്രസക്തമാകുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം, ചില കേസുകളിൽ ഇ ഡി വളരെ ശരിയായിരിക്കാം എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇ ഡി അങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ടോ, ഇതാണ് എപ്പോഴും രാഹുൽ ഗാന്ധി പറയാറുള്ള ഒരു കാര്യം. ഇ ഡി എ രാഷ്ട്രീയ വേട്ടയാടലിന് ഉപയോഗിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഇ ഡി എ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന്.
1: തീർച്ചയായിട്ടും നമ്മുടെ റീൽസ് എടുപ്പ് നിയന്ത്രിക്കേണ്ടത് നിയമം കൊണ്ടല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ സലീം കുമാറിന്റെ ആ വീട്ടിലുണ്ടായിരുന്ന ആ സംഭവം തന്നെയാണ് അദ്ദേഹം
0: സ്വയം ബോധ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മുടെ കേരളം അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ സെസ് പിൻവലിക്കുന്നു എന്നുള്ളൊരു
0: നല്ല കാര്യമാണ്.
1: മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ച് നോക്കുന്നത് നല്ല കാര്യമാണ്. നമ്മള് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോൾ ഏകദേശം ഒരു 100-150 രൂപ കുറഞ്ഞു കിട്ടുന്നതാണ് അല്ലേ.
0: തീർച്ചയായും നല്ല വാർത്ത തന്നെയാണ്. അതേപോലെ തന്നെ മാധ്യമ നിയന്ത്രണം വീണ്ടും പിന്നെ സെക്രട്ടേറിയറ്റിലും മറ്റു പരിസരങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സർക്കാർ. ആദ്യം വന്നപ്പോൾ എല്ലാ വാതിലുകളും തുറന്നിട്ടിരുന്നു, എല്ലാവർക്കും വരാം എപ്പോഴും വരാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാധ്യമ നിയന്ത്രണം വന്നിട്ടുണ്ട്, ആളുകൾക്കുള്ള സന്ദർശക നിയന്ത്രണമൊക്കെ കുറച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു.
1: ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്കൊരു ലിസണർ ഒരു പോസ്റ്റർ എനിക്ക് ഭയങ്കര രസമുണ്ട്. അദ്ദേഹം അയച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ പുറത്ത് കിടക്കുകയാണെങ്കിൽ ഈ സർക്കാർ അകത്തേക്ക് കിടക്കരുത്.
0: ഭാഷയിലൊരു മാത്രമല്ല മാധ്യമങ്ങൾക്കും ഇപ്പൊ ആളുകൾ, നമ്മൾ മാധ്യമങ്ങളെയും പറഞ്ഞുണ്ട്, പിന്നെ പിണറായി വിജയനുള്ള സമയത്ത് പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മോടി പിടിപ്പിക്കില്ല, ഇവര് വന്ന് ചെയ്യുമ്പോൾ അറ്റകുറ്റപ്പണി. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമല്ലോ, ഒന്ന് മോടി പിടിപ്പിക്കുന്ന കേൾക്കുമ്പോൾ അത് ലക്ഷറിയാണ്, അറ്റകുറ്റപ്പണി ഇല്ലാണ്ട് ചോറ് തൊലിക്കുമല്ലോ. അപ്പൊ ഈ രണ്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്? എന്തായാലും അവര് പുതുതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ വീട്ടിലേക്ക്, അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇത് കൊടുക്കാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ അവസ്ഥയാണെങ്കിൽ നമ്മൾ അപ്പൊ മോടി പിടിപ്പിക്കുന്നതും അല്ലെങ്കിൽ കടക്ക് മോടി പിടിപ്പിക്കുന്നു വീടൊന്നും നന്നാക്കിയതിനാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്ന് മാറി അവിടെ ഇരുന്നാലും അവിടുത്തെ സാധനങ്ങളൊക്കെ നീക്കി മാറ്റി തന്നാലേ എനിക്ക് അവിടെ പോകാൻ പറ്റും. പിന്നെ അവിടെ പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. ഇനിയിപ്പോ പിണറായി വിജയൻ അവിടെ താമസിക്കാൻ പോകുമ്പോൾ അത് മോടി പിടിപ്പിക്കലായിട്ട് നിങ്ങൾ പറയുമെന്നും കൂടിയിട്ട് ഇടതുപക്ഷക്കാരെ സംശയിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളുടെ ഭാഷയ്ക്കൊക്കെ സിനിമ അമ്മയിൽ പറഞ്ഞ പോലെ തന്റെ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഭാഷയ്ക്കൊക്കെ കുറച്ച് ശുദ്ധി കുറച്ച് കാലം ഉണ്ടാവും.
1: ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തട്ടിയതിനു ശേഷം കുറഞ്ഞ അളവിൽ സ്വർണം പൂശിയിരിക്കുന്നു എന്ന് പറയുന്നത്
0: അത് കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അതായത് സ്വർണ്ണ അവിടെ ഉണ്ട് എന്നിട്ട് അതിന്റെ ബാക്കി എടുത്തിട്ട്
1: കൊണ്ടുപോയി.
0: അതാണ് ആലോചിക്കുന്നത്, ഇത് എപ്പോഴാണ് ഹരിവരാസനം ചൊല്ലി നട അടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് വരെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് ആളുകൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? അല്ല, ഇത് ഒഫീഷ്യലായിട്ട് തന്നെയാണ് കിട്ടുന്നത്, കാരണം ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് അതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഏർപ്പെടുത്തുന്നത്. അവര് കൊണ്ടുപോയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരു കള്ളം വന്നിട്ട് കട്ടുകൊണ്ടുപോയതല്ല. അമ്പലക്കള്ളന്മാരെന്ന് നമ്മൾ പറയാറില്ലേ, അതാണ്
1: നമ്മൾ പറയല്ലോ നാട്ടിലെ കള്ളന്മാർ ഇതിൽ എത്രയോ മാന്യരാണ്.
0: ദേവന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറയുന്നത് വിശ്വാസികളെ കൂടി ജനിക്കുന്ന കാര്യം.
1: പല സിനിമയിൽ കാണാൻ മോഷ്ടിക്കാൻ വീട്ടിലേക്ക് പോയിരിക്കും, ഒരു അമ്പലം കണ്ട പെട്ടെന്ന്
0: ആ ആളാണ് അവിടെ തന്നെ കട്ടതല്ലേ. അതായത് ആ കള്ളന് പോലും മാന്യത ഉണ്ട്, പക്ഷെ അമ്പലത്തിലുള്ളവർക്ക് ആ മാന്യത കാണാം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും അതും ഒരു വലിയ വാർത്തയായിട്ട് തന്നെ വരികയാണ്. വീണ്ടും കാട്ടാന ആക്രമണം, അട്ടപ്പാടിയിൽ 3 പേർക്ക് മരിക്കുന്നുള്ള ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ എനിക്കൊന്നും നല്ല കനത്ത മഴയാണ്, പല ജില്ലകളിലും നല്ല മഴ
0: പെയ്തുകൊണ്ടിരിക്കുന്ന
1: സമയത്ത് തീർച്ചയായിട്ടും അപ്പൊ അപ്പോഴും എനിക്ക് കാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചേക്കറുന്ന ഒരു പ്രതിനിധിയും കാണുന്നുണ്ട് നമുക്ക് പലയിടങ്ങളിലും.
0: വൈകലിൽ റെക്കോർഡിട്ട് വന്ദേ ഭാരത്, ട്വിറ്ററിൽ മന്ത്രിക്ക് പരാതി പ്രളയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കൊച്ചിയിൽ നിന്നാണ് വന്നത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനുകൾ മണിക്കൂറുകളോളാണ് വൈകുന്നത്. 6 മണിക്കൂറിലേറെ പ്ലാറ്റ്ഫോമിൽ കാത്തിരുന്ന് വലഞ്ഞ് ട്രെയിനിൽ കയറിയ യാത്രക്കാർ 9 മണിക്കൂറോളം വൈകിയാണ് ബുധനാഴ്ച ഇന്നലെ ബംഗളൂരുവിൽ എത്തിയത്. രോഷാകുലരായ യാത്രികരുടെ പരാതികൾ റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അടുത്ത് വരെ എത്തി. ഈ വന്ദേ ഭാരതിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ്? വളരെ പെട്ടെന്ന് എത്തുക എന്നല്ലേ. അത് വരാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു. അതിൽ കയറിയിരുന്നിട്ട് അത് യാത്ര തുടങ്ങാനും പിന്നെയും മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ ഈ ഒരു സമയവും എല്ലാം കൂടി നോക്കുമ്പോൾ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതായിരുന്നു നല്ലതെന്ന് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം കൊച്ചി ടു ബംഗളൂരു അത്ര വലിയ ചാർജ് ഇല്ല, പെട്ടെന്ന് എത്തുകയും ചെയ്യല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും. അല്ല, ഈ നമ്മള് നാട്ടിലറിയാം, നമ്മൾ ഈ പുതിയ പുതിയ ട്രെയിനുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയാണ് കറക്റ്റ് സമയത്ത് നമുക്ക് ചെല്ലാം എന്നൊക്കെയുള്ള ഒരു കാര്യം. പക്ഷെ അത് ഇപ്പം അങ്ങനെ ഒരു ഡിലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അയ്യോ
0: മടുപ്പാണ്. നാട്ടിൽ നീപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിയന്ത്രണമുണ്ട്. പേവാട് മേഖലയിലടക്കം ക്രമീകരണങ്ങൾ. 43 വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഫറോക്ക് സ്വദേശിയാണ്. എന്നാലും പേടിക്കേണ്ടതൊന്നുമില്ല. പിന്നെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ കുറേ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ഏത് വഴി പോകണം, നീപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന ആ ഭാഗത്തേക്കാരും പോകാൻ വേണ്ടി പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ എസ് ആർ ടി സിയിൽ June 15 മുതൽ ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ, അപ്പൊ അതിന് പ്രിയദർശിനി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി ആ ഒരു പദ്ധതിയിൽ പെടുന്നുണ്ട്. പ്രിയദർശിനി നല്ലൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ മന്ത്രിയോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും അന്യ സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്കും പറ്റുമെന്ന്? സ്ത്രീകളായാൽ മതി, ട്രാൻസ്ജെൻഡറുകൾ എല്ലാവർക്കും സൗജന്യ യാത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ കാണിക്കണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ എത്ര ആള് അങ്ങനെ യാത്ര ചെയ്തു, സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന കണക്കിന് വേണ്ടിയിട്ട് 0 ടിക്കറ്റ് കൊടുക്കും. അതായത് പൈസ ഈടാക്കാതെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു രീതി.
1: അല്ല, കഴിഞ്ഞ ദിവസം കുറെ പേരുടെ സർവേയിൽ ഞാൻ ഇങ്ങനെ കേട്ടതാണ്, പല സ്ത്രീകളും ഇതിനെ ലോജിക്കായിട്ട് എടുത്തിട്ട് ചിലപ്പോൾ നഷ്ടമായിരിക്കാം വരാൻ പോകുന്നതെന്നൊക്കെ കാര്യം. ചിലർ പറയുന്നുണ്ട് 60 പൈസന് മേൽ കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട്, ഓൾറെഡി കുട്ടികൾക്ക് സെൻസസ് ഉണ്ടല്ലോ ഈ സി ടിക്കറ്റ് ഉള്ളത് കൊണ്ട്, അപ്പൊ അവർക്ക് അത് വലിയതായിട്ട് ബാധിക്കുന്നില്ല. പിന്നെ പുരുഷന്മാർ പറയുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സിൽ മുഴുവൻ സ്ത്രീകളാണ്, സീറ്റ് കിട്ടാനില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അവരുടെ ഭാഗത്ത് നിന്ന്
0: സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ കൂടുതൽ സീറ്റുകളിലിരിക്കും.
1: അല്ല, പക്ഷെ ഈ ചിലര് പറയുന്നത് സ്ത്രീ എന്ന് എഴുതിയത് പോലെ പുരുഷൻ എന്നുള്ള ഒരു സെക്ഷൻ കൂടെ,
0: നമ്മുടെ ബസ്സുകളിൽ അങ്ങനെ ഒരു സ്ത്രീ പുരുഷ ഇത്
1: വേണ്ട.
0: വയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഗർഭിണി ആയിട്ടുള്ള വരുന്നവർക്ക് വേണ്ടിയിട്ട് അത് ആര് കണ്ടാലും എഴുന്നേറ്റ് കൊടുക്കുമെന്നതാണ് സത്യം. പിന്നെ 60 കഴിഞ്ഞവർക്ക് മാത്രം കൊടുക്കുന്നതുകൊണ്ട് ഗുണമില്ല. കാരണം 60 കഴിഞ്ഞ ആരും അങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെ, അവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. 60 കഴിഞ്ഞവർക്ക് എന്നല്ല, ഇപ്പം വിധവകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് സിംഗിൾ മദർ ഉണ്ടാവും, വിഡോയ ആൾക്കാരുണ്ടാവും, അങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് വേർതിരിച്ച് കൊടുക്കൽ ഒരു സർക്കാരിന് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും എല്ലാ സ്ത്രീകൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പൊതുവേ നമ്മളിപ്പം വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ആനവണ്ടിയിലെ അത്ര ഹൈറ്റ് ഇല്ല, ലോ ഫ്ലോറുകളാണ്. കാരണം ഈ 60 വയസ്സിന് മേലെയുള്ളവർക്ക് കയറാനാണെങ്കിൽ വീൽ ചെയർ ആക്സസ് ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ ബസ്സുകൾ ഇങ്ങനെ കിടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ 60 വയസ്സുകാര് ഒരു പക്ഷെ ഒന്നും മടിക്കുന്നത്. ഇത്രയും ചവിട്ടി കയറി ഇറങ്ങാൻ ചെയ്യുന്ന റിസ്ക് തന്നെയാണ് കെ എസ് ആർ ടി സി.
0: കഴിഞ്ഞ ദിവസം ഈ കെ എസ് ആർ ടി സിയുടെ പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ഒരു ദൃശ്യമൊക്കെ എനിക്ക് അക്ഷയ കണ്ടിട്ടുണ്ടാവും. മുട്ടിലഴിഞ്ഞ് റോഡിലെത്തിയ രക്ഷകരായിട്ട് പ്രൈവറ്റ് ബസ് ജീവനക്കാരെ അഭിനന്ദിച്ച് MVD എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. മലപ്പുറത്താണ്, മുട്ടിലഴിഞ്ഞ് നടു റോഡിലെത്തിയ പിഞ്ചു കുഞ്ഞിനെ രക്ഷകരായ സ്വകാര്യ ബസ് ജീവനക്കാരെ അഭിനന്ദിച്ചിരിക്കുകയാണ് MVD. MVD കേരള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് അവർ രാമചന്ദ്രൻ നവാസ് എന്നിവരെ അഭിനന്ദിച്ചുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. എന്നാലും ഇത്രയും ചെറിയൊരു കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റോഡിന്റെ നടുവിലൊന്ന്, നമുക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ നമുക്കൊരു വിറയലാണ്. എങ്ങനെ ആ കുഞ്ഞ് അങ്ങനെ വന്നു? അത്രയും നേരം ഒരു കുഞ്ഞ് കാണാതായിട്ടും വീട്ടിലുള്ളവർ അറിയാതെ പോയോ? ഞാൻ ആ വീഡിയോയ്ക്കും ആ ഒരു വാർത്തയ്ക്കും താഴെയുള്ള ആളുകളുടെ പ്രതികരണം കണ്ടു. ഈ കുട്ടിയുടെ അമ്മ എവിടെ പോയിരുന്നു? അമ്മയാണ് എല്ലാവരും ചീത്ത വിളിക്കുന്നത്. ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അമ്മയ്ക്കാണോ? ഈ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അച്ഛൻ അവിടെ പത്രം വായിച്ചിട്ട് ഉമ്മർത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ കൂടി ഉത്തരവാദിത്തം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഉത്തരവാദിത്തം അല്ലേ ഒരു പിഞ്ചു കുഞ്ഞിനെ ആ വീടിൻ്റെ വഴി കഴിഞ്ഞ് അത് റോഡിലേക്ക് ഇറങ്ങി നടു റോഡിൽ ഇങ്ങനെ അനാഥന പോലെ കുത്തിരിക്കുന്ന രീതിയിലാവുമ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. നമുക്കൊരു സെക്കൻഡ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് നെഞ്ചെടുപ്പല്ലേ? എങ്ങനെ ഇത് സംഭവിച്ചു? എന്തായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അതിന് ആ അമ്മയെ മാത്രം നിങ്ങൾ ഇങ്ങനെ തോളിക്കുക, എന്തൊരു വൃത്തികെട്ട ഭാഷയിലാണെന്നറിയാം നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ മുഖമില്ലാത്തവരും മുഖമുള്ളവരും. ഞാനിങ്ങനെ ഓരോരുത്തരുടെ മുഖം എടുത്തു നോക്കായിരുന്നു, പ്രായം ജെൻഡറൊക്കെ ഇങ്ങനെ, എനിക്കതിലെ കൗതുകം ഭയങ്കരമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ചീത്ത പറയുന്നു. അതായത് ഒരു സ്ത്രീ പറയാണ് ഒരു കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്തം മറ്റൊരു സ്ത്രീക്കാണെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ ആ കുഞ്ഞുള്ളപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കുമാണ്. കാരണം ആ 9 മാസം അതിനെ ഇത് ചെയ്ത് പ്രസവിച്ച ഒരു സ്ത്രീയാണ്, അവർക്ക് കിട്ടേണ്ട ഒരു റെസ്റ്റ് ചിലപ്പോൾ അവർക്ക് വേണ്ടി വരും. അത് ചിലപ്പോൾ അവർ കിടന്നിട്ടുണ്ടാകും, കാരണം കുഞ്ഞു കുട്ടി, അത് കാണുമ്പോൾ തന്നെ മുട്ടിലെഴയുന്ന ഒരു കുഞ്ഞായിട്ടാണ് തോന്നുന്നത്. നടന്നു വരേണ്ട പ്രായമൊന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ബസ്സിൽ ആ CCTV ഉള്ളത് കൊണ്ടാണ് ഭീതിജനകമായിട്ടുള്ള രംഗം പുറം ലോകം അറിഞ്ഞത്.
1: പണ്ട് ഇതുപോലൊരു സിനിമ ഉണ്ടായിരുന്നു, ജെയിംസ് ബോണ്ട്.
0: അതിന്റെ ഒരു ഒരു
1: ചിമ്പാക്സിയുടെ കൂട്ടിലൊക്കെ ഡൈനീസ് കാലഘട്ടത്തിലെ സിനിമ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ടൊരു സിനിമയാണ്.
0: നമ്മള് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ നമുക്ക് പണ്ടൊരു മാളൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു.
1: പിന്നെയല്ലേ ഈ VFX ഒക്കെ ഇന്ന് വരുന്നതിന് മുന്നേ അവർ എടുത്തു വെച്ചേക്കുന്ന സിനിമകളാണ് അതൊക്കെ. അതിനകത്ത് ഇതുപോലെ ഉണ്ട്, കുഞ്ഞിങ്ങനെ റോഡ് കൂടെ ഇറങ്ങി വണ്ടിയുടെ ഇടയിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ ഞെട്ടിയിരിക്കുന്ന അന്നത്തെ കാലത്ത്. അതിന് സമാനമായിട്ട് റിയൽ ഒരു ഫുട്ടേജ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടത്.
0: എന്തായാലും ഇവിടെയുള്ള നമ്മളെ പ്രവാസികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് അമ്മമാരായാലും അച്ഛന്മാരായാലും ഇവിടെ ഉള്ളവരൊന്ന് വിളിച്ചു വയ്ക്കുക. ഇപ്പൊ മഴക്കാലമാണ്, ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപകടങ്ങൾക്ക് കൂടുതൽ സമയം ഉള്ള ഒരു കാലം കൂടിയാണ്. അപ്പൊ ദയവേത് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം, കാരണം അവരെന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ചിട്ട് മാത്രം ഈ ഭൂമിയിലേക്ക് വന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. കൂടുതൽ ശ്രദ്ധ അവർക്ക് കൊടുക്കണമെന്ന് എപ്പോഴും ഈ UAE പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ തനിച്ചാക്കി പോകരുത്, കുഞ്ഞുങ്ങളെ ബാൽക്കണിയിൽ വിടരുത്, കുഞ്ഞുങ്ങളെ ജനലിന്റെ അരികിൽ ആക്കരുത്, കുഞ്ഞുങ്ങളുടെ വീട് എപ്പോഴും ചൈൽഡ് പ്രൂഫ് ആവണമെന്ന് UAE എപ്പോഴും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. ഇത് ഏത് ലോകത്തെയും കുട്ടികൾക്ക് ബാധകമാണ്. നമ്മുടെ നാടും അങ്ങനെ ചിന്തിക്കട്ടെ.
1: തീർച്ചയായിട്ടും 63 ആയി ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു ലിസണർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശിവരാമനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ല, വളരെ നല്ല കാര്യം. അത് പ്രായം ഒരു ഇതല്ല, പക്ഷെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 55 കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്നുള്ളൊരു ഇത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ചുമ്മാതിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ പല പല പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ, നമ്മൾ ഡെയിലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് മസിൽസ് സ്ട്രെങ്ത് ആവും, നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവും. പ്രായം ഒന്നും വെറും ഫിഗർ
0: മാത്രം. മന്ത്രിമാരുടെ ഒന്ന് എടുത്തു നോക്കി, ഇപ്പോഴത്തെ മന്ത്രിമാരെ, ഇപ്പൊ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിയുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കി. അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഒരു സംസ്ഥാനത്തിന് ഭരിച്ചിരുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരെ, മുമ്പ് ഭരിച്ചിരുന്നവര്, ലോക നേതാക്കള്, മല്ലികാർജ്ജുന ഖാർഗെ, അങ്ങനെ തുടങ്ങി എല്ലാവരും നോക്ക്, എല്ലാവരും 70+ 80+ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ വളരെ ആക്റ്റീവായിട്ടാണ് അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ 30 വയസ്സുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 90 വയസ്സുകാരന്റെ മനസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടി പറ്റും. എല്ലാം മനസ്സാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചാൽ രണ്ടും ബാലൻസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി.
1: പണ്ട് യൂസഫ് അലി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള അത്രയും കാലവും നിങ്ങൾ ജോലി എടുക്കണം, കാരണം റിട്ടയർ ആയെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരരുത്. കാരണം നിങ്ങൾ എത്രത്തോളം ജോലി എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുന്നതാണ്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
0: പലരും ചിന്തിക്കുന്നത് ഒരു റിട്ടയർമെന്റിന് വേണ്ടിയിട്ടാണ് പലരും ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, അവരെ ഒരുവഴിക്കാക്കുന്നു,
1: റിട്ടയർമെന്റ്. ജീവിതം നമ്മുടെ ജീവിതമാണ്, അത് ആസ്വദിക്കുക അല്ലേ.
0: തീർച്ചയായിട്ടും. ഒരു ഒരു നല്ല സ്ഥലത്തിനെ കുറിച്ച് കൂടി ഇന്ന് പറയട്ടെ. രാവിലെ നിങ്ങൾ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച്, കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച്, കുറച്ച് സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനെ വലിയ രാഷ്ട്രീയ വാർത്ത പറഞ്ഞ് ഞങ്ങൾ രാവിലെ കുഴക്കരുത് എന്ന് പറഞ്ഞവർക്ക് മൈസൂരിൽ നിന്നുള്ള ഒരു വാർത്ത, വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായിട്ടുള്ള മുല്ലയനഗിരി ട്രക്കിംഗ് പൂർണ്ണമായിട്ടും തുറന്നിട്ടുണ്ട്. അപ്പൊ നാട്ടിലേക്ക് നമുക്കറിയാം, July 3 മുതൽ ഇവിടെ വെക്കേഷൻ തുടങ്ങാൻ, സമ്മർ വെക്കേഷൻ, നാട്ടിലേക്ക് കുട്ടികളൊക്കെ പോകുന്നു. അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുണ്ട്. മലനിരകളിൽ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ CCTV ക്യാമറകൾ ഒരുക്കുമെന്ന് വനം വകുപ്പ്. ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്ത പറയുമ്പോണ്ട് ലക്ഷി, നമ്മുടെ നാട്ടിൽ മൂന്നാറിൽ പോയ പല പ്രവാസികളും പറയുന്നുണ്ട് അവർക്ക് അവിടെ പോയപ്പോൾ പേടിയായി എന്നാണ് പറയുന്നത്. കാരണം അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം, പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസിന്റെ സുരക്ഷയില്ലായ്മ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുടെങ്കിലും കംപ്ലൈന്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചുള്ള മറുപടി, അതൊക്കെ കാരണം ഒരുപാട് പേര് ഗുണ്ടാവിളയാട്ടം പോലുള്ളൊരു സംഭവം
1: കഴിഞ്ഞോട്ട് പറഞ്ഞിരുന്നല്ലോ. മീശപ്പുലിമലയിൽ ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മേലിലേക്ക് പോകുന്നവർക്ക് ഭയമാണ്. കാരണം അവിടെ ഗുണ്ടകളുടെ അല്ലെങ്കിൽ കുറെ പേര് ആവാസത്തരം കാണിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മദ്യപാനിക്കുന്നുള്ള രീതിയിലുള്ള ഫാമിലിക്ക് എങ്ങനെ പോകാൻ പറ്റും അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറയുന്ന അച്ഛൻ അമ്മ രണ്ട് മക്കള്, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവർക്ക് വേറെ ആരുമില്ല ഒന്ന് സഹായിക്കാനുള്ള, അവരെ സന്തോഷിക്കാനും പോകുന്നതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളിലൊക്കെ തന്നെ പോലീസിന്റെ കർശനമായിട്ടുള്ള ഒരു മേൽനോട്ടം ഉണ്ടാണ്. നമുക്കറിയാം, റാസൽ കൈമയിൽ പോയി, ജബൽ ജെയ്സിൽ പോയി, അല്ലെ ജബൽ ഇബറിൽ പോയിട്ട് എല്ലായിടത്തും ഒരു പോലീസ് വണ്ടിയെങ്കിലും ഉണ്ടാവും ഒരു ആവശ്യത്തിന് വേണ്ടി. ഇതൊക്കെ വേണ്ടതാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വെക്കേഷനും കൂടി ആയതുകൊണ്ട് മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് പോകുന്നവരൊക്കെ യാത്രകൾക്ക് പോകുന്നതാണ്. അപ്പൊ പോകുമ്പോൾ പ്രത്യേകിച്ച് കൂട്ടമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓപ്പറേഷൻ തൂഫാനൊക്കെ വന്നതുകൊണ്ട് കുറച്ചുകൂടി മയക്കുമരുന്നിന്റെ ഒരു വേരുകളൊക്കെ അറക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല, ഇപ്പൊ തുടങ്ങിയതേ
1: ഉള്ളൂ. ഇത് മലയാളികളൊന്നും അല്ല ഇതിന്റെ മെയിൻ എന്താണ് പെരുമ്പാവൂർ കാണിക്കുന്നത്. വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും പലരും, കാരണം കേരള സർക്കാരിനെയും കേരള പോലീസിനെ ടാഗ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. സാറേ ഇത് ഇവിടെ ഉണ്ട്, അത് ജനങ്ങൾ കാണിക്കുന്ന വലിയൊരു ഇതാണ് കേട്ടോ. കാരണം ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത്, ഇത് അറത്തേ പറ്റൂ. ഇത് അന്യസംസ്ഥാനത്തോ കഴിഞ്ഞ ദിവസം ഒരു ബസ് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നതോ പോകുന്നതാണ് കേറി പരിശോധിച്ച് കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് മുഴുവനാണ് സംഭവങ്ങൾ എടുക്കുന്നത്. ഞെട്ടിപ്പോട്ടെ, നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് പറയുമ്പോൾ ഇത് ആരാണ് കൊണ്ടുകൊടുക്കുന്നത്? വേരനെയാണ്.
0: ശരിക്കും അതാണ്, ഇതിനെ ഇവരെ പിടിച്ച് ആ വേരിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞ ഒരു തോക്ക് സ്വാമിയില്ലേ, പണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവനെ പിടിക്കണം. ഈ അവനവന്ന് ഇദ്ദേഹം പറയുന്നില്ലാതെ അത് ആരാന്നൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എന്തായാലും ഇതിന്റെ വേര് അറക്കുന്നത് വരെ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അഹമ്മദാബാദ് ദുരന്തം, വിമാനം തകർന്നത് എങ്ങനെ? ഒരു വർഷമായിട്ടും ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 260 മനുഷ്യ ജീവനുകളാണ് പൊളിഞ്ഞതിൽ, അവരിൽ ഒരു മുൻ മുഖ്യമന്ത്രി പോലുമുണ്ട്. ഒരു വർഷമായിട്ടും ഇവരുടെ ബന്ധുക്കൾ ഒരു ഉത്തരം തേടുകയാണ്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് നടന്നു, അതിനെന്താണ് കാരണമായത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. അട്ടിമറിയുണ്ടോ, അതല്ലാതെ സാധാരണ എഞ്ചിൻ ഫെയിലിയർ ആണോ, എന്തുകൊണ്ടാണ് ജനങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നാണ് അതിൽ ഇരകളാക്കപ്പെട്ട മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്കൊക്കെ പിന്നെ ആകാംക്ഷ ഉണ്ടാവില്ലേ, അറിയാനുള്ള അവകാശം ഉണ്ടാവില്ലേ, അത് കിട്ടുന്നില്ല ഈ ഒരു വിഷയത്തിൽ.
1: നമ്മുടെ പ്ലസ് വൺ പരീക്ഷാ ഫലം അടുത്ത മാസമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ
0: കുറച്ച് വൈകിട്ട്,
1: സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉടനെ നമുക്ക് അവർക്ക് കേറേണ്ടതാണ്. അതാണ് ആ ഒരു സമയമാണ് ഇപ്പൊ നഷ്ടപ്പെന്താളിലും. അപ്പൊ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്,
0: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു,
1: ശരി
0: അതിലേക്കാണ് ഈ പ്രശ്നം വരുന്നത്.
1: ഇനി അത് അലോട്ട്മെന്റ് ഉണ്ട്, പല വിഷയങ്ങളുണ്ട്,
0: എല്ലാം ഉണ്ട്. അത് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് പോലീസ് കസ്റ്റംസ് പോരും മുറുകുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു പിന്നെ ബ്രാഞ്ച് അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സ്വർണം പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിറങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സ്വർണം എടുത്തിട്ട് ഓടുന്ന ഒരു ടീം, അതിലൊരു CPMകാരനുണ്ട്. പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒന്നും നോക്കിയില്ല, പുറത്താക്കി. വളരെ നല്ല കാര്യമാണിത്. ED കേസ് അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് CPM പറയുന്നു എന്ന് BD സതീശൻ പറഞ്ഞ കേസ്, അതുപോലെ നടി ആക്രമിച്ച കേസിൽ രണ്ടാമത്തെ ജഡ്ജും അത് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി ഷുഹൈബ് വധത്തിൽ വിചാരണ തടഞ്ഞ് ഹൈക്കോടതി. ഇതൊക്കെയാണ് കോടതി വാർത്തകളായിട്ട് വരുന്നത്. വേനലാണ്, വാഹനങ്ങളെ കരുതണം. നമ്മളെപ്പോഴും രാവിലെ UAE വാഹനം ഓടിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വേനൽക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വലിയ അപകടമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായതാണ്. അപ്പോൾ ഡ്രൈവർമാർക്കുള്ള വേനൽക്കാല മാർഗനിർദ്ദേശങ്ങളൊക്കെ അതാത് സമയത്ത് നമ്മുടെ RTA ഗതാഗത വകുപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് പാലിച്ച് കൃത്യദൂരം പാലിച്ചുകൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം, കൂളന്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ടയറിന്റെ മർദ്ദം, ഇതൊക്കെ നോക്കിയിട്ട് വേണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയെ വളരെ നല്ല രീതിയിൽ നോക്കണം എന്നാണ് അതോറിറ്റീസ് പറയുന്നത്.
1: പത്രങ്ങളിലെ പ്രധാന വാർത്തകളൊക്കെ തന്നെ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാർത്തകൾ ഓൺലൈനിൽ ഉൾപ്പെടെ മുഴുവൻ FIFA തന്നെയാണ് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത് എന്നാണല്ലേ എനിക്ക് തോന്നുന്നത്. നമ്മുടെ പത്രങ്ങളിലും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്
0: എല്ലാം. അതെ, തിരമാലകൾ ഉയരുകയായി. അമേക്സിക്കാന എന്ന് പറഞ്ഞിട്ട് നല്ല രസം, അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നുള്ള ആ തലക്കെട്ടിനെ ചേർത്തിട്ട് അമേക്സിക്കാന എന്ന് പറഞ്ഞൊരു തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മൂന്ന് രാജ്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്തവണ ആര് കപ്പെടുക്കുമെന്ന് നടക്കുന്നത് എന്താണ് അക്ഷയുടെ ഒരു പ്രഡിക്ഷൻ? ആരായിരിക്കും ഇഷ്ട ടീം ഏതാണ്?
1: ഞാൻ പണ്ട് തൊട്ടേ എന്റെ മനസ്സിലേക്ക് കയറി കൂടിയതാണ് ബ്രസീൽ എന്ന്
0: പറയുന്നത്.
1: പക്ഷേ എനിക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ എല്ലാം ഭയങ്കര, അതുപോലെ തന്നെ മെസ്സി. അത് നമുക്ക് സി സച്ചിനെ ആണോ അല്ലെങ്കിൽ ആ കപിൽ ദേവിനെ ആണോ അല്ലെങ്കിൽ MS ധോണി ആണോ, ഇതിലെ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ്. ഇവരെല്ലാം നമുക്ക് ഇഷ്ടമാണ്.
0: പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് നമുക്കൊരു ടീമിനോടുള്ള ഇഷ്ടം വെക്കുമ്പോൾ നമുക്കത്, പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തവണ കിട്ടിയാലും പോർച്ചുഗലിന് കിട്ടിയാലും നമുക്ക് സങ്കടമില്ല, കാരണം അവർ റിട്ടയർമെന്റ് ആണ്. ആ കപ്പോട് കൂടിയിട്ട് മെസ്സി പോകുന്നത് പോലെ തന്നെ അദ്ദേഹം പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആരും തല്ലണ്ട, അർജന്റീന ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ, അത് കയ്യിൽ വെച്ചാലും ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല. എന്തായാലും നന്നായിട്ട് കളിക്കുക, നല്ല വിജയത്തോട് കൂടിയിട്ട്. ആ കപ്പ് എടുത്തിട്ട് 19-ാം തീയതി ആരുടെ കയ്യിലായിരിക്കും ആ കപ്പ് ഇരിക്കുന്നതെന്നാണ്. എന്തായാലും മോഹൻലാലിന്റെ ആ സ്വപ്നം
1: അത് അതങ്ങനെ
0: നടന്നാണ്ടല്ലോ.
1: എല്ലാ ഓൺലൈനിലും അതിന്റെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹോമിന്റെ കളർ മഞ്ഞയാണ്.
0: ഇപ്രാവശ്യം മൊത്തം മഞ്ഞ തരങ്ങളാണ് ഞങ്ങള്. ഞങ്ങള് ബ്രസീലിൽ ആരെ ഇത്തവണ കൊണ്ടുവന്ന്.
1: എന്തായാലും മെക്സിക്കോയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കരാമിൽ ഒരു മെക്സിക്കൻ ദോശയുണ്ട്
0: കേട്ടോ. പ്രത്യേകത
1: ഒന്ന് ഭയങ്കര രസമാണ്. അത് നമ്മള് സാധാ മസാല ദോശയ്ക്ക് വരെ ഹാലപ്പിനോസ് ഒക്കെ ഇട്ട് ഭയങ്കര ചീസ് ഒക്കെ ഇട്ടിട്ട് പണ്ട് തൊട്ടുള്ള ഒരു കടയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് മെക്സിക്കോ എന്ന് പറഞ്ഞപ്പോ ആ മെക്സിക്കോ ദോശ രാവിലെ നല്ല മസാല ദോശ നിങ്ങൾ കഴിക്കേണ്ടോ, കൊതിപ്പിക്കണില്ല. അപ്പൊ പത്രത്തിലെ വാർത്തകളൊക്കെ ഇത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. എന്തായാലും ഒരു നല്ലൊരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 92.2 FM ലക്ഷ്യ മിനി പത്മയാണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഇൻ പ്രസ് ക്ലബ്.

0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ഹ്യൂജ് ട്രാഫിക് ആണല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട്. എനിക്ക് ഒരു പക്ഷെ തോന്നുന്നു ഇന്ന് നമ്മുടെ ഷാർജക്കാരുടെ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്. നല്ല രീതിയിൽ വെഹിക്കിൾ സ്ലോ മൂവിങ് ആണ് നമ്മുടെ ഷാർജയിൽ നോക്കുകയാണെങ്കിൽ. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ രണ്ട് ആക്സിഡൻസ് ആണ് മെയിൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ തന്നെ നടന്നിരിക്കുന്നത്. ഏകദേശം വർക്ക ഒന്ന് കഴിയണം, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് എങ്കിലും അവിടെ നിന്ന് കഴിയാനായിട്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡും അല്ലിത്തിയാറ്റ് ഓൾഡ് റോഡിലും ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ അവിടെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അതിന് മുന്നേ തന്നെ ഒരു ആക്സിഡൻറ്റ് അവിടെയും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ റോഡ്സിലും ഒരു ചെറിയ ചെറിയ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മലിഹ സ്ട്രീറ്റും അത്യാവശ്യം രാവിലെ കഞ്ചഷൻ ആണ്. ഇല്ല, ഞാൻ പറഞ്ഞ ശരിയാണ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ 3 accidents ഉണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം അങ്ങനൊരു സംഭവം കണ്ടു, പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ റിപ്പോർട്ട് കണ്ടില്ല, വീണ്ടും ഇപ്പോഴും അത് പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ എന്താണേലും ഈ ആക്സിഡൻസ് കുറേ ഇടത്ത് തട്ടൽ, ചെറിയ ചെറിയ രീതിയിലുള്ള തട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റാസൽ കോറിയിൽ നിന്ന് കയറി നമ്മുടെ അൽഖേൽ റോഡിലേക്ക് പോകുന്ന ട്രാഫിക് സിറ്റുവേഷനും വളരെയധികം കൂടുതലാണ്. അതും ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ റോഡുകളും രാവിലെ ഊതുമേത്ത റോഡിൽ ഏതാണ്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അവിടെയും കഞ്ചഷൻ ഉണ്ട്. പതിവായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഈ വ്യാഴാഴ്ച കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വാച്ചസ് സ്ക്വയർ, കൾച്ചർ സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഷാർജ, അവിടുന്ന് കണക്ട് ചെയ്ത് നമ്മുടെ അല്ലിത്തേറ്റ് ഓൾഡ് റോഡിലേക്ക് വരുന്ന ആ ചെറിയ കഞ്ചഷൻ അവിടെ എവിടെ ഒക്കെ ആയിട്ട് തന്നെ കാണുന്നു. നമ്മുടെ അജ്മാനിലും വലിയ മോശമില്ലാത്ത ട്രാഫിക് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ അജ്മാൻ പഴയ പോലെയല്ല, നമ്മുടെ ഡേ ടു ഡേ അല്ലിത്തേ സ്ട്രീറ്റിലുള്ള ഇതുണ്ടല്ലോ, ഡേ ടു ഡേ തുമ്പി ഹോസ്പിറ്റൽ ഫ്രണ്ടിലൊക്കെ, അവിടെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കാണുന്നു. അത് ഇന്നും ആ പതിവ് ട്രാഫിക് അവിടെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. എന്താണേലും ഇതൊക്കെ തന്നെയാണ്. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
4: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
5: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
4: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
5: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
4: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
6: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാനിൽ യു എസ് ആക്രമണം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം. വ്യോമപാത അടച്ച് കുവൈറ്റ്. ഇടിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ സാവകാശം തേടി വീണ. കേരളത്തിൽ വീണ്ടും നീപ്പ. ഇന്ന് ഉന്നതതല യോഗം. കാൽപ്പന്ത് ആവേശം. വാനോളം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ യു എസിന്റെ വ്യോമാക്രമണം ശക്തം. സൗത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദർബാസ്. തെക്കൻ നഗരമായ കാഗിൻ സർക്കിളും സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന ഇറാൻ സൈന്യം. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്ന് ഇറാൻ അറിയിച്ചു. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചുവെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. യു എസിന്റെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം യു എസ് സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്ക. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടതായി ട്രംപ് അവകാശപ്പെട്ടു. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ചിലത് റദ്ദാക്കിയിട്ടുണ്ട്. മിസൈലുകളെ രാജ്യം പ്രതിരോധിക്കുന്നുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് യു എസ് നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ നേരത്തെ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരക്കായസ്ഥയ്ക്കെതിരായ ഇ ഡി കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇ ഡി അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനത്തിനെതിരെയാണ് ഇ ഡി അധികാര ദുർവിനിയോഗം നടത്തിയതെന്ന് കോടതി രൂക്ഷമായി വിമർശിച്ചു. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന ഇ ഡിയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്ന് കോടതി നിരീക്ഷിച്ചു. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി വീണ ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് വീണ ഇഡിയിൽ നിന്ന് സാവകാശം തേടിയിരിക്കുന്നത്. ഇന്നലെ വീണയുടെ ഇമെയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. സി എം ആർ എൽ നിന്ന് ലഭിച്ച 2,78,00,000 രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനായിരുന്നു ഇ ഡി തീരുമാനം. സി എം ആർ എൽ ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിരുന്നു. കോഴിക്കോട് വീണ്ടും നീപ്പ ബാധ. 43 വയസ്സുകാരൻ ചികിത്സയിൽ. സ്വകാര്യ ആശുപത്രിയിൽ രോഗി ചികിത്സയിൽ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ആരോഗ്യമന്ത്രി. ആരോഗ്യവകുപ്പ് എല്ലാവിധ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജ്ജമെന്നും കെ മുരളീധരൻ. ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ. പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നു. പോലീസ് ടെൻഷൻ ഉണ്ടാക്കേണ്ടതില്ല. പോലീസുകൾ വെടിയൊച്ചകൾ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് മന്ത്രി. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതിയായതിനാലാണ് വിചാരണയില്ലാതെ ജയിലിലേക്ക് മാറ്റിയത്. ഇതാദ്യമായാണ് കാപ്പ കേസിൽ ഒരു കൌൺസിലർ ജയിലിൽ പോകുന്നത്. കൗൺസിലർ ആർ സുഗതൻ കാപ്പാ കേസിൽ പ്രതിയാണെന്ന വിവരം പോലീസ് അറിയിച്ചില്ലെന്ന തിരുവനന്തപുരം മേയർ വി ബി രാജേഷിന്റെ വാദം പൊളിയുന്നു. 2023-ലും 2025-ലും കാപ്പ അനുസരിച്ച് സുഗതനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. മൂന്നാം തവണയും കാപ്പ ചുമത്തി ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് തൊട്ടു തെളിയുന്ന കാപ്പയടക്കം 7 കേസുകളിൽ പ്രതിയായിരിക്കുമ്പോഴാണ് സുഗതനെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് സി പി എമ്മിന്റെ റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തിലെയും തോൽവിയിൽ സി പി ഐയെ സി പി എം പഴിക്കുന്നു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് സി പി ഐക്ക് സി പി എമ്മിന്റെ വിമർശനം. വി ജോയ് ജില്ലാ സെക്രട്ടറി ആയതിൽ അതൃപ്തിയില്ലെന്ന് വി ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതെന്നും വി ശിവൻകുട്ടി. കോൺഗ്രസ് ടി എം സി ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും ബി ജെ പിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളയുന്നില്ല. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പ് ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ട്. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാമെന്ന് മമതയ്ക്ക് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്, സോണിയയും മമതയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11-ന് കളി. അർജന്റീനൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. June 12 to July 19 16 സ്റ്റേഡിയങ്ങളിലായി മത്സരം. 32 പകരം 48 ടീമുകൾ കളത്തിലെത്തുന്നതോടെ 64 മത്സരങ്ങൾ 104 ഉയരും. 12 ഗ്രൂപ്പുകളിലായി 16 വേദികൾ മത്സരങ്ങൾ. 39 രാപ്പകലുകൾക്കൊടുവിൽ July 19 ന്യൂയോർക്കിൽ ഫൈനൽ. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6th ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ ഇറങ്ങുന്നു. ലാമിൻ യമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും. കഴിഞ്ഞ 2 ലോകകപ്പുകളും ഫൈനലിൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസ് പ്രൗഢ പാരമ്പര്യം. ജർമ്മനി എന്നിങ്ങനെ വമ്പന്മാരെല്ലാം തീപ്പാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധന, അറ്റകുറ്റപ്പണി എന്നിവ നടത്തണമെന്ന് ദുബായ് ആർ ടി എ ഓർമ്മിപ്പിക്കുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർ ടി എയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. 9 മണിക്ക്

0: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ കൃത്യം 8 മിനിറ്റ്.
1: Time check.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 61%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 11 വ്യാഴാഴ്ച, നമ്മളൊരു മറ്റൊരു ലോങ് വീക്കെൻഡിലേക്കൂടെ പോവാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സമ്മർ വളരെയധികം കടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എത്ര പേര് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇപ്പം രാവിലെ RTA പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും വാഹനങ്ങൾ ഇൻസ്പെക്ഷന് പോയിരിക്കണം, എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. സമ്മർ ആയതുകൊണ്ട് പല വിധേനയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വണ്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. റെഗുലർലി പ്രത്യേകിച്ച് ഞാൻ സെയിൽസ് ഓടുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ വണ്ടിയൊക്കെ അത്രയും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചേ പറ്റി. ഇപ്പോൾ കുറേ പേര് ആക്ച്വലി ലീസിന് വണ്ടി എടുക്കുന്നുണ്ട്, റെൻറ്റിനും ലീസിനും ഒക്കെ വണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് നമുക്കൊരു എന്താ പറയണേ, ഒരു റീസെല്ലിംഗ് പോയിന്റിൽ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാം ഈ റെൻറ്റിംഗ് കമ്പനി അല്ലെ ലീസിംഗ് കമ്പനി ടേക്ക് ചെയ്യും. പക്ഷെ അതല്ല, സ്വന്തം വാഹനം ഉള്ളവരാണ് ഞാൻ ഈ പറയുന്ന പല വാഹനങ്ങളും, അത് പുതിയതായിരിക്കും. പക്ഷെ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഈ ഒരു സമയത്ത് വരെ നമ്മളറിയത്തില്ല, നമ്മൾ റേഡിയേറ്ററിൻ്റെ അവിടുത്തെ ലീക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂ ഇതുണ്ടല്ലോ വെള്ളം പോകുന്ന പൈപ്പിന് വരുന്ന ലീക്കോ എഞ്ചിനകത്ത്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് ഇത് പൊട്ടുന്നത്, അത് നമുക്ക് പിന്നെ നമ്മുടെ വാഹനം റോഡിൽ കിടക്കാനും ഒക്കെ കാരണം. അപ്പോൾ ഇതൊക്കെ നേരത്തെ പോവുക, ഒരു ശകലമെങ്കിലും അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ മാറ്റിയൊക്കെ അടുത്ത് ഒരു വർഷത്തേക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ വണ്ടി ഓടും. അപ്പോൾ എന്താണെങ്കിലും RTA വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടയറിൻ്റെ ക്രാക്ക്, ടയർ പ്രഷർ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിരിക്കണം എന്നുള്ളൊരു കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ച പോലൊന്നും ആർക്കും സംഭവിക്കരുത്. കാരണം എൻ്റെ വണ്ടിക്ക് ഞാൻ കഴിഞ്ഞ് നോക്കി AC ഒടുത്ത് തണുപ്പില്ല. അപ്പം നമ്മൾ ഈ രാവിലെ കയറി ടപ്പയുന്ന ഓഫീസിൽ വരുന്നു, പിന്നെ ഇവിടുന്ന് പടയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആണല്ലോ, എന്നെ പോലെ തന്നെ എല്ലാവരും. നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ സംഭവമൊന്നും ഇല്ലായിരുന്നു, ഞാനല്ല എൻ്റെ വണ്ടിക്ക് ഫേസ് പ്ലസ് ലെഗിലേക്കുള്ള വെൻ്റ് ഉണ്ടല്ലോ, ആ മോഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുന്ന തള്ളൽ കുറവാണ് AC. അപ്പോൾ ചൂടത്തുവാണെങ്കിൽ അത്ര അറിയില്ല. എന്തോ ഒരു ഇതിൽ ഞാൻ മാറ്റി ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ സുഖം, എൻ്റെ വണ്ടിക്ക് ഇത്രയും കൂളിംഗ് ഉണ്ടോയെന്ന് പോലും ഞാൻ ചിന്തിച്ചു. അങ്ങനെയുള്ളവരും കൂടെ നിങ്ങളുടെ വണ്ടി ഒന്ന് നോക്കി ഏതെങ്കിലും മോഡ് മാറ്റി കിടപ്പുണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പോൾ പലപ്പോഴും ഈ ഡിജിറ്റൽ മോണിറ്ററൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അതിലേക്ക് നമ്മുടെ അത്രയും കോൺസെൻട്രേഷൻ പോകത്തില്ല, കാരണം 100 ചിന്തകളായിരിക്കുമല്ലോ നമ്മൾ വണ്ടിയെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ എന്താണേലും നല്ലതായിട്ട് നല്ല AC എന്താ പറയുക ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല കൂളിംഗ് വണ്ടിക്കകത്ത് കിട്ടും. അതുപോലെ ചൂടാണ്, അതുപോലെ ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് നമ്മൾ അത്രയും നമ്മൾ വെയിലത്ത് പോയില്ലെങ്കിലും നമ്മൾ പലരും പറയും ഈ വെയിലത്ത് പോകുന്നുണ്ടോ എന്ന്. നിങ്ങൾ പലർക്കും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങളോട് ചോദിച്ചിട്ട് വെയിലത്ത് പോകണ്ട, ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റിൽ അടിച്ചിട്ട് വരുന്ന വെയിലുണ്ടല്ലോ അത് മതി ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് തളർത്താനായിട്ട്. അപ്പോൾ വാഹനം നല്ല AC കണ്ടീഷൻ ആയിരിക്കണം, ടയറിന് കണ്ടീഷൻ ആയിരിക്കണം, എഞ്ചിൻ റൂം പക്കയായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ നോക്കുക. ഇത് ഞാൻ പ്രത്യേകം പറയാം കാരണം ഇന്ന് RTAയോട് പറയുന്നുണ്ട്, നമ്മുടെ കലീസ് ടൈംസിൽ തന്നെ ഒരു ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്, ഓൺലൈനിലാണ് വന്നിരിക്കുന്നത്. RTA മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ പല സെൻറ്റേഴ്സിലും നമുക്ക് ഫ്രീ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇനോക്കിൻ്റെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ സെൻ്ററിൽ ഇനോക്ക് പെട്രോൾ പമ്പിലുള്ള നമുക്ക് ഇതുണ്ടല്ലോ ചെക്കിംഗ് സെൻറ്റേഴ്സ്, അവിടെയൊക്കെ തന്നെ ഫ്രീ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഫ്രീ ഇൻസ്പെക്ഷനും കാര്യങ്ങളും നമുക്ക് ഒരു ദിറംസ് പോലെ ചിലവാക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പോവുക, പിന്നെ നമുക്ക് നമ്മൾക്ക് ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും സർവീസ് അവിടെ നിന്ന് എടുത്താലും പ്രശ്നമില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു ഒരാൾ ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ അവർക്കും അവരുടെ എനർജിയും അവരുടെ ടൈമും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവർ തരുന്നത്. അപ്പോൾ സംതിങ് നമുക്കും കൂടെ എന്തെങ്കിലും ഒരു സർവീസ് അവരുടെ നിന്ന് മേടിച്ചാലും ഓക്കെ. എന്താണേലും നിങ്ങൾ ചെക്ക് ചെയ്യുക, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്കൊരു ഓഗസ്റ്റ് കഴിയുന്നവിടം വരെ ദ പീക്ക് സമ്മർ കഴിയണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിക്രീസിങ് സമ്മറും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിന് കേപ്പബിൾ ആയിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തെടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത്, പോയിട്ട് ഓടി തിരിച്ച് വരുന്നതാണ് സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് until 11 o'clock.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ
6: കാര്യം. ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിന്റെ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. എന്താണ് മിനി പദ്മ ഇന്നത്തെ എന്താ സംഭവം?
2: കാൽപന്തല്ലാതെ അല്ലേ? എന്താണ്, ഞാനല്ലാതെ മറ്റാരെന്നൊക്കെ പറഞ്ഞ പോലെ കാൽപന്തല്ലാതെ ഇനിയൊന്നും സംസാരിക്കാനില്ല. കഴിഞ്ഞ ഒരു മാസം നമ്മൾ നമ്മുടെ നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയമായിട്ട് പോയി. ഇനി ഒരു മാസം നമ്മൾ ക്രിക്കറ്റല്ല ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വാർത്തകളും എല്ലാ കണ്ണുകളും മൂന്ന് രാജ്യങ്ങളിലേക്ക് ഒരു പന്തിന് പിന്നാലെ പായുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ചോദ്യം, ഈ കളിക്കുന്ന ർക്കും അല്ലെങ്കിൽ ഇതിനൊക്കെ എത്ര പൈസ കിട്ടും? എല്ലാത്തിന്റെ ഒടുവിൽ നമുക്ക് അറിയേണ്ടത് എത്ര കിട്ടും തൊട്ട് എന്നല്ലേ. 4 വർഷത്തെ കാത്തിരിപ്പാണ്, അതിലും വലിയ ആവേശമാണ്. 6,238 കോടി രൂപയുടെ സമ്മാനമാണ് കാത്തിരിക്കുന്നത്. ഇനിയിപ്പോ ജയിച്ചില്ലെങ്കിൽ പോലും 87 കോടി രൂപ എന്തായാലും കിട്ടും. ലോകകപ്പ് വിജയികളെ കാത്തിരിക്കുന്ന ഈ പണത്തിന്റെ ഒരു ബ്രേക്കപ്പ് നമുക്ക് കേട്ടു നോക്കാം. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് ഫിഫ ഇത്തവണ നൽകുന്നത്. ഫിഫ പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് ആകെ സമ്മാന തുകയായിട്ട് മാത്രം $655 million, അതായത് 6,238 കോടി രൂപ അത് വരും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ചെലവുകളും ഒക്കെ നോക്കുമ്പോൾ 7,400 കോടിക്ക് മുകളിലാണ് ഈ ചെലവ് അല്ലെങ്കിൽ പണം എത്തി നിൽക്കുന്നത്. ഈ ലോകകപ്പിൽ മുത്തമിടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്ന് $50 million, അതായത് $417 കോടി രൂപയാണ് ചാമ്പ്യന്മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിപ്പോ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീനയ്ക്കോ ബ്രസീലാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 39 ദിവസത്തിനൊടുവിൽ ചാമ്പ്യന്മാരാകുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്നത് 417 കോടി രൂപയാണ്. 1.5 million കൂടി ചേരുമ്പോൾ ജേതാക്കൾക്ക് ആകെ ലഭിക്കുക $51 million ആയിരിക്കും. ക്വാർട്ടർ ഫൈനലിൽ കയറുന്ന ടീമുകൾക്ക് $20 million, പ്രീ ക്വാർട്ടറിൽ വരുന്ന ടീമുകൾക്ക് $12.5 million എന്നിങ്ങനെ സമ്മാന തുകയായിട്ട് ലഭിക്കും. അപ്പോൾ ചാമ്പ്യന്മാരാവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനം 48 വരെ വരുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. $1.5 million തയ്യാറെടുപ്പിനുള്ള തുകയായിട്ടും ലഭിക്കും. അപ്പൊ ഈ തുകയൊക്കെ ആർക്കാണ് ലഭിക്കുക എന്നൊരു ചോദ്യം വരില്ലേ. അതത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിന് കുറഞ്ഞത് $10 million ഉറപ്പായിട്ടും ലഭിക്കും. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ അത് കോടി കണക്കിനാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 32 ടീമിന് പകരം ഇത്തവണ 48 ടീമുണ്ട്. മത്സരങ്ങളുടെ എണ്ണം 64 നിന്ന് 104 ഉയർന്നിട്ടുണ്ട്. അപ്പൊ കളിക്കാർക്കാണോ ഈ പണം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഫിഫ ഈ തുക നേരിട്ട് കളിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കില്ല, പകരം ഓരോ രാജ്യത്തെയും ഫുട്ബോൾ അസോസിയേഷനുകളിലേക്കാണ് ഈ പണം പോകുന്നത്. അപ്പോൾ ചാമ്പ്യന്മാരാവുന്ന അവർക്ക് 410 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ വരികയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്നറിയോ? പക്ഷേ ഈ സാധാരണ ഒരുപാട് പിന്നെ ദരിദ്ര രാജ്യങ്ങളുണ്ട്, അത്ര സമ്പന്നർ, അവർക്ക് ഈ ഒരൊറ്റ മത്സരത്തിൽ കൂടി ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, അവർക്കൊക്കെ ഈ 39 ദിവസം കൊണ്ട് അവരുടെ ഇത്രയും കളിക്കാരിൽ നിന്ന് അവരുടെ രാജ്യത്തിന്റെ ഒരു ഫുട്ബോൾ ഇതിലേക്ക് വരുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് വലിയതാണ്. അത് കൂടാതെ ഈ കളിയിലൂടെ താരമാവുന്നവർക്ക് വേണ്ടിയിട്ട് പല പല സ്പോൺസർഷിപ്പുകളിലൂടെയും അവർക്ക് കിട്ടുന്ന പരസ്യ വരുമാനം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പോൾ ആ രാജ്യം ഒരു സമ്പത്തിലേക്ക് പോകുന്ന ഒരു വലിയ പ്രക്രിയ കൂടിയാണ്. വെറുതെ ഒരു കുഞ്ഞം പന്തിന്റെ പിന്നിൽ കുറെ പേര് ഓടിയിട്ട് ഒരു കപ്പ് ഉയർത്തുന്നത് മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു സാമ്പത്തിക വ്യവസ്ഥ, വാതുവയ്പ്പുകൾ, ഇതൊക്കെ സജീവമാണ്.
1: നോക്കുകയാണെങ്കിൽ ലോകത്തിൽ നമുക്ക് പല ഗെയിംസിന്റെ ഫെഡറേഷൻസ് അറിയാം. ഫിഫയുടെ അത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത്, കാരണം അതിന്റെ ടിക്കറ്റിംഗ് പ്രോസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫുട്ബോൾ തന്നെയാണ്.
2: എല്ലാവരും ആ ഒറ്റ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു 39 നാളുകളിലേക്കല്ലേ നമ്മൾ പോകാൻ വേണ്ടിട്ട് പോകുന്നത്. വിശ്വാസി അല്ലാത്ത മനുഷ്യൻ പോലും അയ്യോ ദൈവമേ ബ്രസീൽ ജയിക്കണേ, അയ്യോ അർജന്റീന ജയിക്കണേ, ഇങ്ങനെ പ്രാർത്ഥനയിലേക്ക് പോകുന്ന, നേർച്ചയിലേക്ക് പോകുന്ന വിശ്വാസ അന്ധവിശ്വാസികൾ അവിശ്വാസികളൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം കൂടിയാണ്. എന്തായാലും 2026 ലോകകപ്പിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരം ആരാന്നറിയോ? പക്ഷേ അത് ആര്? മറ്റാരും അല്ല, നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. വൻ തുക പ്രതിഫലമുള്ള 5 താരങ്ങളുടെ കണക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ. പോർച്ചുഗലിന്റെ നായകന് $300 million ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഇത് ശമ്പളം, ബോണസ്, ബിസിനസ് സംരംഭങ്ങളിൽ നിന്നെല്ലാം ആയിട്ടാണ് റൊണാൾഡോയ്ക്ക് ഈ വർഷം ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നത്. ഇതിൽ ഈ 300 million $235 million കളിക്കളത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു പണമാണ്. ബാക്കി മാത്രമാണ് പരസ്യ വരുമാനവും മറ്റ് ഇതൊന്നും.
1: അത്
2: ഈ പുതിയ ഈ വർഷത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 2026 കണക്കാണ് പറയുന്നത്, $300 million. ഈ ലോകകപ്പിൽ ഏറ്റവും പ്രതിഫലമാകുന്ന രണ്ടാമൻ തീർച്ചയായിട്ടും റൊണാൾഡോയ്ക്ക് പിന്നാലെയുള്ള, അല്ലെങ്കിൽ കളിക്കളത്തിൽ അതിലും മേലെയായിട്ട് ആൾക്കാർ കാണുന്ന ക്രിക്കറ്റിന് ഫുട്ബോളിന്റെ മെസ്സി മെസ്സിയാണ്. മെസ്സിക്ക് $140 million അർജന്റീനയുടെ നീളൻ മെസ്സി. റൊണാൾഡോയെ പോലെ മെസ്സിയും 6th ലോകകപ്പിനാണ് കളിക്കാൻ പോകുന്നത്, അവസാനത്തെ ലോകകപ്പായിരിക്കും. $95 million ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയാണ് ഈ ഒരു പണക്കാരുടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരുടെ എണ്ണത്തിൽ മൂന്നാമനായിട്ടുള്ളത്. $70 million കളിക്കളത്തിലെ മികവിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. $80 million നോർവീജിയൻ സ്ട്രൈക്കർ, നമുക്കെല്ലാം അറിയുന്ന ഏർലിംഗ് ഹാലൻഡ് 4th. 5th തീർച്ചയായിട്ടും ഇവരൊക്കെ വരുമ്പോൾ ഒരു ബ്രസീലുകാരനില്ലാതെ പോയാൽ മോശമല്ലേ. അവിടെയാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ വരുന്നത്. $60 million അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പൊ വിലപിടിപ്പുള്ള താരങ്ങളെ നോക്കുമ്പോൾ അവിടെയും തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും മറ്റു കാര്യത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും റൊണാൾഡോ. വരുമാനത്തിന്റെ കാര്യത്തിലും റൊണാൾഡോ, ഇപ്പം ഈ ഒരു ലോകകപ്പ് വരുമ്പോഴും റൊണാൾഡോ, അതുകൊണ്ട് തന്നെ കപ്പും കൂടി റൊണാൾഡോ.
1: അല്ല, ഈ നമ്മള് മില്യൻസിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് എന്ത് സുഖം. അദ്ദേഹം ഈ കഴിഞ്ഞ 4 മില്യൻസ് ആണ് ഡയറ്റിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ റൂമില് നമുക്ക് ഈ നമുക്ക് പല എന്താ പറയുക, ഈ സോന പോലത്തെയുള്ള അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് പോലത്തെയുള്ള പല പോഡുകൾ, അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോഡുകൾ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ആ പോകുന്ന ഒരു റൊട്ടീൻ ഉണ്ട് അദ്ദേഹം. അത് ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻ കൂടെയാണ്. ഇപ്പൊ ഞാൻ നോക്കുകയാണ് ഫൈനലിലെ ടിക്കറ്റിന്റെ തുക, $2,030 മേലെയാണ് സ്റ്റാർട്ടിംഗ്. ഒരു ടിക്കറ്റിന് വരെ 60,000-50,000 പേരുണ്ടാവില്ല ഒരു
2: സ്റ്റേഡിയത്തില്.
1: അല്ല പിന്നെ ഈ വേറെ ഉണ്ട്, നമുക്കിപ്പം ഗ്രൂപ്പ് സൈഡിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു ഇതുണ്ടല്ലോ, അത് അവിടെ ആണ് ഇരിക്കേണ്ട. സത്യം പറഞ്ഞു
2: കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുക.
1: അപ്പൊ എന്താണെങ്കിലും ഗംഭീരം, ഈ ആദ്യത്തെ ഈ ഒരു 5 പറയാൻ നമ്മുടെ ഫേവറേറ്റ്സ് തന്നെയുള്ള
2: അതാണ്. അതാണ് അവര് അത് വെറുതെ അല്ല, കളിക്കളത്തിൽ നിന്ന് കളിച്ചിട്ട് നേടിയതാണ് പലതും. നമ്മൾ പറയും നിങ്ങൾ ഒരു 2 കളിച്ചിട്ട് പിന്നെ പരസ്യത്തിലൊക്കെ പോയിട്ടാണല്ലോ വരുമാനം ഉണ്ടാക്കി, ഒന്നുമല്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആയാലും മെസ്സിയുടെ ആയാലും അതുപോലെ ഏർലിംഗ് ഹാലൻഡിന്റെ ആയാലും വിനീഷ്യസ് ജൂനിയർ ആയാലും കിലിയൻ എംബാപ്പെ ആയാലും എല്ലാവരുടെയും പണം അവരുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ആ ജീവിതം ഫുട്ബോളിന് സമർപ്പിച്ചിട്ട് അവരുടെ ചോരയും നീരും അതാണ് ആ പണം. അപ്പൊ നമുക്ക് തോന്നും ഇഷ്ടംപോലെ കോടികൾ ഇല്ലേ എന്ന്, പക്ഷെ അത് അവർ ഇങ്ങനെയാണ് സമ്പാദിച്ചത്. അവരുടെ നിശ്ചയദാർഢ്യവും കളിയോടുള്ള ആ ഭ്രമവും പ്രണയവും ഒക്കെ തന്നെയാണ് അവരെ ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ ആക്കുന്നത്. അപ്പൊ ഇത്തവണ ആരായിരിക്കും ആ കപ്പ് ഉയർത്തുന്നതെന്നും ഇത്തവണത്തെ ഒരു താരോധി ആരായിരിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്തായാലും ഒരു ഇൻട്രസ്റ്റ്, ഒരു ഒരു ഉന്മാദം പോലെയാണല്ലേ ഫുട്ബോൾ വരുമ്പോൾ നമുക്ക് ഈ കളി കാണുമ്പോൾ.
1: കാരണം ഈ സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ വരുന്ന ഒരു പ്രശ്നം.
2: 11 തുടങ്ങി രാത്രി
1: നമ്മുടെ യുഎഇ. കഴിഞ്ഞ വർഷം അല്ല, കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഖത്തറിൽ പോയി നേരത്തെ ടിക്കറ്റ് എടുത്ത് നമുക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന അവസരം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഓർമ്മയുണ്ടായിരുന്നു ഈ നമ്മുടെ റൂട്ട് ഗൈഡ് ചെയ്യുന്ന ഒരാൾ ഭയങ്കര ഫേമസ്
2: ആയിട്ടുണ്ടായിരുന്നു.
1: ഞാൻ ഇന്ന് രാവിലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ആ മനുഷ്യനെ വീണ്ടും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു.
2: ഓരോ വേൾഡ് കപ്പും അങ്ങനെയാണ്, ഓരോരോ മെമ്മറീസ് ഉണ്ടാവും. കഴിഞ്ഞിട്ട് ഖത്തർ വേൾഡ് കപ്പിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു, മൊറോക്കോയുടെ ഒരു പ്ലെയർ ആയിരുന്നു, ക്വാർട്ടറിലേക്ക് അവർ എത്തിയിട്ടോ. അപ്പൊ അവര് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ ആ ചെറിയ പയ്യൻ ഓടുന്നത് ഗാലറിയുടെ അങ്ങോട്ട് അമ്മയെ തേടിയിട്ടാണ്. നമ്മളെല്ലാവരും ഇങ്ങോട്ട്, അപ്പൊ ഒരു സാധാരണ ഒരു മൊറോക്കൻ വേഷത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ അവരെ കെട്ടിപ്പിടിച്ച് വേർപ്പിൽ കുളിച്ചിട്ട് അവര്, അതായിരുന്നു 2022 വേൾഡ് കപ്പിൽ ഏറ്റവും ആളുകളുടെ ഹൃദയം കവർന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണയും ഒരുപാട് ഹൃദയം കവരുന്ന ഫോട്ടോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ന്യൂയോർക്കിൽ ഈ പെലെ കഫറ്റീരിയ പെലെ റെസ്റ്റോറൻറ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ് ഉണ്ട്, അവിടുന്ന് ഒരാൾ നടന്ന് ഇത് കാരണം ഈ ഫുട്ബോളിന് വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്റർ നടക്കുന്ന ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഫുട്ബോൾ തുടങ്ങുന്ന സമയത്ത് പല വിധേയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. എന്താണ് ഇപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്നതും ഏത് ടീമാണെന്നുള്ളതല്ല, നമ്മൾ ഓരോരുത്തർ എത്രയാണ് മേടിക്കുന്നതെന്നും എത്രയാണ് ഒരു ജയിക്കുന്ന രാജ്യത്തിന് കിട്ടാൻ.
2: $6,238 crore സമ്മാനമാണ് കാത്തിരിക്കുന്നത്.
1: ഡോളർ എന്തായാലും വിനീത് പറഞ്ഞാൽ ഒരു ദരിദ്ര രാഷ്ട്രത്തിനാണ് കിട്ടുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാണ്. ലെറ്റ്സ് നമുക്ക് കണ്ടറിയാം ഓരോ ദിവസവും ഇനി വരാൻ പോകുന്ന ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റുകളായിരിക്കും. അപ്പൊ എന്താ സംഭവത്തിൽ ഇന്ന് നമ്മൾ കേട്ട വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫുട്ബോൾ ലോകത്തിലെ ഒരു വാർത്ത തന്നെയായിരുന്നു.
0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷനെ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞ രണ്ട് ആക്സിഡൻസും മാറിയിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് സ്റ്റിൽ അവിടെ കാണുന്നുണ്ട്. അലിത്യ ടോൾ റോഡിലും ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. മല്ലിയ സ്ട്രീറ്റിലും കഴിഞ്ഞ മണിക്കൂറത്തെ ആ ട്രാഫിക്കിന്റെ റിപ്പോർട്ട് അവിടെ തന്നെ കാണുന്നുണ്ട്. എന്താണെങ്കിലും നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ്. രാവിലത്തെ റോഡുകളെല്ലാം പൊതുവെ കാണുന്നതിനെക്കാട്ടിൽ ഒരുപടി കൂടുതൽ ഇന്ന് ട്രാഫിക്ക് കാണുന്നുണ്ട്. ബേറോ സ്ട്രീറ്റിൽ രണ്ട് ആക്സിഡൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മദീനമോൾ ആ ഏരിയയിലൊക്കെ തന്നെ ഇച്ചിരി കൺജഷൻ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെയാണ് നമുക്കിപ്പോൾ കാണുന്നത്. റാസൽകോ റോഡ്, റിബാറ്റ് സ്ട്രീറ്റിലും രണ്ട് ആക്സിഡൻറ്റ്. റിബാറ്റ് സ്ട്രീറ്റ് കണ്ടിന്യൂസ്ലി ഇച്ചിരി കൺജഷൻ ആണ് കേട്ടോ. നിങ്ങൾ മെർദിഫിൻ്റെ അവിടെ നിന്ന് എടുത്ത് വരികയാണെങ്കിൽ കഴിവത് ഒഴിവാക്കാന്നുണ്ടെങ്കിൽ നല്ലത്. എല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് റിബാറ്റ് സ്ട്രീറ്റിൽ കാണുന്നത്. എനിക്കൊന്നും അത് നമ്മൾ ടുവേർഡ്സ് ഡേറയിലേക്കൊക്കെ വരുന്ന ട്രാഫിക്കാണ് നല്ല രീതിയിൽ അവിടെ പാക്ഡ് ആയിട്ടാണ് എനിക്ക് അവിടെ ഈ സമയത്ത് കാണുന്നത് കേട്ടോ. മറ്റേ ഏതെങ്കിലും റോഡിൽ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220. നമ്മുടെ റാസൽകൂർ കയറി അൽക്കേൽ റോഡിലും അവിടെ കൺജഷൻ ഉണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡിൽ ഫ്രീ ആണ്. പക്ഷേ ചില ഇടങ്ങളിൽ ഒരു ലൈറ്റ് സ്ലോ മൂവിങ് ട്രാഫിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺയൂഷ്വൽ ട്രാഫിക് ഉണ്ടെങ്കിൽ 0585829220. നിങ്ങളുടെ ഓരോ മെസ്സേജും വിലപ്പെട്ടതാണ്. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ മെസ്സേജ് അയക്കുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വേണ്ട. ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടെ പറയുന്നു.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: listening to Home 92.2 FM. Home is a feeling.
1: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
2: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
1: Allur Polyclinic, caring for you and your family.

0: 101.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. Amma, what's this? This car is going to get the AC. This is going to get the
7: AC. Shruthikana.
6: Hey, Amma. പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമുക്കൊരു ഓട്ടോ റിവ്യൂ നോക്കാനായിട്ടുള്ള സമയമാണ്. കുറച്ച് ദിവസമായി നമ്മൾ, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ നമ്മുടെ വാഗണറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ വാഹന പ്രേമികളെ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്റ്റയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും പുതിയ 2026 ഇന്നും അതുപോലത്തെ ഒരു വാഹനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു അവർ ഓട്ടോ ടോക്ക്. ഓൾറൈറ്റ്, നമ്മുടെ ഈ സ്കോർപിയോ എന്ന് പറയുന്ന വാഹനം നമുക്ക് മഹേന്ദ്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ഒരു ഒരു മുഖം നൽകിയ ഒരു വാഹനമാണ്. ഇന്ന് കാണുന്ന XUV500 അല്ലെങ്കിൽ നമ്മുടെ BE4, നമ്മുടെ നാട്ടിലെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അതിൻ്റെ പേര് BE4 എന്നാണ് തോന്നുന്നു. അങ്ങനത്തെ വണ്ടി മോഡൽസും അതുപോലെ തന്നെ XUV700 ഒക്കെ വരുന്ന സമയത്ത് ഇതിനൊക്കെ മുന്നേ മലയാളിയുടെ ഇടം നെഞ്ചിൽ ഇടം പിടിച്ചേക്കുന്ന ഒരു വാഹനമായിരുന്നു സ്കോർപിയോ എന്ന് പറയുന്നത്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 2008-2010 ആ കാലഘട്ടത്തിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ പോലീസുകാർ ഉൾപ്പെടെ, സി അതിന് മുന്നേ ബൊലേറോ ഉണ്ട് കേട്ടോ, ബൊലേറോ ഇടം പിടിച്ചതുപോലെ തന്നെ വേറെ ഒന്നും തന്നെ പിടിച്ചിട്ടില്ലെന്ന് പറയാം. കാരണം അത്രമാത്രം ബൊലേറോ നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെയാണേലും വാഹനമായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കിങ് എന്ന് പറയുന്നത് പഴയ നമ്മുടെ 86 വിട്ട് വരുന്ന മഹേന്ദ്ര ഡി എഞ്ചിൻ ഉൾപ്പെടെയുള്ള ജീപ്പുകളൊക്കെയാണ്. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് സ്കോർപിയോ പറ്റിയിട്ടാണ്. സ്കോർപിയോ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇപ്പം 2026 ഭയങ്കര പുതിയ അപ്ഡേഷനുമായിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഇമേജ് ഞാൻ ഏറ്റവും പുതിയത് കണ്ടപ്പോൾ ഇമേജിൽ എനിക്ക് ഒറ്റ നോട്ടത്തിലുണ്ടല്ലോ, അപ്പോൾ പഴയ ഒരു M-സീരീസ് മെർസിഡീസ് ബെൻസ് ഉണ്ട് വലുത്, അതിൻ്റെ ഒരു കുഞ്ഞനൊരു വേർഷനായിട്ട് എനിക്ക് എവിടെയൊക്കെയോ ഡിസൈനിലൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. പക്ഷേ ഫോട്ടോയിൽ കണ്ടിട്ടായിരിക്കും കേട്ടോ. എന്തായാലും പുതിയ ഗ്രില്ല്, ബമ്പർ, ഹെഡ്ലൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള വലിയ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുതിയ സ്കോർപിയോ 2026 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പെട്രോളിലും ഡീസലിലും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനുവലിലും ഓട്ടോമാറ്റിക് ഗിയറിലാണെങ്കിലും ഈ രണ്ടിനകത്തും നമുക്ക് 4x4 ഓപ്ഷൻസ് കൂടെ കിട്ടുന്നതാണ്. 2.2 liter എംഹോക്ക് ടർബോ ഡീസൽ എഞ്ചിനാണ് ഇപ്പോൾ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ഡീസലിൻ്റെ ഈ പരിസ്ഥിതി മലിനീകരണം കാരണം പല വാഹനങ്ങളിലും ഇപ്പോൾ പെട്രോളിലേക്കോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്താ പറയുക ഇലക്ട്രിക്കിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പട്ടം പറഞ്ഞതുപോലെ തന്നെ വേറെ ഫ്യൂൽ സിസ്റ്റത്തിലേക്കോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ വാഹന മേഖലയിലും വൻ തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ഡീസൽ എഞ്ചിനും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. പെട്രോൾ എഞ്ചിനും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. 130 BHP 300 NM ടോക്കിലും ഇപ്പോൾ തന്നെ നിലവിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വില ഞാൻ നോക്കിയപ്പോഴാണ് ഏകദേശം 17 lakh ഒരു പറയുന്നത്, സ്റ്റാർട്ടിംഗ് പറയുന്ന ഷോറൂം വില. പക്ഷേ അത് 24.95, അതായത് 25 lakh വേണം ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി പെട്രോളിലാണെങ്കിൽ 23 lakh അതിൻ്റെ ചാർജ് കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പം ഏകദേശം 25 lakh കൊടുത്ത് നമ്മുടെ സ്കോർപിയോ എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ലെറ്റ്സ് സീ എന്താണ് ഇനിയും മാർക്കറ്റിലെ കമ്പാരിസൺ ഏതൊക്കെയാണെന്ന് നമുക്കുള്ളത് അടുത്ത ദിവസം നോക്കാമെന്നാണ്.

0: Home 92.2 FM. Home is a feeling.
1: Mexico! United States! Canada!
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
1: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
2: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
1: ആഫ്രിക്ക, ബോസ്നിയ, ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം. Home FM Headlines.
5: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
6: ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം. വ്യോമപാത അടച്ച് കുവൈറ്റ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം. രണ്ട് ഇന്ത്യക്കാർ മരിച്ചതായി സ്ഥിരീകരണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു, ചിലത് റദ്ദാക്കി. മിസൈലുകളെ രാജ്യം പ്രതിരോധിക്കുന്നുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒമാൻ തീരത്തു നിന്നാണ് വരുന്നത്. രണ്ട് നാവികർ മരിച്ചതായുള്ള സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ മരിച്ചതായുള്ള സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവരുന്നു. ഒരാളെ കാണാനില്ല. കഴിഞ്ഞ ദിവസം 3 പേരെ കാണാനില്ലായിരുന്നു. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ച വാർത്ത. ഒരാളെ ഇപ്പോഴും കാണാനില്ല. 2 നാവികരാണ് മരിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൗത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിൽ ബന്ദർബാസ്. തെക്കൻ നഗരമായ കർഗിൻ സർക്കിൾ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്ന് ഇറാൻ അറിയിച്ചു. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കർ, വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ ആക്രമിച്ചുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടതായി ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ. CMR അലക്സ് അലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് വീണ സാവകാശം തേടിയത്. ഇന്നലെയായിരുന്നു വീണയുടെ ഇമെയിൽ ED ലഭിച്ചത്. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്നും വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ED വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനായിരുന്നു ED തീരുമാനം. കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരണം. 43-കാരൻ ചികിത്സയിൽ. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആരോഗ്യവകുപ്പ് എല്ലാവിധ മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമെന്നും ആരോഗ്യമന്ത്രി. BJP കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ. പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLAയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മുരളീധരൻ. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതിയായതിനാൽ വിചാരണയില്ലാതെയാണ് ജയിലിലേക്ക് മാറ്റിയത്. ഇതാദ്യമായാണ് കാപ്പ കേസിൽ ഒരു കൌൺസിലർ ജയിലിൽ പോകുന്നത്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും വീഴ്ച സംഭവിച്ചുവെന്ന് CPMന്റെ റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലും ചടയമംഗലത്തിലെയും തോൽവിയിൽ CPI CPM പഴിക്കുന്നു. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതം, BJP പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്ന് നേതൃത്വത്തിന്റെ വിശദീകരണം. ലോകം ഫുട്ബോൾ ആരംഭത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഏത്. 12 മുതൽ July 19 വരെ 16 സ്റ്റേഡിയത്തിൽ മത്സരം. 32 പകരം 48 ടീമുകൾ കളത്തിലെത്തുന്നു. 64 മത്സരങ്ങൾ ഉണ്ടായത് 104 ഉയർന്നു. 12 ഗ്രൂപ്പുകളിലായി 16 വേദികൾ. 39 രാപ്പകലുകൾക്കൊടുവിൽ July 19 ന്യൂയോർക്കിലാണ് ഫൈനൽ നടക്കുക. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജമായിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ. ലാമിൻ യമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസ്. പ്രൗഢ പാരമ്പര്യവുമായി ജർമ്മനി. അങ്ങനെ വമ്പന്മാരെല്ലാം തീപ്പാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത വാർത്ത 10 മണിക്ക്.
7: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
8: Time check.
6: Good morning studio clock. ഇപ്പോൾ സമയം 9:06.
8: Time check.
7: Weather update. Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 58%.
7: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: സ്വാഗതം. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. തേഴ്സ്ഡേ ആണ്, June 11 നമ്മൾ നിൽക്കുന്നു. 10 ദിവസം ഈ മാസത്തിന്റെ ഡബേത് പറഞ്ഞ് തീർന്നു പോയിട്ടുണ്ട്. 11-ാമത്തെ ദിവസത്തിലേക്ക് കഴിയുന്നു. ഈ എന്താ പറയുന്നത്, ഓരോ 10, 10, 15 എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ കേൾക്കുന്ന സമയത്ത് ആർക്കെങ്കിലും നെഞ്ചിരിക്കുന്നുണ്ടോ? കാരണം എൻ്റെ വണ്ടിയുടെ ലോൺ ഡേറ്റ് 10 ആണ്. അപ്പം അതുകൊണ്ട് ഈ 10-ാം തീയതി പറയുമ്പോൾ പെട്ടെന്ന് ദൈവമേ, അങ്ങനെ ഈ ചില ലോൺ ഡേറ്റുകൾ നമ്മളിങ്ങനെ ടക്കെന്നത് വിളിച്ചടർത്തത്തില്ലേ. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കഴിയുമ്പോൾ ആ എന്തോ സുഖം, ഇനി അടുത്ത 10-ാം തീയതി ആണല്ലോ ആ ഡേറ്റ് എന്ന് ഇങ്ങനെ ഓർക്കുന്ന സമയത്തും നമുക്ക് എല്ലാ ഓരോ ഡേറ്റ്സിനും ഭയങ്കര പ്രത്യേകതകളുണ്ട്. അപ്പോൾ 10 കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ സുഖം എന്ന് എൻ്റെ പരിചയം പെട്ടെന്ന് വന്നു. എന്താണേലും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നല്ല ചൂടാണ്, നല്ല ട്രാഫിക്കും റോഡിലൊക്കെ തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിൽ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് കണ്ടായിരുന്നു, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിസിറ്റ് വിസ കിട്ടുന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ UAE ട്രാവൽ മേഖലയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ആയിട്ട് മാറും കേട്ടോ. കാരണം 30-60 ഡേയ്സ് വിസയ്ക്കാണ് ഈ ഒരു സംഭവം. ഇത് വളരെ ഇപ്പോൾ എനിക്കൊന്നും വിസ ചേഞ്ചൊക്കെ പോകുന്ന ആൾക്കാർക്കും ഇത് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് UAE ബിസിനസ് പർപ്പസിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നവർക്കും മർച്ചൻസിനും ഒക്കെ തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുള്ള ഒരു കാര്യമാണ്. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഫില്ല് ചെയ്ത്, സിമ്പിൾ പ്രോസസ്സാണ് കേട്ടോ, സിമ്പിൾ പ്രോസസ്സാണ്. ജസ്റ്റ് ഫില്ല് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് 48 മണിക്കൂറിനകം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്ലൈ ചെയ്താൽ നാളെ കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻസ് എന്ന് പറയുന്ന വളരെ, ഒരു ഫോട്ടോഗ്രാഫ് വേണം, ഒരു വാലിഡ് പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ നമ്മുടെ ചില നാഷണാലിറ്റീസിന് അവരുടെ നാഷണാലിറ്റിയുടെ ID കാർഡും വേണം. അത് മാത്രമേ കൊടുക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യൻസിനൊക്കെ പാസ്പോർട്ടും ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ഡൺ, ഇതും അത് അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ അത് GDRF തന്നെയാണ് കഴിഞ്ഞ ദിവസവും അത് അറിയിച്ചത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേസി. അഫോർഡബിൾ ഇൻ ദ സെൻസ് ടൈം അഫോർഡബിലിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് സമയം പലപ്പോഴും ഇപ്പോൾ ദുബായ് പോയിട്ട് വരണം. എൻ്റെ പല ഫ്രണ്ട്സുണ്ട് ഖത്തറിലുള്ളവർ, ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവർ 2-3 ദിവസത്തിന് വേണ്ടിയിട്ട് ദുബായിൽ വരുന്നുണ്ട്. ആൾ സത്യം പറഞ്ഞാൽ ഈ 2 വർഷത്തെ വിസ എടുത്തു വെച്ചിട്ടുണ്ട്. 2 മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ആൾക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആൾക്ക് മൾട്ടിപ്പിൾ എൻട്രി ആണ്, 2 വർഷത്തെയാണോ അതോ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ആൾക്ക് സത്യം പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി വന്ന് പോകേണ്ടതുകൊണ്ട് എന്നോട് പറഞ്ഞു, അക്ഷയ് ചിലപ്പം ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട പർപ്പസ് നടക്കത്തില്ല, അതുകൊണ്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷേ ഇനിയും അങ്ങനെയല്ല, പെട്ടെന്ന് വന്ന് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ കൂടെ ഇപ്പം നാളെ ദുബായിക്ക് വരണം, നാളെ വൈകിട്ട് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചാൽ ഇപ്പം അപ്ലൈ ചെയ്താൽ മതി, നാളെ വൈകിട്ടത്തേക്ക് സംഭവം റെഡിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഈ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് GDRF. എന്നാലും 30-60 ഡേയ്സിൻ്റെ ടൂറിസ്റ്റ് വിസയാണ് 48 മണിക്കൂറിനകം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഒരു വാർത്ത. സത്യം പറഞ്ഞാൽ നമ്മുടെ കറൻറ്റ് മാർക്കറ്റിനെ, ടൂറിസത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത്.

0: 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, ഹലീത്തി അറ്റോൾ റോഡ് സ്റ്റിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെയാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണുന്നത്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ആക്സിഡൻറ്റ്സ് അവിടെ കാണുന്നുണ്ട്. സ്റ്റിൽ അവിടുത്തെ ആ ഒരു കഞ്ചക്ഷൻ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 6 മണി 7 മണി 8 മണിക്കുള്ളിൽ എമിറേറ്റ്സ് റോഡ് ഫ്രീ ആകുന്നതാണ്. പക്ഷേ ഇപ്പോൾ എമിറേറ്റ്സ് റോഡ് ഫ്രീ ആണെങ്കിലുണ്ടല്ലോ ഒരു 10 മണിയൊക്കെ കഴിയണം. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് എമിറേറ്റ്സ് റോഡിൻ്റെ അവസ്ഥ പോകുന്നത്. അജ്മാൻ ഉമൽക്കോയിനിലൊക്കെ കമ്പാരിറ്റീവ്ലി ട്രാഫിക് സിറ്റുവേഷനൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ടോട്ടലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഷാർജയിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡിലും കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. ചെറിയ ഏരിയയിൽ എവിടെയോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, രണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എന്താണ് അവിടെ എനിക്ക് രണ്ട് ആക്സിഡൻസ് എന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് 3 ആക്സിഡൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് വഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് അവിടെ സംഭവിച്ചത്, മേജർ ആണോ മൈനർ ആണോ എന്ന് നിങ്ങളുടെ കാഴ്ചയിൽ എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ മിർദിർ സിറ്റി സെൻറ്ററിൻ്റെ അവിടെയും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ലോ മൂവിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അൽഖേൽ റോഡും ചെറുതായിട്ടൊരു സ്ലോ മൂവിങ് ഉണ്ട്, പക്ഷെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഷെയ്ഖ് സയ്യിദ് റോഡിൽ എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയണേ, എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇതാണ്. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Sanjuns with Akshay and with

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. നമുക്ക് ടെക് ലോകത്തെ കുറച്ച് ഹാക്സ് നമുക്ക് നോക്കിയാലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഉണ്ടല്ലോ ചില ശീലങ്ങൾ, നമ്മൾ ഈ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ, ഓരോരുത്തർക്കും ഓരോ ശീലമായിരിക്കും. എനിക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആമസോണിലോ നൂണിലോ ഒക്കെ കയറി ഓരോ ഗാഡ്ജറ്റ്സിൻ്റെ വില നോക്കലാണ് എൻ്റെ പണി. നമുക്ക് എന്താ പറയുക, കുറച്ച് എടുത്ത് നമ്മൾ ആഡ് ടു കാർട്ട് ഇടും, അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് എന്തിനാ ആഡ് ടു കാർട്ട്, ഇതൊക്കെ ആരും ആഡ് ടു കാർട്ടിലിടുന്നത്, ഇതൊക്കെ എടുത്ത് മാറ്റും. എന്നിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും കൊള്ളാമല്ലോ എന്നിങ്ങനെ നോക്കും, വീണ്ടും ആഡ് ടു കാർട്ടിലെടുത്തിടും. അങ്ങനെ സ്ഥിരമായിട്ട് വരുവാണെങ്കിൽ സംതിങ് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ വിളിച്ചത്, ഇതൊക്കെ ഈ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനല്ലേ മേടിക്കണം പിള്ളേച്ച എന്ന് പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ കുറച്ച് ഫോണുകളുടെ റേറ്റ് ഞാൻ പലപ്പോഴും, നമ്മൾ ഇനിയിപ്പോൾ ആപ്പിളിൻ്റെ പുതിയ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഇതാന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ വരും. ഇപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസം കൂടെ ഉള്ളൂ പുതിയത് ഇറങ്ങാനായിട്ട്. അപ്പം ഞാൻ കുറച്ച്, നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് വിചാരിക്കുന്ന പല കാര്യത്തിൻ്റെ റേറ്റുകൾ, പഴയ മോഡലുകളിൻ്റെ റേറ്റുകൾ ആമസോണിലും നൂണിലും ഒക്കെ ഭയങ്കര കുറവാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാംസങ്ങിൻ്റെ സെഡ് ഫോൾഡ് ഉണ്ടല്ലോ, ഈ നമുക്ക് ഒരു കാലത്ത് അറബ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത, എമിറാത്തീസ് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ കയ്യിൽ മിക്കവാറും കാണുന്ന ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ ഈ ഫോൾഡ് സീരീസ്. സെഡ് ത്രീക്ക് 1542 ദിറംസേ ഉള്ളൂ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയാം. നിങ്ങളെങ്ങാണ്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ ഉള്ളൂ തുച്ഛമായിട്ട് പൈസയിൽ നിങ്ങളുടെ ഒരു ഇഷ്ട ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുക എന്നുള്ളതാണ് വാസ്തവം. ഇനി സെഡ് ഫോൾഡ് 5, സത്യം പറഞ്ഞാൽ സെഡ് ഫോൾഡ് 3 നോക്കുകയാണെങ്കിൽ 5 എന്ന് പറയുന്നത് അൾട്രാ ലക്ഷറി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ തിക്നെസ് ഉണ്ട് ഈ ഫോണിന്. ഇപ്പോൾ 7 ആണ് തോന്നുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയേക്കുന്നത്. അതിന് നല്ല വിലയുണ്ട്, അതിന് 7000 ദിറംസോ മറ്റോ ഉണ്ട്. പക്ഷേ ആ സി കാറ്റഗറി നോക്കുമ്പോൾ അതേ സെയിം കാറ്റഗറിയിലുള്ള ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സെഡ് ഫോൾഡ് 5 2400 ദിറംസേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം എല്ലാവരും കൂടെ ഓടിപ്പിടിച്ച് പല ഇടങ്ങളിൽ ചെല്ലരുത്, വളരെ സ്റ്റോക്കൊക്കെ കുറവായിരിക്കും ഈ ഫോണുകളൊക്കെ. ഞാൻ ജസ്റ്റ് നോക്കുന്ന സമയത്ത് പറഞ്ഞാണ്, എനിക്കൊന്നും ഷോറൂംസിലോ കാര്യങ്ങളോ ഒന്നും കാണില്ല, ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. iPhone 16 നമ്മൾ നോക്കുകയാണെങ്കിൽ 128GB 2734 ദിറംസേ ഉള്ളൂ. പുതിയ സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല, ഞാൻ ഏറ്റവും ബോക്സ് പീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി iPhone 15 256GB നോക്കുകയാണെങ്കിൽ 2647GB ആണ് വരുന്നത്. iPhone 15 നോക്കുകയാണെങ്കിൽ 2200 ദിറംസാണ് പറയുന്നത്. ഇത് ഞാൻ കോളിംഗ് എന്നുള്ളൊരു പർപ്പസിനും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡേ ടു ഡേ ഈ പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ വീഡിയോ കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ 256GB കൊണ്ടൊന്നും തികയത്തില്ല. അത് വരാം, അല്ല അതിനൊക്കെയാണെങ്കിൽ പ്രൊവോഷൻസ് ഒക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഫോണെന്നുള്ളൊരു കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇനിയും കുറയും, സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്ക് ഈ മോഡൽസിനൊക്കെ ഇനിയും വില താഴേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണേലും ഇതൊക്കെ തന്നെയാണ് ഞാൻ. പിന്നെ നമ്മുടെ ഫ്ലിപ്പ് ഉണ്ടല്ലോ, സാംസങ്ങിൻ്റെ ഫ്ലിപ്പ്, സാംസങ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഫ്ലിപ്പും ഫോൾഡും ഒക്കെ അത്ര ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഫ്ലിപ്പിനും ഇതിനും താഴെ കുറവാണ് വില നമുക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഇത്തരത്തിലുള്ള ഫോണും ഗാഡ്ജറ്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലൊരു വിലയല്ലേ, എന്തായാലും കയറി നോക്കാം കേട്ടോ. Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM.
1: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
0: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
0: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
2: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamonds, Russell Khaima.

0: Home 92.2 FM. Home is a feeling.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
1: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
2: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
1: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026.
1: Switzerland, Scotland, Turkey.
2: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamonds, Russell Khaima.
6: Home FM Headlines.
5: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
7: ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം, വ്യോമപാത അടച്ച് കുവൈറ്റ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ യുഎസിന്റെ വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദർബസ്, തെക്കൻ നഗരമായ കർഗൻസിരക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു, ചിലത് റദ്ദാക്കി. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ. ഒമാൻ തീരത്ത് യുഎസിന്റെ മിസൈൽ ആക്രമണം. രണ്ട് ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒരാളെ കാണാനില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ നേരത്തെ അപലപിച്ചിരുന്നു. കപ്പലിൽ 21 ഇന്ത്യക്കാരെ നേരത്തെ രക്ഷപ്പെടുത്തി. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യുഎസ്. ബോംബ് ആക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. സിഎംആറിൽ നിന്ന് ലഭിച്ച 2,78,00,000 എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഇഡി തീരുമാനം. സിഎംആറിൽ ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ ഇഡി തീരുമാനം. പിഎംശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യുഡിഎഫ് സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ലെന്നാണ് എഡിറ്റോറിയലിലെ വിമർശനം. നയപ്രഖ്യാപനത്തിലോ ധവളപത്രത്തിലോ കേന്ദ്ര വിമർശനം വരാതിരിക്കാൻ അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചുവെന്ന് എഡിറ്റോറിയൽ ചോദിക്കുന്നു. കോഴിക്കോട് വീണ്ടും നീപ്പ സ്ഥിരീകരണം. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് നീപ്പ ബാധിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. കാപ്പാക്കി സ്മൃതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. BJP കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLA കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും തോൽവിയിൽ CPIയെ CPM പഴിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് CPIക്ക് വിമർശനം. വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതിൽ അതൃപ്തിയില്ലെന്ന് വി ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതെന്നും വി ശിവൻകുട്ടി. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJP പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളഞ്ഞില്ല. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാമെന്ന് മമതയ്ക്ക് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൌഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ കളത്തിലേക്ക്. ലാമിനിയമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസും പ്രൌഢ പാരമ്പര്യവുമായി ജർമ്മനിയും. അങ്ങനെ വമ്പന്മാരെല്ലാം തീപ്പാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് RTA ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് RTA ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്.
8: Was brought to you by Dhanya Group of Companies since 1982.
9: Time check. Very good morning, Dubai. Ippa samayam 10 mani kenne 8 minute aayirikkana.
10: Time check. Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ടെമ്പറേച്ചർ ആക്ച്വലി 37 സെൽഷ്യസ് ആണ് പലയിടത്തും കാണിക്കുന്നതെങ്കിലും റിയൽ ഫീല് ദുബായിലെ ഇപ്പോൾ 43 ആണ്. എക്സസീവ് ഹീറ്റ് വാർണിംഗ് ഇപ്പം നൽകുന്നുണ്ട്.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. June 11 വ്യാഴാഴ്ചയിലാണ് നിൽക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ആൻഡ് നാളെ നമ്മൾ വീക്കെൻഡിലേക്ക് പോകുന്നു, ഫുട്ബോൾ തുടങ്ങാനായിട്ട് പോകുന്നു. സന്തോഷത്തിന്റെ ആരവം തന്നെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ആ ഒരു എന്താ പറയണേ, സി നമ്മുടെ സമയമായിരുന്നു, നമ്മൾ കമന്ററി ഒക്കെ പറഞ്ഞ് നമുക്ക് ആവേശഭരിതമാക്കി തന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, നട്ടപ്പ് അതിനകത്തേക്കായി പോയില്ലേ. നമ്മൾ എണ്ണിക്കുന്ന സമയം എണ്ണിക്കുന്നതല്ല, അതിനെക്കാട്ടി ചിലപ്പോൾ എണ്ണിക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം കൂടെ തീർന്നു പോകും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഭവം. എന്താണേലും എന്താ പറയണേ, നമ്മളെല്ലാവരും ആവേശത്തിൻ്റെ മുൾമലയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമേരിക്കയും മെക്സിക്കോയും കാനഡയിലും നടക്കാൻ പോകുന്ന 2026 കിക്ക് ഓഫിൽ ഇതിൻ്റെ എല്ലാം ഒരുപക്ഷെ ഫിഫയുടെ ലോകകപ്പിൽ പോലും ഇടം നേടാത്ത ഒരു രാജ്യമാണ് ഇതിൻ്റെ പുറകിൽ എല്ലാം കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാകിസ്ഥാനിലെ സിയാൽകോട്ട്, അത് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ടീമിലില്ല എന്നുണ്ടെങ്കിലും ഫിഫയിൽ വേൾഡ് കപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിലും പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ നിന്ന് നിർമ്മിക്കുന്ന ആ ബോളുകളാണ് ഓരോ കാലിൽ കൂടെയും മാറി മാറി ഗോൾ വലയത്തിലേക്ക് എത്തുമ്പോൾ ഗോൾ എന്ന ആ ഒരു ആർപ്പ് വിളി ലോകം മുഴുവൻ വിളിക്കാൻ പോകുന്ന സിയാൽകോട്ടിലെ ഫുട്ബോൾ ഫാക്ടറി നമ്മൾ കാണേണ്ടതാണ്. അത് ലോക ഫുട്ബോൾ മാനുഫാക്ചറിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ 2/3 സിയാൽകോട്ടിൻ്റെ ആണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം അഡിഡാസ് ആണ് സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് ബോളിൻ്റെ കംപ്ലീറ്റ് ടെക്നോളജി എല്ലാം ആണെങ്കിലും സിയാൽകോട്ടിലെ ഈ ഫാക്ടറിയിൽ ആക്ച്വലി ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ആണ് സിയാൽകോട്ടിൽ നടക്കുന്ന. ഹാൻഡ് മെയ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഷീൻ മെയ്ഡ് ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള ഇഷ്ടംപോലെ ഫുട്ബോളുകൾ നമുക്ക് സിയാൽകോട്ടിൽ നിന്ന് വരുന്ന കാണാൻ സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് പ്രൊനൗൺസേഷൻ ആ സ്റ്റേറ്റിൻ്റെ സിയാൽകോട്ട്. ഞാനത് ജസ്റ്റ് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വായിച്ച് എല്ലായിടത്തും വായിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുന്നതായിരുന്നു ഒരു മാച്ചിൽ എത്ര ഫുട്ബോളുകൾ ഉണ്ടാവും. ആക്ച്വലി 104 മാച്ച് എന്നാണ് നമുക്ക് അറിയാവുന്നത് ഈ വട്ടം 2026 ഒഫീഷ്യലി. 104 മാച്ചുകൾക്ക് ഒരു മാച്ചിൽ എത്ര ഫുട്ബോൾ വെച്ച് ഇവർ ക്രിയേറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ബോൾ പോയി അല്ലെങ്കിൽ രണ്ട് ബോൾ പോയി എത്ര ബോൾ വേണം മാറ്റിവെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കളിക്ക് മുഴുവൻ എത്ര ബോളുകൾ വേണം ഉണ്ടാക്കാനായിട്ട്. 104 മാച്ചസിന് വേണ്ടി മാത്രം 2000 മാച്ച് ഗ്രേഡ് ബോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന. ഒരു മാച്ചിന് അപ്രോക്സിമേറ്റ്ലി അവർ പറയുന്നത് സ്റ്റേഡിയത്തിൽ, അതായത് ഗ്രൗണ്ടിൽ തന്നെ 20 ബോളുകൾ തന്നെ നമുക്ക്

ഉണ്ടാവും എന്നുള്ളതാണ് മാച്ച് ഗ്രേഡ് ബോളിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതല്ലാതെ ആയിരം അവര് നൂറുകണക്കിന് അല്ലെങ്കിൽ 10,000 ബോളുകളാണ് ഒരു വർഷം, അത് എക്സാക്ട് കണക്കുകളല്ല പറയുന്നത്, ഇതിനു വേണ്ടി മാത്രം, അതായത് ഇവിടെ വാമപ്പിന് വേണ്ടിയിട്ടും പ്രാക്ടീസിന് വേണ്ടിയിട്ടും ഇതേ ഗ്രേഡ് ബോളുകൾ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ മാച്ച് ഗ്രേഡ് അല്ലായിരിക്കും, മാച്ച് ഗ്രേഡ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അവർ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 14.7 million ഡോളർ AD 14.7 million ഇതിൻ്റെ റേറ്റിലായിരിക്കും ഒരു ഒരു വർഷത്തെ കണക്ക് ഇവർ പറയുന്നത്. അപ്പോൾ റിയർ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളും ഒക്കെ തന്നെ അല്ല അല്ലല്ല ആ കണക്കല്ലല്ലോ ഇത് ഇത് ഇത് കണക്ക് മാറിപ്പോയി അല്ല 104 ബോളിൻ്റെ ഇത് ഞാൻ പെട്ടെന്ന് അവരുടെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കും. ഓക്കെ സോറി, വിലയാണെന്ന് പറയുന്നത്, വില പറയുന്നത് ഒരു ബോളിൻ്റെ വില ഇവർ പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 735 dirhams വരെയാണ് വരാൻ. പക്ഷേ ഒറിജിനലല്ല ഇതിൻ്റെ റെപ്ലിക്ക മോഡൽ. റെപ്ലിക്ക മോഡൽ ഓൾറെഡി തന്നെ കുറേ എണ്ണം സെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ വെളിയിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത്, 2000 തന്നെയായിരിക്കും മാച്ച് ക്രിയേറ്റ് ബോളായിരിക്കും ഈ ട്രയോണ്ട എന്ന് പറയുന്ന ഈ വട്ടത്തെ 2026 ഈ ചിപ്പ് കണക്ട് ചെയ്തേക്കുന്ന ഫുട്ബോൾസ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് കയറി അവരുടെ ഫാക്ടറിയും കാര്യങ്ങളും ഒന്ന് നോക്കുക, കാരണം എല്ലാവർക്കും ഇതിഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്, പാകിസ്ഥാൻ ഇത്ര വലിയ ഒരു എന്താ പറയുന്ന ഒരു ഒരു കണക്ക് അല്ലെങ്കിൽ 2/3 ഓഫ് ദ മാനുഫാക്ചറിങ് ഓഫ് വേൾഡ് ഫുട്ബോൾ അവരാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. എന്തായാലും നിങ്ങൾക്ക് ഒഫീഷ്യലി ഗൂഗിളിലൊക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ നടസി ഒരു കളി വരുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ക്രിക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് പല ഇപ്പം എന്താ പറയുന്നത് ഇംഗ്ലീഷ് വില്ലോ അല്ലെ കാശ്മീർ വില്ലോ തുടങ്ങിയ ബാറ്റുകൾ പല രീതിയിലുണ്ട്, ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇതിൻ്റെ പല കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത്. പക്ഷേ ഇത് ഇതെല്ലാം നമ്മൾ അറിയണം കേട്ടോ, കാരണം ഒരു ഇൻഫർമേഷൻ അറിയുക എന്ന് പറയുന്നത് കളി കാണുക അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ പുറയിൽ നിൽക്കുന്നതിന് ഒരു ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ രാവിലെ തൊട്ടേ പല സംഭവത്തിലും ഇപ്പോൾ എന്താ സംഭവത്തിലൊക്കെ തന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ അതിൻ്റെ വിഷ്വലി കൂടെ നിങ്ങളൊന്ന് കാണുക ഇത് എങ്ങനെയാണ് നൽകുക. എന്തായാലും അടുത്തൊരു 1.5 നമ്മൾ പല പുതിയ ഇൻഫർമേഷൻസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. Trending song of the hour.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ദുബായ് അൽക്കരാമയിലുള്ള നൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. ജൂൺ 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585757477 എന്ന നമ്പറിലേക്ക്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നമ്മുടെ ഇന്ത്യയിലേക്ക് വിയറ്റ്നാമിന്റെ ടാക്സി സർവീസ് വരാൻ പോവാണ്. ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് ഒലയ്ക്കും അല്ലെങ്കിൽ ഊബറിനും ഒക്കെ തന്നെ വലിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ഡൽഹിയിലാണ് ഈ വിയറ്റ്നാം കമ്പനിയായ വിൻ ഗ്രൂപ്പിന്റെ പുതിയ ടാക്സി സർവീസ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫുൾ ഇലക്ട്രിക് ആണ്. നമ്മുടെ പീകോക്ക് ബ്ലൂ അല്ല, അതല്ലാതൊരു ബ്ലൂ ഷെയ്ഡില്ലേ നമ്മുടെ, പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഏതാണ്, എനിക്കൊരു പെട്ടെന്നൊരു കളർ എൻ്റെ മനസ്സിലേക്ക്, ഇപ്പോഴത്തെ ചെറിയൊരു സ്പ്രൈറ്റിനതിൻ്റെ ഒരു ഒരു ക്യാനിൻ്റെ സ്പ്രൈറ്റിൻ്റെ ക്യാനിന് അതിൻ്റെ ഒരു കളർ ഷെയ്ഡുണ്ട്, എന്നാലൊരു ബ്ലൂ ഷെയ്ഡ്. അപ്പം ഈ ആ ഷെയ്ഡിലാണ് ഇവരുടെ കംപ്ലീറ്റ് കാറ് വരുന്നത്. ഈ കാറിൻ്റെ പേര് തന്നെ വിൻ ഫാസ്റ്റ് ലിമോ എന്നാണ്. വിൻ ഫാസ്റ്റ് ലിമോ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലുള്ള കാറുകളാണ് അവർ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇവർ പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം, അത് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കിൻ്റെ. പക്ഷെ ഫ്യൂവൽ റേറ്റിൽ ഭയങ്കര അധികം ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. വിൻ ഫാസ്റ്റ് ലിമോ ഗ്രീൻ, അതാണ് ലാസ്റ്റ് വേർഡാണ് ഞാൻ നോക്കിയത്. 7 സീറ്റുള്ള ഒരു എസ് യു വി ആണ്, എസ് യു വി സെഗ്മെൻറ്റിലാണ് ഇവർ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ കാറ് കണ്ടിട്ടൊരു നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ ക്യാബിൻ സ്പേസും അതുപോലെ തന്നെ ബൂട്ട് സ്പേസുമാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഫോർ ഒരു എയർപോർട്ട് പിക്ക് ആൻഡ് ഡ്രോപ്പോ അല്ലെങ്കിൽ നോർമൽ പിക്ക് ആൻഡ് ഡ്രോപ്പോ ലിമോ സർവീസോ ഇതിനൊക്കെ തന്നെ ഒരു ബെസ്റ്റ് ഒരു കാറായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. പിന്നെ 450 കിലോമീറ്റർ ഒരു ഫുൾ ചാർജർ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടെക്നോളജിയും ഇതിനകത്തുണ്ട്. ഡെയിലി സിറ്റി ഡ്രൈവിംഗ് കാറായിട്ട് കൂടെ ഇതിനെ പറയുന്നതാണ്. 450 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസം കംപ്ലീറ്റ്ലി ഓടാനായിട്ട് ഇത് ഇനഫായിട്ടുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണേലും ഇന്ത്യയിലേക്ക് ഒരു വൻ വരവായിരിക്കാം ഈ ഒരു കമ്പനി വരാനായിട്ട് പോകുന്ന ടെക്നോളജി പരമായിട്ടും ഇൻഫോർടൈൻമെൻറ്റും പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും. ഇപ്പോൾ ഊബറും അല്ലെങ്കിൽ ഒലയൊക്കെ എന്ന് പറയുന്ന നോർമൽ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് എനിക്കൊന്നും ഒരു പക്ഷേ റേറ്റിൽ പോലും ഇവർക്ക് കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഡയറക്റ്റ് വിയറ്റ്നാമിൽ നിന്ന് തന്നെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര എന്താ പറയുന്നത് അടിപൊളിയായിട്ടാണ് നടത്തിയത്. പിന്നെ ഏറ്റവും പ്രത്യേകത 10-70% ഇതിൻ്റെ ചാർജ് കിട്ടണം, വെറും 30 മിനിറ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈ സ്പീഡ് ചാർജിങ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താണേലും എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് മാർക്കറ്റ് റിവ്യൂ പറയുന്നത് ടൊയോട്ടയുടെ നമ്മുടെ ഹൈക്രോസ് ആണ്, ഇന്നോവ ഹൈക്രോസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ കിയയുടെ കരനീസ് എന്ന് പറയുന്ന ബ്രാൻഡ് മോഡലും ഇതിൻ്റെ ഒരു ഇതാണ് കോമ്പറ്റീറ്ററായിട്ടാണ് പറയുന്നത്. അപ്പം എന്താണേലും ഇന്ത്യയിൽ നിരത്തിലേക്ക് വിൻ ഫാസ്റ്റ് ലിമോ ഗ്രീൻ എന്ന് പറയുന്ന പുതിയ കാർ എന്ന വിൻ ഗ്രൂപ്പ്, ഇത് കഴിഞ്ഞ ദിവസം ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹിയിലാണ് വരാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ വൻ തരംഗം ഉണ്ടാക്കിയേക്കാം. പല സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലേക്കായിരിക്കും നമുക്ക് പോകാനായിട്ട് പോകുന്നത്. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മുടെ ഓട്ടോക്കാരെ ചേട്ടന്മാരെ നമ്മുടെ നമുക്കിവർക്ക് തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഓട്ടോ ചേട്ടന്മാരുടെ നമുക്കതൊരു ഒരു ട്രാൻസ്പോർട്ടേഷൻ വാഹനത്തിനെക്കെട്ടിലും ഇവരെ ഒരു അഫക്ഷനാണ് ഇവർ എന്ന് പറയുമ്പോൾ ഒരു ആവശ്യം. ചേട്ടാ ഇവിടെ നിർത്തണേ, ചേട്ടാ ഇന്ന് ഓടി വരൂ, ഞാൻ ഇവിടെ ഇപ്പോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഇവരോട് പറയാൻ പറ്റില്ല. ഇതൊക്കെ ആപ്പിൽ ഓടുന്ന വണ്ടികളല്ലേ. അപ്പോൾ ലെറ്റ്സ് സീ, എന്താണേലും ഒരു 7-സീറ്റർ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ ഓട്ടോ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ എന്താവും അതിൻ്റെ സ്ഥിതി. കാരണം എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ വൻ നിരോധനം കാര്യങ്ങളൊക്കെ വരും, ഉടനെ തന്നെ വരും. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനസ്സുകളിലേക്ക് ഇടം പിടിക്കാനും പോകുന്നത്.
2: Brought to you by ABC Cargo and Courier, number 1 in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷം. ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ്, അല്ലിത്യ ടോൾ റോഡ് നല്ല രീതിയിൽ ട്രാഫിക് ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ് ഷാർജയിൽ മാത്രമാണ് ബമ്പർ ടു ബമ്പർ കൺജഷൻ. കഴിഞ്ഞ് ദുബായിലേക്ക് വരുവാണെങ്കിൽ മിർദിഫ് തൊട്ട് എല്ലായിടത്തും, മിർദിഫ് എത്തണ്ട അതിന് മുന്നേ തൊട്ടേ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഷെയ്ഖ് സാ റോഡ് ഫ്രീ ആണ്, അൽക്കേൽ റോഡ് ഫ്രീ ആണ്, ദേദ് റോഡും ഫ്രീ ആണ്. മലയ സ്ട്രീറ്റിൽ കുറച്ച് കൺജഷൻ കാണുന്നുണ്ട്. എന്താണേലും ഒട്ടുമിക്ക റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 4 മണിക്ക് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരുന്ന റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ 0582-9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് പറയാനാണ്. ട്രാഫിക് അപ്ഡേറ്റ്.
3: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: Home 92.2 FM. Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇറാനിൽ യുഎസ് ആക്രമണം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം. വ്യോമപാത അടച്ച് കുവൈറ്റ്. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ യുഎസിന്റെ വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദറബസ്. തെക്കൻ നഗരമായ കർഗൻ സിറിക്കൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു, ചിലത് റദ്ദാക്കി. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ. ഒമാൻ തീരത്ത് യുഎസിന്റെ മിസൈൽ ആക്രമണം. രണ്ട് ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒരാളെ കാണാനില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ നേരത്തെ അപലപിച്ചിരുന്നു. കപ്പലിൽ 21 ഇന്ത്യക്കാരെ നേരത്തെ രക്ഷപ്പെടുത്തി. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യുഎസ്. ബോംബ് ആക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. സിഎംആറിൽ നിന്ന് ലഭിച്ച 2,78,00,000 എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഇഡി തീരുമാനം. സിഎംആറിൽ ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ ഇഡി തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം പത്മകുമാറിനെതിരെ ഒടുവിൽ നടപടിക്കൊരുങ്ങി സിപിഎം. പത്മകുമാറിനെതിരായ നടപടി ചർച്ചയ്ക്കെടുത്ത് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. കോഴിക്കോട് വീണ്ടും നീപ്പ സ്ഥിരീകരണം. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് നീപ്പ ബാധിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. കാപ്പാക്കി സ്മൃതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായതിൽ അതൃപ്തിയില്ലെന്ന് വി ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതെന്നും വി ശിവൻകുട്ടി. കോൺഗ്രസ് ടിഎംസി ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും ബിജെപിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളഞ്ഞില്ല. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാമെന്ന് മമതയ്ക്ക് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൌഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ കളത്തിലേക്ക്. ലാമിനിയമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസും പ്രൌഢ പാരമ്പര്യവുമായി ജർമ്മനിയും. അങ്ങനെ വമ്പന്മാരെല്ലാം തീപാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamonds, Russell Khaima.
1: Time check. Time check.
6: Good morning, Dubai. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 52%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: Mid morning with Nitya.

ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യാഴാഴ്ചയുടെ മിഡ് മോർണിംഗിലേക്ക് സ്വാഗതം. ഒപ്പം നിങ്ങളുടെ സ്വന്തം ഹോം 92.2 FM വലിയൊരു വെൽക്കം. ദിസ് ഇസ് നിത്യ ആൻഡ് യു ആർ ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അങ്ങനെ നമ്മൾ പതിയെ വീക്കെൻഡിന്റെ മൂഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. നാളെ ദാ ഫ്രൈഡേ എത്തിപ്പോയി. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു വ്യാഴാഴ്ച ദിവസത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇന്ന് June 11 ഒഫീഷ്യലി യു എൻ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും അവരുടെ വെൽബീങ്ങിനും ഒക്കെ ഈ കളിക്കാൻ പോകും. അപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു കാലം വരെ എപ്പോഴും പറയുമായിരുന്നു യു എയിൽ നിന്നുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ അവർ കളിക്കാനൊന്നും പോകാറില്ല, ചെറിയ മക്കളൊക്കെ എപ്പോഴും പഠിത്തമാണല്ലെങ്കിൽ എന്താ പറയുക ഇന്റർനെറ്റിൽ മീൻസ് എന്തെങ്കിലും കാർട്ടൂണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആണ്, അവരെ കളിക്കാൻ വിടാറില്ല. കുട്ടികൾ എപ്പോഴും വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു ദിനത്തിലെങ്കിൽ കുട്ടികളിങ്ങനെ കളിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ വിവിധ തരം ഗെയിംസിലൊക്കെ ഇടപെടുന്നതിനെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി യു എൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡേ ആണിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയുക ഗെയിംസിലേക്ക് കുട്ടികൾ ആഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും അവരുടെ വെൽബീങ്ങിനും ഒക്കെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് യുനൈസെഫിന്റെ ഒക്കെ ഒരു സപ്പോർട്ടോടെ ഈ ഒരു ഗ്ലോബൽ ഒബ്സർവൻസ് നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എപ്പോഴും ഈ മൊബൈൽ സ്ക്രീനുകളിലും ഓൺലൈൻ ഗെയിംസിലും ഒക്കെ ലോക്ക്ഡായി പോകുന്നൊരവസ്ഥയുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസികൾക്കിടയിൽ ഫ്ലാറ്റ് ലൈഫ്, അതാണ് നേരത്തെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞത്, ഈ ഫ്ലാറ്റ് ലൈഫൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള അവസരങ്ങൾ വളരെ വളരെ കുറവാണ്. പക്ഷെ ഫിസിക്കൽ ഗെയിംസും റൺ ആൻഡ് ചേസ് കളികളും കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ആൻഡ് റെസിലിയൻസ് അത് വളരെ വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ഇതൊന്ന് മൈൻഡിൽ വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെ കുറച്ചൊക്കെ നേരെ സ്ക്രീനിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി അവരെ പുറത്തുപോയി കളിക്കാൻ നമ്മൾ വേണം പ്രോത്സാഹിപ്പിക്കാൻ. ഇപ്പൊ ഈ കുട്ടികളുടെ കളിചിരികൾ മാത്രമല്ല, നമ്മുടെ

ഒക്കെ ചുണ്ടിൽ വലിയൊരു ചിരി സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട യങ് സ്റ്റാർ നസ്ലിന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ ഇതാ ഇപ്പൊ അടുത്ത് ഇറങ്ങിയ എന്താ പറയാ, നമ്മള് കഴിഞ്ഞ ആഴ്ചയാണ് പോയി കണ്ടത് മോളിവുഡ് ടൈംസ്. ഞാനിങ്ങനെ മോളിവുഡ് ടൈംസ് കണ്ടിട്ട് പറയായിരുന്നു, ഒരുപാട് സിനിമയെ ആഗ്രഹിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്ന, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയാം. കാണാത്തവരുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് പോയി ഒന്ന് കാണുക. സിനിമയുമായിട്ട് ജസ്റ്റ് പോയി കണ്ട് ചിരിച്ച് കളിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമയെ ഒരുപാട് ഹൃദയത്തിലേറ്റ് നടക്കുന്ന ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എനിക്ക് ഈ ഒരു മൂവിയിൽ നസ്ലിനെ ആ ഒരു ക്യാരക്ടറായിട്ട് വന്നപ്പോൾ തോന്നിയത്, നസ്ലിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്, ആ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ടോക്ക് അല്ലേ, ഒരു പ്രത്യേക തരത്തിലുള്ള അഭിനയം, ആ ഒരു അവരുടെ ആ നാടിൻ്റെതായിട്ടുള്ള ഒരു സ്ലാങ് അതൊക്കെയാണ്. പക്ഷേ ഈ സിനിമയിൽ നസ്ലിൻ വേറൊരു കഥാപാത്രമാണ്. അതായത് ഒരു ഒരിക്കലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് മാറാൻ ഈ നമ്മൾ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാൻ ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് ഒന്നും അല്ല, അല്ലെങ്കിൽ ആ ശൈലിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കഥാപാത്രമായിട്ട് പക്ക മാറാൻ നസ്ലിന് കഴിഞ്ഞിട്ടുണ്ട് മോളിവുഡ് ടൈംസിൽ. ഞാൻ ഞെട്ടിപ്പോയി, കാരണം പുള്ളിയുടെ ഒരു സാധാരണ സിനിമകളിലും കാണുന്ന ആ ടോക്കിംഗ് സ്റ്റൈൽ ഒന്നുമില്ല, വേറൊരാളായിട്ട് നിന്നാണ് അഭിനയിക്കുന്നത് ത്രൂ ഔട്ട്. നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്തായാലും ശരി, നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ മോളിവുഡ് ടൈംസ് വരെ എത്തി നിൽക്കുന്ന നസ്ലിൻ്റെ ആ ഒരു കോമഡി ടൈമിങ്ങും കൗണ്ടറുകളും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ ആൺപിള്ളേരൊത്തുകൂടി ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്ങും ആ തമാശകളും ഒക്കെ നസ്ലിൻ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്കും നമ്മുടെ പഴയ കളിക്കൂട്ടുകാരെയൊക്കെ ഓർമ്മ വരും അല്ലേ. സോ നമ്മുടെ പ്രിയപ്പെട്ട നസ്ലിന് ഹോം എഫ് എമ്മിന്റെയും എല്ലാവരുടെയും വക വലിയൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ ഒരു പോസിറ്റീവ് വൈബിൽ നമ്മുടെ ഇന്നത്തെ മിഡ് മോർണിംഗ് ഷോ ദ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേൾക്കാം എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya. Nitya.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: இப்போ டிராஃபிக் அப்டேட் நோக்கும்போ ஃப்ரம் துபாய் டிசைன் டிஸ்ட்ரிக்ட் டு பிஸ்னஸ் பே ஆன் E44 ராசல் கர்வ் ரோட் ആ ഭാഗത്തെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺ അൽഫലാജ് അറൌണ്ട് S117 വാസി സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 അറൌണ്ട് S102 ഷാർജ റിംഗ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ദുബായിൽ ജീവിക്കുന്ന നമ്മളിൽ പലരുടെയും ഈ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് ബസ്സുകൾ, അല്ലെങ്കിൽ RTA ബസ് സർവീസുകൾ എന്ന് പറയുന്നത് അല്ലെ. മെട്രോ സ്റ്റേഷനുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദുബായ് ബസ്സുകളെ ആശ്രയിച്ചു പോകുന്നത്. ഇപ്പോൾ ബസ് യാത്രക്കാർക്ക് ഒട്ടും സമയം നഷ്ടപ്പെടാതെ കൂടുതൽ വേഗത്തിൽ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു വലിയ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ RTA. അതായത് ബസ് സർവീസുകൾ കൂടുതൽ സ്മാർട്ട് ആക്കാനും വേഗത്തിലാക്കാനും RTA ഇനി മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം AI സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനായിട്ട് സ്മാർട്ട് ഡാഷ് ബോർഡുകൾ AI സഹായത്തോടെ RTA ഇപ്പോൾ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റോഡ് പ്രോജക്റ്റ് നടക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നാലോ, ഈ AI സിസ്റ്റം അത് തത്സമയം തിരിച്ചറിയും. എന്നിട്ട് ബസ് റൂട്ടുകളിൽ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൺട്രോൾ റൂമിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ ഒരു റിയൽ ടൈം ഡാറ്റ വിശകലനം ചെയ്ത് ബസ്സുകളുടെ ഷെഡ്യൂൾ അപ്പപ്പോ മാറ്റാൻ ഇത് കൺട്രോൾ റൂമിന് സഹായിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുൻപ് റൂട്ട് മാറ്റാനോ സമയം ക്രമീകരിക്കാനോ എടുത്തിരുന്ന സമയമൊന്നും ഇനി വേണ്ടിവരില്ല. എല്ലാം വളരെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫലത്തിൽ യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പുകളിൽ വെറുതെ കാത്തുക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സർവീസുകൾ കൂടുതൽ പങ്ക്ച്വലാവും, സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒരു സിറ്റി എന്ന നിലയിൽ, ഒരു വലിയ ലോകം അറിയപ്പെടുന്ന സിറ്റി എന്ന നിലയിൽ ദുബായ് എത്രത്തോളം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നോക്കിയേ. AI സാങ്കേതിക വിദ്യ വെറും ഒരു കമ്പ്യൂട്ടറിൽ ഒതുക്കാതെ അത് സാധാരണക്കാരായ ജനങ്ങളുടെ യാത്ര സുഗമമാക്കാൻ ഉപയോഗിക്കുന്ന ദുബായ് RTAക്ക് എന്തു കൊടുക്കും, വലിയൊരു സല്യൂട്ട് കൊടുക്കാം. അപ്പൊ ദുബായിലെ ബസ് യാത്രക്കാരായിട്ടുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനുമായിട്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ് കൊടുത്താലോ. യെസ്,
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859.
6: Home 92.2 FM. Home is a feeling. Amone,
7: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
7: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
0: Mid Morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്തെ കപ്പലാക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചു. കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദര ബസ്, തെക്കൻ നഗരമായ കർഗൻ സിറക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ സേനയിലുണ്ടായിരുന്ന എസ് സന്ദീപ്, ആർ അരുൺ, VP വിപിൻ, VK ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെയെന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. KSRTC മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് KSRTC ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് KSRTC. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ED ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നേരിടണമെന്നും അവയെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്നും CPI നേതാവ് MM മണി. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കാത്ത വനം വകുപ്പിനെയും മന്ത്രി ഷിബു ബേബി ജോണിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പുതിയ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിഷയത്തിൽ ഒരു വിവരവുമില്ലെന്ന് MM മണി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ A പത്മകുമാറിനെതിരെ ഒടുവിൽ നടപടിക്കൊരുങ്ങി CPM. നടപടി ചർച്ച ചെയ്യുന്നതിനായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 15 ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അന്ന് നടപടിയെടുക്കാനാണ് സാധ്യത. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. കോഴിക്കോട് വീണ്ടും നീപ്പ സ്ഥിരീകരണം. ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് നീപ്പ ബാധിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. കാപ്പാക്കിയസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. BJP കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLA കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും തോൽവിയിൽ CPI CPM പഴിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് CPI വിമർശനം. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ ഹർജി നാളെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. അതുവരെ ഫലം പ്രഖ്യാപിക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹർജി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം കോടതി ഉയർത്തി. കോൺഗ്രസ് നൽകിയ നിവേദനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJP പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളഞ്ഞില്ല. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. July 19 ഫൈനൽ. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ കളത്തിലേക്ക്. ലാമിനിയമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസും പ്രൌഢ പാരമ്പര്യവുമായി ജർമ്മനിയും. അങ്ങനെ ബമ്പന്മാരെല്ലാം തീപ്പാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു.
4: FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah.
10: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ 8 മിനിറ്റ്.
11: Time check.
12: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 degrees Celsius, ഹ്യൂമിഡിറ്റി 29%.
11: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mid Morning with Nitya.

വെൽക്കം ബാക്ക്. അങ്ങനെ വാർത്തയ്ക്കും പാട്ടിനും ഒക്കെ ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നേ, ഈ 5-ാം തീയതി എന്ന് പറയുന്ന പരിസ്ഥിതി ദിനമായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തീരാതെ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ശരിയാണ്, പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ ആകരുത്. അത് അതായത് ഇപ്പോൾ എന്താ, വൃദ്ധർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ, അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ, അങ്ങനെ ലോകത്ത് എന്തിനും ഏതിനും ഡേ ആണ്. ആ ഒരു ഡേക്ക് വേണ്ടി മാത്രമാണോ നമ്മളത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത അല്ലേ, ഇപ്പോൾ വൃദ്ധർക്ക് വേണ്ടി എന്തിനാരൊരു ഡേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം ആ ഒരു ഡേ കൊടുക്കുകയല്ല, ശരിക്കും ആരോരും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ ആ സമയം നമ്മൾ ഓർമ്മിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു അവയർനെസ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒതുക്കേണ്ട കാര്യങ്ങളല്ല, അടുത്ത വർഷം പരിസ്ഥിതി അല്ലെങ്കിൽ June 5th വരെ എത്തി നിൽക്കേണ്ട ഒരു ആഘോഷം തന്നെയാണ് അതല്ലേ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കിഡിലൻ സ്പോർട്സ് ആൻഡ് എൻവയോൺമെന്റ് വാർത്തയിലേക്കാണ് എത്തുന്നത്. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ഗൾഫിലായാലും ക്രിക്കറ്റിനെ ജീവനായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. എനിക്കറിയാവുന്ന ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഒരു ദിവസവും വീട്ടിൽ കാണില്ല, എപ്പോഴും എന്ത് വീട്ടിലിനി എന്തൊക്കെ ആഘോഷങ്ങൾ, ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും ഒരിക്കലും പുള്ളി അവിടെ കാണാറില്ല. ആ വീട്ടിലെല്ലാവരോടും ചോദിക്കുമ്പോൾ ആള് കളിക്കാൻ പോയി, അല്ലെങ്കിൽ ഇന്ന് മാച്ചുണ്ട്, വീക്കെൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാനേ ഇല്ല. അങ്ങനെ ഒരാളല്ല കേട്ടോ, അതുപോലെ ക്രിക്കറ്റിന്റെ നെഞ്ചോട് ചേർക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ UAE-യിലാണെങ്കിലും. ഓക്കെ, എന്തായാലും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്ന IPL എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആഘോഷമാണ് അല്ലേ. സിക്സറുകളും ഫോറുകളും കൊണ്ട് നമ്മളിങ്ങനെ കൈയടിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡോട്ട് ബോളുകളുണ്ട്, അതായത് റൺസ് ഒന്നും എടുക്കാൻ പറ്റാത്ത പന്തുകൾ അല്ലേ. T20 ക്രിക്കറ്റിൽ സാധാരണ ഈ ഡോട്ട് ബോളുകൾ വരുമ്പോൾ ബാറ്റ്സ്മാൻമാർക്കും അതുപോലെ കാണികൾക്കും ഒക്കെ ചെറിയ നിരാശ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇനി മുതൽ IPL ഒരു ഡോട്ട് ബോൾ വീഴുമ്പോൾ നമ്മൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പകരം ഇനി മുതൽ സന്തോഷിക്കാം, കാരണം IPL ഓരോ ഡോട്ട് ബോളിനും പകരം 500 മരത്തൈകൾ വീതം വച്ചുപിടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ BCCI. ശരിക്കും കേൾക്കുമ്പോൾ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നില്ലേ. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്നാണ് BCCI ഈ ഒരു ഹരിത പദ്ധതി നടപ്പിലാക്കുന്നത്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾ മുതലാണ് ഇങ്ങനൊരു റൂൾ അവർ ഫോളോ ചെയ്യാൻ പോകുന്നത്. ക്വാളിഫയർ മത്സരങ്ങളും എലിമിനേറ്റർ ഒടുവിൽ നടന്ന ആ വമ്പൻ ഫൈനൽ പോരാട്ടം വരെ. അപ്പൊ ഈ മത്സരങ്ങളിൽ ബൌളേഴ്സ് എറിയുന്ന ഓരോ ഡോട്ട് ബോളിനും 500 തൈകൾ വീതവും ഇന്ത്യയിൽ ഉടനീളം നട്ടുപിടിപ്പിക്കാനാണ് പുതിയ തീരുമാനം. അപ്പൊ നമുക്ക് ഒന്നുകൂടി കണക്കുകൂട്ടി നോക്കിയാൽ ഫ്രണ്ട്സ്, ഒരു സാധാരണ 20-20 മത്സരത്തിൽ പ്ലേ ഓഫ് പോലുള്ള ഹൈ പ്രഷർ മാച്ചുകളിലൊക്കെ ഒരുപാട് ഡോട്ട് ബോൾസ് വരാറില്ലേ, 4 പ്ലേ ഓഫ് മത്സരങ്ങൾ മൊത്തമായിട്ട് എടുത്ത് നോക്കുമ്പോൾ 100 കണക്കിന് ഡോട്ട് ബോളുകളാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണുകളിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു 1.5 ലക്ഷത്തിലധികം മരത്തൈകളായിരിക്കും ഈ ഒരു ഒറ്റ ഇനിഷ്യേറ്റീവിലൂടെ മാത്രം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞത്. അപ്പോൾ ഇത്തവണയും അതിലും വലിയൊരു സംഖ്യയാണ് BCCI ലക്ഷ്യമിടുന്നത്. അപ്പോൾ ക്രിക്കറ്റ് എന്ന ഗെയിമിന് ലോകത്തുടനീളം പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആരാധകരുണ്ടെന്നറിയാലോ. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മുടെ എൻവയോൺമെന്റിന്റെ

ഭക്ഷണത്തെ കുറിച്ച് ആളുകളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക, ഒപ്പം എന്താ പറയുക, ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് എതിരെ ഇത്തരം വലിയ കാൽവയ്പ്പുകൾ നടത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രേറ്റ് മൂവ് തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ വിനോദനത്തിന് വേണ്ടി കാണുന്ന ഒരു കളി, പ്രത്യേകിച്ച് പ്രകൃതിക്ക് ഇത്രയും വലിയൊരു ഗുണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഗെയിം കാണാനുള്ള ആവേശം ഇരട്ടിയാകുന്നുള്ള കാര്യം തീർച്ച. അപ്പൊ രണ്ടുണ്ട് ഗുണം അല്ലേ, പ്രകൃതിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് പ്രേമികൾക്കും. അപ്പൊ നഗരവൽക്കരണം കാരണം നമ്മുടെ നാട്ടിൽ കാടുകളും മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബി സി സി യുടെയും ടാറ്റ ഗ്രൂപ്പിന്റെ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ശരിക്കും കൈയടി അർഹിക്കുന്നുണ്ട്. അപ്പൊ റൺസ് കൊടുക്കാതെ ടീമിനെ വിജയിപ്പിക്കാൻ ബൌളേഴ്സ് എറിയുന്ന ഓരോ ഡോട്ട് ബോളും ഇനി നമ്മുടെ ഈ ഏർത്തിനെ പച്ചപ്പണിയിക്കാനുള്ള വലിയൊരു കാവലായി മാറുകയാണ്. അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളായ നമ്മുടെ കേൾവിക്കാർക്ക് ഇതൊരു ഇൻഫർമേഷൻ, ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. യെസ്. Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number 1 in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽഫലാജ് അറൌണ്ട് S117 വാസിത് സ്ട്രീറ്റ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് ടു ബിസിനസ് ബേ ഓൺ E44 റാസൽഖോർ റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ടു ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഓൺ E44 സൗത്ത് ജബൽ അലി അവിടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് നമുക്ക് കാണാം.
2: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെ എമ്മിന്റെ എസിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: ഹോം 92.2 എഫ് എമ്മിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. നമ്മുടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തമിഴ് സിനിമയുടെ ട്രെയിലർ വിശേഷമാണ് കേട്ടോ. സിനിമയുടെ പേര് ഡബിൾ ഒക്യുപ്പൻസി എന്നാണ്. ഇത് പറഞ്ഞാൽ എന്താണ് ഈ സിനിമയുടെ ഇത്ര വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരു മലയാളം സിനിമയെ കൂടി പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മലയാളത്തിലെ ഷൈൻ ടോം ചാക്കോയും അനുശ്രീയും തകർത്ത് അഭിനയിച്ചൊരു സിനിമയിലെ വൻ ഹിറ്റായിട്ട് മാറിയ ഇതിഹാസ, ആ സിനിമ ഞാൻ മൂന്ന് തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കാരണം എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ പിന്നെ രണ്ട് തവണ കണ്ടപ്പോഴാണ് അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അത് ഒരിക്കലും ഒരു സിനിമ കൊള്ളാത്തതുകൊണ്ടല്ല കേട്ടോ, അതെടുത്ത് പറയണം. ചില സിനിമകൾ നമ്മൾ പല കാര്യങ്ങൾക്കിടയിലൊക്കെ കണ്ടിട്ട് അവിടെ എവിടെയും മനസ്സിലാവാതെ പോകും. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് കാണാൻ പിന്നെ ഒന്ന് രണ്ട് തവണയേ കാണേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലും ഇതിഹാസം എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. അതിലെ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തായാലും ശരി, ആ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണ്? ആ ഒരു ബോഡി സ്വാപ്പിംഗ് അല്ലേ. ഫാന്റസി കോമഡി ജോണറിലാണ് ഈ സിനിമ ഇറങ്ങിയത്. അതേ ഒരു രീതിയിൽ തന്നെയാണ്, ഈ ബോഡി സ്വാപ്പിംഗ് രീതിയിലാണ്, ഫാന്റസി കോമഡി ജോണറിലാണ് ഈ തമിഴ് സിനിമയും ഒരുക്കിയിരിക്കുന്നത്. സംയുക്ത വിശ്വനാഥൻ, മിർച്ചി വിജയ് എന്നിവരെയാണ് പ്രധാന കഥാപാത്രങ്ങളാക്കി. ശശികുമാർ വെങ്കടാചലമാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പുറത്തിറങ്ങിയ ട്രെയിലർ ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ശരീരവും ആത്മാവും പരസ്പരം മാറിപ്പോകുന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫണ്ണായിട്ടും ഒപ്പം ഒരു റൊമാൻറ്റിക് കോമഡി ട്രാക്കിലുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നായികയായിട്ട് എത്തുന്ന സംയുക്ത വിശ്വനാഥന്റെ പ്രകടനം ട്രെയിലറിൽ നമുക്ക് പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം. ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, ഒരു ആൺകുട്ടിയുടെ മാനറിസംസും അതുപോലെ ബോഡി ലാംഗ്വേജും ഒക്കെ വളരെ നാച്ചുറലായിട്ടാണ് താരം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ മൂഡിൽ വരുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ചിരിവിരുന്ന് സമ്മാനിക്കുന്ന തന്നെയാണ് ഈ ട്രെയിലർ നൽകുന്ന സൂചന. അപ്പൊ ഈ ട്രെയിലർ വിശേഷത്തോട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രെയിലർ കേൾപ്പിക്കാത്തതെന്ന് ചോദിക്കേണ്ട, കാരണം ട്രെയിലർ കേൾപ്പിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തായതൊന്നും മനസ്സിലാവില്ല അല്ലേ. കൂടുതൽ കാണാനാണ് ഏറ്റവും ഭംഗി. സോ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഈ മൂവിയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞതുപോലെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിനിമയുടെ പേര് ഞാൻ വീണ്ടും പറയാം, ഡബിൾ ഒക്യുപ്പൻസി എന്നാണ് കേട്ടോ. ഡബിൾ ഒക്യുപ്പൻസിയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്, കേട്ടുകൊണ്ടേ ഇരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.

അരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തുകണക്കൊരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ഭാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തുകണക്കൊരു

അട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഒമാൻ തീരത്തെ കപ്പൽ ആക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചു. കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച ഇറാൻ. ഇറാനിൽ US ആക്രമണം, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു. ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ സാവകാശം തേടി വീണ. കാൽപ്പന്താവേശം വാനോളം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത്പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദറബസ്, തെക്കൻ നഗരമായ കർഗൻസിരക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈനു നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാസേനയിലുണ്ടായിരുന്ന എസ് സന്ദീപ്, ആർ അരുൺ, വി.പി. വിപിൻ, വി.കെ. ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെയെന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. KSRTC മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് KSRTC ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് KSRTC. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ED ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ ED വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. CMR നിന്ന് ലഭിച്ച 2,78,00,000 എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ED തീരുമാനം. CMR ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാൻ ED തീരുമാനം. മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നേരിടണമെന്നും അവയെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്നും CPM നേതാവ് MM മണി. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കാത്ത വനംവകുപ്പിനെയും മന്ത്രി ഷിബു ബേബി ജോണിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പുതിയ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിഷയത്തിൽ ഒരു വിവരവുമില്ലെന്ന് MM മണി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ A.പത്മകുമാറിനെതിരെ ഒടുവിൽ നടപടിക്കൊരുങ്ങി CPM. നടപടി ചർച്ച ചെയ്യുന്നതിനായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 15 ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അന്ന് നടപടിയെടുക്കാനാണ് സാധ്യത. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. വിഷയംശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യു ഡി എഫ് സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. നിലപാടെന്നാൽ ഒളിച്ചുകളി അല്ലെന്നാണ് എഡിറ്റോറിയലിലെ വിമർശനം. നയപ്രഖ്യാപനത്തിലോ ധവള പത്രത്തിലോ കേന്ദ്ര വിമർശനം വരാതിരിക്കാൻ അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചുവെന്ന് എഡിറ്റോറിയൽ ചോദിക്കുന്നു. കോഴിക്കോട് വീണ്ടും നീപ്പ സ്ഥിരീകരണം. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് നീപ്പ ബാധിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിൽ. സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. കാപ്പാക്കിയസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്കു ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. BJP കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLA കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയുച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും തോൽവിയിൽ CPI CPM പഴിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് CPI വിമർശനം. വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായതിൽ അതൃപ്തിയില്ലെന്ന് വി ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതെന്നും വി ശിവൻകുട്ടി. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിന്റെ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ ഹർജി നാളെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. അതുവരെ ഫലം പ്രഖ്യാപിക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹർജി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം കോടതി ഉയർത്തി. കോൺഗ്രസ് നൽകിയ നിവേദനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJP പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളഞ്ഞില്ല. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാമെന്ന് മമതയ്ക്ക് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൌഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. കിരീടം നിലനിർത്താൻ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 ലോകകപ്പ് ലക്ഷ്യമിട്ട ബ്രസീലും ലോകകപ്പിന് സജ്ജം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാൻ പോർച്ചുഗൽ കളത്തിലേക്ക്. ലാമിനിയമാലിന്റെ കരുത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസും പ്രൌഢ പാരമ്പര്യവുമായി ജർമ്മനിയും. അങ്ങനെ വമ്പന്മാരെല്ലാം തീപ്പാറും പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് RTA ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് RTA ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. അടുത്ത വാർത്ത 2
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Logan Mulvan, oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga footballinte mahameelam.
6: Bosnia and Herzegovina, Morocco, Algeria.
4: 48 rajyangal, ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah.
10: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 1:10.
11: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 29%.
11: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: Mid Morning with Nitya.

നമ്മൾ പറയാൻ പോകുന്നതേ, നമ്മളിൽ പലരും വിലയറിയാതെ ചവറ്റൂട്ടയിലേക്ക് വലിച്ചെറിയുന്ന എന്നാൽ ശരിക്കും ഒരു സൂപ്പർ ഫുഡായിട്ടുള്ള ഒരു നാടൻ ഭക്ഷണത്തെ കുറിച്ചാണേ. നമ്മുടെയൊക്കെ പറമ്പുകളിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ചക്കയില്ലേ, ആ ചക്കയുടെ കുരു അല്ലെങ്കിൽ ചക്കക്കുരുവിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ഹെൽത്ത് ടിപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ സാധാരണ ചക്കപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുരു കളയുകയാണ് പതിവ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കളയാറുണ്ട്. അപ്പോൾ നിങ്ങളും പലരും കളയാറുണ്ടാവും. ഭക്ഷണം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്കയുടെ ടേസ്റ്റിൽ നമ്മൾ ഈ കുരുവിനധികം വില കൊടുക്കാറില്ല അല്ലേ. എന്നാൽ അത് കറിവെച്ചും വറുത്തുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഒന്നൊന്നര പോഷകങ്ങളാണേ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമതായിട്ട് ഇതൊരു ഹൈ പ്രോട്ടീൻ ഫുഡാണ്. നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നൽകാനും ഈ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഒത്തിരി സഹായിക്കും എന്നാണ് പുതുതായിട്ടുള്ള വാർത്തകൾ പറയുന്നത്. ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള നാരുകൾ അല്ലെങ്കിൽ ഫൈബർ ആണ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ വളരെ മികച്ചതാക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ വയറിന് പറ്റുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. മാത്രമല്ല നമ്മുടെ വയറ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ, അത് തരും. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തടയാനും വെയിറ്റ് ലോസ് ജേണിയിലുള്ള ആൾക്കാർക്കും ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട്, ഈ ചക്കക്കുരുവിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അനീമിക്കാവുന്ന ഒരുപാട് ആൾക്കാരില്ലേ, വിളർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇത് മികച്ചൊരു സൊല്യൂഷനാണ്. ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. സോ ഇതിലുള്ള വൈറ്റമിൻ എ നമ്മുടെ കാഴ്ചശക്തിക്കും ഒപ്പം നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും വളരെ ബെസ്റ്റാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാനുള്ള ആന്റി മൈക്രോബിയൽ ഗുണങ്ങളും ചക്കക്കുരുവിനുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയധികം ഗുണങ്ങളുള്ള പ്രോട്ടീന്റെ കലവറയായിട്ടുള്ള ചക്കക്കുരു ഇനി മുതൽ ആരും വെറുതെ കളയല്ലേ. ഷേക്കായിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയോ തോരൻ വെച്ചോ ഒക്കെ ഡയറ്റിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ, ചക്കക്കുരു വെച്ചിട്ട് ഇപ്പോഴും അല്ല, എനിക്കൊന്ന് കൊറോണ ടൈമിലാന്ന് തോന്നുന്നു, ചക്കക്കുരു വെച്ചിട്ട് കേക്ക്, ചക്കക്കുരു വെച്ചിട്ട് അത് പൊടിച്ചെടുത്തിട്ട് എന്തോ എന്തൊക്കെയുണ്ട്.

ഉണ്ടാക്കുന്നത്, പായസം ഉണ്ടാക്കുന്നുണ്ട്, ചക്കക്കുരു പായസം, പിന്നെ അങ്ങനെ തുടങ്ങി ചക്കക്കുരു വെച്ച് കുറേ കാര്യങ്ങൾ. നമ്മൾ സാധാരണ എന്താ പറയുക, ചക്കക്കുരു ഉപയോഗിക്കുന്നത് മുരിങ്ങയിലെ കൂടെ, ചീരയുടെ കൂടെയൊക്കെ, തോരൻ്റെ കൂടെ ഇടാറുണ്ട്. പിന്നെ അവിയൽ വയ്ക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചക്കക്കുരുവും ചക്കയുടെ നടുക്കിരിക്കുന്ന ആ ഒരു സാധനമുണ്ട്, ചക്കപ്പൂഞ്ഞെന്ന് പറയും, അതൊക്കെ വെച്ചിട്ട് ചിക്കൻ കറി പോലെ വെക്കുന്ന, ചിക്കൻ തോരൻ പോലെ വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മുടെ ഫാമിലിയിലെല്ലാവരും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി തരുന്നത് കണ്ടിട്ടും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ച് പായസവും കേക്കും ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതം അല്ലേ. പിന്നെയോ ആളാരാണ് അല്ലേ, ചക്കയേക്കാൾ ചക്കയും വെല്ലുന്നത് ടൈപ്പ് ആളാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്നത്. പിന്നെ അതിന് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ജാക്ക് ഫ്രൂട്ട് സീഡ്സ് എന്നൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അത്രയും കഷ്ടപ്പാടില്ല ചക്കക്കുരു എന്ന് പറയാൻ. ചക്കക്കുരു എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ നാടിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിവേ, എന്തായാലും ചക്കക്കുരു ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് കഴിക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Traffic update. Traffic update.
9: Brought to you by ABC Cargo and Courier, number one in GCC.
10: D92 Alwasil Street in Al Safa 1, Abhagata Ipol Heavy Traffic Report Chedirikino. D89 Al Musalla Street in Al Riga, Abhagatham Heavy Traffic Kana Report Chedirikino. On 7th Street in Rasal Khor Industrial 2, Abhagatham Heavy Traffic Report Chedirikino.
8: Traffic Update. Traffic Update.
9: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
11: Mid morning with Nitya.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന നമ്മൾ പ്രവാസികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വളരെ വലിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. എനിക്ക് ഞാൻ കുറച്ച് ദിവസം നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒരുപാട് കാലമായി ട്രെയിനിൽ കയറിയിട്ട് ഞാനിതുവരെ വന്ദേ ഭാരതിലൊന്നും കയറിയിട്ടില്ല. ആ സമയത്തൊക്കെ ഇവിടെ ആയിപ്പോയി, പോകാനൊന്നും പറ്റിയിട്ടില്ല, അഥവാ പോയാലും അങ്ങനെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്കെപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, കുറേ കാലമായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ പലരും നാട്ടിൽ പോകുമ്പോൾ ട്രെയിൻ യാത്രകൾ തിരഞ്ഞെടുക്കാറുണ്ടല്ലേ. എന്നാൽ ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് IRCTC ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ തൽക്കാൽ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്ന തിരക്കുള്ള സമയങ്ങളിലല്ലേ സെർവർ ഡൗൺ ആവുന്നതും ഈ ആപ്ലിക്കേഷൻ ഹാങ് ആവുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് കംപ്ലീറ്റ് ആയിട്ട് പരിഹാരം കാണാൻ പോവുകയാണ് ഇന്ത്യൻ റെയിൽവേ. എങ്ങനെയാ, അതായത് തങ്ങളുടെ നിലവിലുള്ള പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം ഇല്ലേ, അത് പൂർണ്ണമായിട്ട് അവർ മാറ്റാൻ പോവുകയാണ്. കൂടുതൽ അത്യാധുനികമായിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം വരും മാസങ്ങളിൽ റെയിൽവേ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എനിക്ക് അറിയിക്കാനുള്ളത്. നിലവിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ വളരെ പഴക്കമുള്ളതാണ്, ഓൾഡ് ഓൾഡ്. അതുകൊണ്ട് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ അത് ക്രാഷ് ആകാറുണ്ട്. അപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് മാസം മുതൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ നെക്സ്റ്റ് ജനറേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് റെയിൽവേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിറ്റിൽ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഒരു തടസ്സവുമില്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ സ്പീഡായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ കൂടെ തന്നെ റെയിൽവേയിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരു വണ്ടർഫുൾ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ റെക്കോർഡ് വരുമാനമാണ് IRCTC സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ കൂടിയതും വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടൊക്കെയാണ് ഈ ഒരു റെക്കോർഡ് നേട്ടത്തിന്റെ പിന്നിൽ. എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ പുതിയ മാറ്റത്തോടെ ടിക്കറ്റ് ബുക്കിംഗ് പ്രോസസ്സ് കൂടുതൽ സ്മൂത്ത് ആകും എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. സോ വരും ദിവസങ്ങളിൽ നാട്ടിൽ പോയി ട്രെയിൻ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇനി വലിയ ലാഗൊന്നും ഇല്ലാതെ തന്നെ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ട്രാവൽ അപ്ഡേറ്റോടുകൂടി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമാകുന്നു. എൻജോയ് ദി സോങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്തെ കപ്പൽ ആക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചു. പശ്ചിമേഷ്യ അശാന്തം, കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പൽ ആക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിനടുത്താണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദര ബസ്, തെക്കൻ നഗരമായ കർഗൻ സിറക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബ് ആക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക. അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്റെ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ സേനയിലുണ്ടായിരുന്ന SNദീപ്, R അരുൺ, VP വിപിൻ, VK ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെയെന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീപ്പ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശി 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇദ്ദേഹവുമായി സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ പരിശോധനാ ഫലം വൈകിട്ടോടെ ലഭിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. BJP കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLA കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJPക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. July 19 ഫൈനൽ. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM
6: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah.
10: Time check.
11: Good afternoon, Dubai. Lepol, samayam 2 mani kazhinju 8 minutes.
10: Time check. Weather update.
9: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
11: ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 degrees Celsius, ഹ്യൂമിഡിറ്റി 29%.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവിടെയല്ല, എവിടെ, നാട്ടിലല്ല, എവിടെ നോക്കിയാലും ലോകമെമ്പാടും ആവേശത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഇന്ന് ഞാൻ നമ്മുടെ മലയാളിടാ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എന്ന് ഞാൻ നേരത്തെ ഇവിടെ തന്നെ ഉണ്ടാവും കറങ്ങി കറങ്ങി സ്റ്റുഡിയോയുടെ ഭാഗത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാട്സാപ്പ് വന്ന് നോക്കിയപ്പോഴാണ് ഒരാളിരുന്ന് ഭയങ്കര പാട്ട്, ഹോം 92.2 Home is a feeling എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പാട്ട്. ആരാണെന്നറിയാവോ? ഒരു വീഡിയോ ഒക്കെയാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ആദം അഹമ്മദ് റാസൽ ഖൈമയിൽ നിന്നും എനിക്കൊരു കുഞ്ഞി വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. KG സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആദം പാടിയ ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മോനെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കാറിലേക്ക് കയറുമ്പോഴത്തേക്ക് അവൻ ഹോം FM കേൾക്കുകയാണ്. അത് കേട്ടിട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ആ വീഡിയോ എടുത്ത് അയച്ചു നമ്മുടെ ഹോം FM-ൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക്. ഒരുപാട് സന്തോഷം തോന്നി. കൊച്ചുമക്കളും നമ്മുടെ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് കൂടെ പാടുന്നല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിലും നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു മോനെ ആദം, ഒത്തിരി സന്തോഷം. മെസ്സേജ് അയച്ചാൽ ആദത്തിൻ്റെ പാരൻസിനൊക്കെ നന്ദി പറയുകയാണ്. ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് പ്ലേ ചെയ്യും. അപ്പം എൻ്റെ ആ സന്തോഷം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലും ആ മോൻ്റെ പാട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിലാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റോറിയിൽ ആദമിൻ്റെ പാട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു ഹോം FM-നോടുള്ള സ്നേഹം ആ മോൻ അറിയിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. ആ നിൽക്കുന്ന ഇപ്പൊ പോയി കാണല്ലേ, അടുത്ത കാര്യം പറയട്ടെ. ഓക്കെ, അപ്പോൾ സാധാരണ ആദ്യത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ രണ്ടാമത് ട്രെൻഡിങ് സോങ്ങാണ് കേൾക്കാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ. ഇപ്പോൾ ഇന്ന് നമുക്ക് മലയാളികളുടെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് മാത്രമല്ല, ലോകമെമ്പാടും ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ആ ഒരു പാട്ട്. ഏത് പാട്ട്? ആ അത് തന്നെ, ഫിഫ വേൾഡ് കപ്പ് 2026-ൻ്റെ ആ ഒരു ഫുട്ബോൾ ആൻഡമാണ് ഞാൻ ഇന്ന് ട്രെൻഡിങ് സോങ്ങിൽ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഷക്കീര ആൻഡ് ബുന്ന ബോയ് ആണ് അത് പാടിയിരിക്കുന്നത്. നല്ല രസമുണ്ട്. നിങ്ങൾ പലരും അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ായിരിക്കും, പാട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഈ പാട്ടിനെ നമ്മുടെ ഇപ്പോഴത്തെ ഫിഫ വേൾഡ് കപ്പിലെ ആ ഒരു പാട്ടിൻ്റെ പേര് എല്ലാവരും പറയുന്നത് ഡൈ ഡൈ എന്നാണ്. ഡേ ഡേ എന്ന് നമ്മൾ വിളിക്കൂലേ, അതുപോലെ തന്നെ ഡേ ഡേ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ, കം ഓൺ എന്നൊക്കെയാണ് അർത്ഥം. ശരിക്കും അതൊരു സ്പാനിഷും ഇറ്റാലിയനും ഒക്കെ കൂടി ചേർന്നൊരു മിക്സാണ് എപ്പോഴും. അത് ആ ഒരു ആരവമാണ്, സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ആരവമാണ്, എല്ലാവരും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആർപ്പു വിളിയൊക്കെയാണ് ഈ ഒരു ഡൈ ഡൈ എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഷക്കീറ പൊളിച്ചു, പിന്നെ ബുന്ന ബോയ് പറയും വേണ്ട, നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എപ്പോഴും വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു പാട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് 2010-ലെ ദിസ് ടൈം ഫോർ ആഫ്രിക്ക. ഇപ്രാവശ്യം നമുക്കറിയാം എവിടെയൊക്കെയാണ് എന്നുള്ളത് എല്ലാം നമുക്കറിയാം. ഇന്ന് രാത്രി മാമാങ്കം ആണ്. മാമാങ്കം എന്ന് പറയാൻ പറ്റില്ലല്ലേ, ഈ പൊട്ടിത്തെറിയാണോ? അറിഞ്ഞൂടാ, എനിക്കിതിന് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എനിക്ക് ഈ പ്രാവശ്യം ബ്രസീൽ കപ്പ് ഉയർത്തണം എന്നെൻ്റെ മനസ്സിൽ പറയുന്നു, മനസ്സിൽ തോന്നുന്നു എന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. എനിക്കാണെങ്കിൽ പോർച്ചുഗലൊന്ന് കപ്പ് ഉയർത്തിയാൽ മതി, നമ്മുടെ റൊണാൾഡോ കപ്പ് ഉയർത്തിയാൽ മതി. ഇവിടെ ബ്രസീല്, അർജൻറ്റീന, സ്പെയിൻ, അങ്ങനെ ഒരുപാട് ആരാധകരുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പറയും, നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമൊക്കെ പറയാ. അപ്പൊ എല്ലാവരും ഇന്നത്തെ ട്രെൻഡിങ് സോങ് കേൾക്കാൻ റെഡി അല്ലേ? റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചോ. ഡേഡേ, പാട്ടിന്റെ വരി അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
9: Malayalita!
10: Malayalita! Kerala! Kerala!

0: பள்ளிச்சட்டம்பி, பள்ளிச்சட்டம்பியில பாட்டு கேட்கணும், மா வீரா பாட்டு கேட்கணும், பிளே ചെയ്തു தருமோ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനീഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങ് പ്ലേ ചെയ്യാമെന്ന്, അങ്ങനെ പ്ലേ ചെയ്തിരിക്കുകയാണ്. കേട്ടല്ലോ അല്ലേ അല്ലേ അനീഷേ, കേട്ടല്ലോ അല്ലേ അനീഷേ. ആ ഞാനിങ്ങനെ മെസ്സേജ് നോക്കുമായിരുന്നു വാട്സപ്പിലേക്ക്, തുരുതുര തുരുതുര മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോളറെ കുറിച്ചുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളാണ് ഈ പ്രാവശ്യം ഗപ്പ് ഉയർത്താൻ പോകുന്നത്. ഷീബ അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് വിനായക് പറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞത് ശരിയാണ്. ലാലേട്ടൻ പറഞ്ഞതുപോലെ ബ്രസീലായിരിക്കും കപ്പ് ഉയർത്തുന്നതെന്നാണ് വിനായക് പറയുന്നത്. ഞാൻ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമ്മുടെ ഗണേഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് പന്ത് തട്ടാൻ നമ്മുടെ മലയാളി തഹസിൻ മുഹമ്മദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ഗണേഷ് ഇവിടെ അടി തുടങ്ങി, അർജന്റീന കപ്പ് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇതിങ്ങനെ പോയാലും മൊത്തം അടിയായിരിക്കും. നമുക്ക് അടി വേണ്ട, അടി വേണ്ട, അടി വേണ്ട. പിന്നെ ഷാജൻ വർഗീസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്നാണ് നമ്മളെ കേൾക്കുന്നത്. അപ്പോൾ ഒരു ആശംസകൾ പറയാനായിട്ടുള്ള മെസ്സേജാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു നീണ്ട മെസ്സേജ്. ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, ഇത് ഷാജൻ വർഗീസ്, നാട്ടിൽ നിന്നുമാണേ, ട്രിവാൻഡ്രത്ത് പൊഴിയൂറാണേ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ വി പി ഫാമിലിയുടെ ഇളയ മകൾ സെറീന ഷാജുവിൻ്റെ 19-ാം പിറന്നാൾ ദിവസമാണ്. ഞങ്ങൾ വി പി ഫാമിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അറിയിക്കുന്നു. ഷാജു, സിന്ധു ചേച്ചി, അല്ല, ഷാജു ആൻഡ് സിന്ധു ചേച്ചി, അലീന, റോക്കി ദാസ്, ഷേർലി, സജിൻ, ഷിജി, ഷിജിൻ ദാസ്, ജലീന, ഷിബിൻ, സെൽവരാജ്, ഷൈനി, ആരതി, സുജൻ, അജി, ഷാജൻ, പ്രിൻസി, നിധി ഷാജൻ, നവീൻ ഷാജൻ, എല്ലാവരുടെയും വക ആശംസകൾ. ഒപ്പം നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വകയും ആശംസകൾ പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വകയും നമ്മുടെ കുഞ്ഞിൻ്റെ പേരാണ് ഞാൻ നോക്കുന്നത്. ആ സെറീന, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സെറീന ഷാജുവിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഹലോ ഹലോ, ഫുഡിയോ, ഫുഡൊക്കെ കഴിച്ചോ കുട്ടി? ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹർഷാദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹർഷാദേ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഫാൻസിന് ആശംസകൾ. ഷക്കീറ സോങ് കേട്ടില്ലേ? ഓ, വക്ക വക്ക കേൾക്കണമെന്നോ? വക്ക വക്ക ഇനി നാളെ വെക്കാം കേട്ടോ, വക്ക വക്ക നാളെ വെക്കാം. ഓക്കെ. പിന്നെ ആദമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഹബൂബാട മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുകയല്ലേ? ഷിബി, ഹലോ, എനിക്കൊരു പാട്ട് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷിബി, നമുക്ക് പരിഹരിക്കാവുന്നതാണ്. വിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പോരട്ടെ പോരട്ടെ, ഇനിയും നിങ്ങളുടെ സന്ദേശങ്ങൾ പോരട്ടെ. കാത്ത് കാത്ത് ഞാനിവിടെയുണ്ട്. നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ പറയാൻ വളരെ സന്തോഷത്തോടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്ക്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ജന്മദിന ആശംസകൾ. പിന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും. പിന്നെ സ്നേഹാശംസകളും. ഫുട്ബോളിനെ ഇന്ന് മുതൽ ഉറക്കമൊഴിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഉറക്കമൊഴിക്കൽ ആശംസകളും. ജീവിതത്തിൽ യാരും ഇതുവരെ ഇങ്ങനെ ഒരു ആശംസ കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഉറക്കമൊഴിക്കൽ ആശംസകളും നേരുകയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: वरी वरी वरी वरी वरी बावरी वरी वरी बावरी
1: தமிழ் சாங் ஆஃப் தி இயர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
2: டிராஃபிக் அப்டேட் பிராட் யூ பை ஏபிசி கார்கோ அண்ட் கூரியர் நம்பர் ஒன் இன் ஜிசிசி.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 22nd സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡി 65 അൽമറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഫസ്റ്റ്, അവിടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഓൺ അൽ റുഖ അൽ ഹംറ അറൌണ്ട് E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഹെവി ട്രാഫിക്കാണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാനായിട്ട് മറന്നു പോകണ്ട. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നമ്മുടെ വാട്സാപ്പിലേക്ക് 0585829200 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
2: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. ടിഎൻസി അപ്ലൈ.
4: യു ആർ ലിസണിംഗ് ടു മലയാളി ഡാബ് വിത്ത് ഷീബ.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഹരഹരോ ഹരഹര. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മനുവാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇടുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങ് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയാതെ പറയും എൻ്റെ പാട്ട് തന്നില്ല, എൻ്റെ പാട്ട് തന്നില്ല എന്ന്. അതാണ് ഞാൻ രണ്ട് പാട്ട് അടുത്തടുത്ത് പ്ലേ ചെയ്തത് കേട്ടോ. അടുത്തിനി ഒരു പഴയ പാട്ട് കല്യാണി കളവാണി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പഴയ ഒറിജിനൽ പാട്ടല്ല പ്ലേ ചെയ്യുന്നത്, എങ്കിലും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യും. ഓക്കെ, ഒറിജിനൽ പാട്ടല്ല എങ്കിലും കല്യാണി കളവാണി ഞാൻ പ്ലേ ചെയ്യും. പിന്നെ അയ്യോ മൈക്കൊക്കെ മറന്നു പോയിട്ട് മെസ്സേജ് നോക്കാൻ പോകണം, എൻ്റെ ഒരു കാര്യം. പിന്നെ ആ നമ്മുടെ റഹിമീസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മലയാളിയുടെ ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും വലിയൊരു ഹായ്, പ്രത്യേകിച്ചും ഷീബ മുക്ത. ഓ മെസ്സേജ് അയക്കുന്ന നമ്മുടെ മുക്താറിന്, നളിനി അമ്മയ്ക്ക്, ആദം മോന്, ഇന്ന് പാട്ടൊക്കെ പാടി അയച്ചിരുന്ന ആദം മോന്, അനീഷ്, വിനായക്, ഗണേഷ്, സറീന, സറീനേ അതാര്, പിന്നെ ഹർഷാദ്, മെഹബൂബ, ഷിബി, വിജിൻ, ഷാജുൻ, വർഗീസ്, എല്ലാവർക്കും എൻ്റെ വക. റഹീമിൻ്റെ ആ മനസ്സ് കണ്ടോ, സ്ഥിരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരുടെ പേരുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൽ, ആ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, ഹൃദയത്തിലും മനസ്സിലും കേട്ട്. എവിടെയാണ് എൻ്റെ എല്ലാ സന്തോഷം മെസ്സേജ് അയച്ചാൽ. റഹീമിന് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ റേഡിയോ എന്ന് എനിക്കറിയാം കേട്ടോ റഹീം. പിന്നെ ഹായ് ചേച്ചി സുഖമല്ലേ, ഞാൻ നിഹാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. ഹായ് നിഹാൽ കുട്ട, സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ സന്തോഷ് കുമാർ പച്ച, ടടറടറേങ് അർജന്റീന, ടടറടറേ. ഓ വളരെ വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഓരോ കൺട്രിയുടെ പേരായിട്ട് ഇന്ന് കൂടുതൽ കാണുന്നത് നമ്മൾ രാജ്യത്തിൻ്റെ പേരുകളാണ്. സ്പെയിൻ, ഫ്രാൻസ്, ആ പോരട്ടെ പോരട്ടെ. പക്ഷെ കൂടുതലും നമ്മൾ കാണുന്ന പേരെന്താണ്, ബ്രസീൽ, ആ അത് തന്നെ, അർജൻറ്റീന, ആ പിന്നെ സ്പെയിൻ, ആ ഓക്കെ, പോർച്ചുഗൽ, ആ ഇതൊക്കെ തന്നെ. വരട്ടെ വരട്ടെ വരട്ടെ, എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. പിന്നെ ഷിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗണേഷ് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ലോകകപ്പ് മത്സരങ്ങളിലെ വിജയികളെ പ്രവചിച്ച് മെക്സിക്കൻ മൃഗശാലയിലെ ആനയും ഗൊറില്ലയും ജിറാഫും, പിന്നെ മലയാളിയുടെ അയൽ ഷീബയും എന്നല്ലേ പറയാൻ വന്നത്. പാവം പാവം, അത്രയും പറഞ്ഞിട്ടില്ല കേട്ടോ. ലോകകപ്പ് മത്സരങ്ങളിലെ വിജയികളെ പ്രവചിച്ച് മെക്സിക്കൻ മൃഗശാലയിലെ ആനയും ഗൊറില്ലയും ജിറാഫും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഗണത്തിൽ തന്നെ എന്നെയും നിങ്ങൾ പെടുത്തുമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരും കൂടെ അങ്ങ് പറഞ്ഞത്. ഒരു തിരിച്ചറിവ് എപ്പോഴും നല്ലതാണല്ലോ ഷീബ, അതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ. മെസ്സേജ് അയക്കണേ, ഒരു ഹായ്, ഒരു ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എല്ലാം ഇവിടെ സ്വീകരിക്കും.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
12: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
13: കേറി വേണോ മക്കളെ, കേറി വേണോ?

അഭിലാഷാണ് മലയാളി പെണ്ണെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അഭിലാഷിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതേ സമയം അങ്ങ് പോയി, പെട്ടെന്ന് സമയം പോയി. അടുത്ത മണിക്കൂറിൽ ഇനി കൂടുതലായിട്ടുള്ള മെസ്സേജുകളും പാട്ടുകളും ഒക്കെ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരു ഒരു പാട്ടിന്റെ ഇച്ചിരി ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് വാർത്തകളിലേക്ക് പോവാം.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: LDF അല്ലാതെ മറ്റാരുണ്ട്? മുദ്രാവാക്യം ആകർഷിച്ചില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിനടുത്താണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദരബസ്, തെക്കൻ നഗരമായ കർഗൻസിരക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈനു നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് പറ്റിയ തെറ്റെന്ന് മാഷ് പറഞ്ഞില്ല. പയ്യന്നൂരിൽ സാമ്പത്തിക ആരോപണമാണ് നിലനിന്നത്. തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതമാണ്. ഇത് രണ്ടും ശരിയെന്നല്ലേ പാർട്ടി നേതൃത്വം ഇപ്പോൾ സമ്മതിക്കുന്നത്? ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറി. പാർട്ടി ഏകാധിപത്യത്തിലാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക. അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്തേ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. കെഎസ്ആർടിസിക്ക് മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് കെഎസ്ആർടിസി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് കെഎസ്ആർടിസി. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്കു ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയോണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah.
8: Time check. Good afternoon, Dubai. Ile pol samayam 3 mani kaiye 8 minute.
9: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: Dubai ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 23%.
9: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

അംശം സോങ് കേൾക്കാനായിട്ട് ഇന്ന് നമ്മുടെ പ്രജീഷാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ പ്രജീഷിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ സന്ദേശങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളിടായിലുള്ളത്. അപ്പൊ ഇനിയും മെസ്സേജ് അയക്കാതെ മെസ്സേജ് ഞങ്ങളൊക്കെ മെസ്സേജ് അയച്ചാൽ പറയൂ. ചില കൂട്ടുകാർക്ക് അങ്ങനെ ഒരു മടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ കേൾക്കുന്നത്, ഞങ്ങൾ മെസ്സേജ് അയച്ചാൽ പറയുമോ എന്ന് മടിച്ചിരിക്കുന്നവരൊക്കെ വേഗം മെസ്സേജ് അയക്കുക, ഞാൻ പറയും. നിങ്ങളുടെ ആരുടെയും ഒരു ഹായ് ഹലോ ആണെങ്കിലും അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നിങ്ങൾ ആരുടെ മെസ്സേജ് ഞാൻ കാണാതിരിക്കില്ല, കാണും അത് പറയുകയും ചെയ്യും. ഓക്കെ, അടുത്ത കുറേ സന്ദേശങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോയിക്കോട്ടെ. നമ്മുടെ അഭിലാഷിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ, മലയാളി പെണ്ണ് എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനത് പ്ലേ ചെയ്തു, അത് കേട്ടിട്ട് അഭിലാഷിന് സന്തോഷമായി എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് അഷ്റഫ് ഗുഡ് ആഫ്റ്റർനൂൺ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രണ്ട് വിഷ്ണുമാരുടെയും മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് വിഷ്ണു നമസ്കാരം, ഹലോ വിഷ്ണു നമസ്കാരം. ഇത് രണ്ട് വിഷ്ണുമാർക്കും കൂടെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ മുക്താർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മുക്താർ കുറച്ചൊന്ന് കാത്തിരിക്കണം, ഞാൻ പ്ലേ ചെയ്യും കേട്ടോ നിങ്ങളുടെയൊക്കെ പാട്ടുകൾ. നമ്മുടെ സീമ ഷാജി സുഖ അല്ലേ ചോദിച്ചിട്ടുണ്ട്, സുഖമാണ് സീമ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മെഹബൂബയ്ക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കാറ്റ് നീ വീശരുതിപ്പോൾ എന്നുള്ള പാട്ട്, അത് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, അത് കേട്ടപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു നല്ല ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു വിഷ്ണു. പിന്നെ ജിനുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് റഹിമി ഈസയനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റഹിമെ ജിത്തിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. സുബൈർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രാഹുൽ അമ്മപ്പുതപ്പേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ട്രെൻഡിങ് സോങ് ആണല്ലോ, രാഹുലെ അമ്മപ്പുതപ്പേ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ.

0: are listening to Malayalida with Sheba. You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഇനി ലോകകപ്പാരവം. കിക്കോഫിന് മണിക്കൂറുകൾ മാത്രം. 48 രാജ്യങ്ങൾ, ചാമ്പ്യൻ ഒന്ന്. ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ ആറ് തൂക്കു.
6: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 p.m. Only on Home 92.2 FM.
7: മലയാളിട
8: കേറുവാ.

0: ആറ്റൻകരയെ ഓരത്തെ ചാറ്റൽ മഴ നാട്ടിലിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ചോദിച്ചത്. കാറ്റേ കാറ്റേ വരുമോന്ന്. കാരണം നാട്ടിൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പനികളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നാട്ടിലൊക്കെ പോകുന്നവർ, അവധിക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഉണ്ട് അറിയാമല്ലോ. നമ്മൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ജലദോഷം പനിയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ കേട്ട ആറ്റിൻകരയോരത്ത് എന്നുള്ള പാട്ട് രസതന്ത്രം എന്ന ചിത്രത്തിലുള്ളതാണ്. തന്ത്രമൊന്നും വളഞ്ഞൊടിഞ്ഞ് വരണില്ല. അപ്പോൾ രസതന്ത്രത്തിലെ പാട്ട് ഇന്ന് നമ്മുടെ മുക്താറാണ് കേൾക്കണമെന്ന് പറഞ്ഞത്. മുക്താറേ കേട്ടോ, മുക്താറേ കേട്ട് കാണുമെന്ന് ആണൊരു വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പേരൊക്കെ തെറ്റിച്ച് വായിക്കുന്ന അനസ് ഷാഹുൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹോം എഫ് എമ്മിലെ എല്ലാവർക്കും. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ച എൻ്റെ അടുത്ത് മാത്രം ഇരിക്കുന്നു. ഹോം എഫ് എമ്മിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന്. ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. അനസ്, എനിക്കൊരു പാട്ട് വേണം. എന്നിട്ടും എന്ന സിനിമയിലെ ഒരു നൂറാശകൾ എന്നുള്ള പാട്ടാണ്. നല്ല പാട്ടാണ്, എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്യും. അനസ് ഷാഹുൽ ഫ്രം ദുബായ്. പിന്നെ ഈ പാട്ട് കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ, ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. അല്ലല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതായത് ഇനിയിപ്പോൾ നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണല്ലോ, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു നൂറാശകൾ പ്ലേ ചെയ്യാം കേട്ടോ. പാട്ട് കേട്ട മുക്താർ ചിരിയോടെ ചിരി. നാട്ടിലെ നല്ല നാട്ടിലെന്നുള്ള ചൂടിലാണ് കേട്ടത്. എവിടെ നാട്ടിലെ ഏത് സ്ഥലത്താണ് ഇപ്പം ഇത്രയും ചൂടുള്ളത്? പിന്നെ നമ്മുടെ VGS നായർ, വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്. എന്തുപറ്റി VGS നായർ, ആരാണ് വാക്കുകൊണ്ട് കുത്തിയത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, അതോ തിരിച്ച് ആരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ സുജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിബിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാത്ത മെസ്സേജ് നോക്ക്. അയ്യോ കുഞ്ഞിക്കവിൽ മേഘമേ, ഇത് എത്ര വിഷ്ണു മാറിയെന്ന അടുത്ത വിഷ്ണു. പക്ഷേ ഈ വിഷ്ണുവിന് വേണ്ടിയിട്ട് കുഞ്ഞിക്കവിൽ മേഘമേ എന്ന് ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കുമല്ലോ. കാരണമെന്ത്? കാരണം എനിക്കൊന്ന് ഈ വിഷ്ണു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പാട്ട് ചോദിക്കുന്നത്. ഒന്ന് കാത്തിരിക്കാം കേട്ടോ. ഹൂയ്, ഇതാരാ മതിലിച്ചരുന്നുണ്ട്? ഹൂയ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ആ മുസ്തഫയാണോ? അല്ല, മുസ്തഫ എന്നല്ലേ പേര്. ഇവിടെ പേരൊന്നും അയക്കൂല. അവസാനം ഞാൻ പ്രൊഫൈലിലൊക്കെ പോയി നിങ്ങളുടെ ഫോട്ടോ ഒക്കെ നോക്കണം. അതിൻ്റെ താഴെ പേര് എഴുതിയിട്ടുണ്ട്. ആ മുസ്തഫന്നെ മതിലിച്ചാരിക്കാതെ ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ടൊരു മെസ്സേജ് അയച്ചുകൂടെ. അപ്പോൾ പേരും കൂടെ വെച്ചൂടെ. മുസ്തഫ ഫോട്ടോ കൊള്ളാം അങ്ങോട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റിജിൻ, ഹായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് തെറി എന്ന തമിഴ് മൂവിയിലെ പാട്ട്, എൻ ജീവൻ എന്നുള്ള പാട്ട്. അതെല്ലാവർക്കും ജീവനായിട്ടുള്ളൊരു പാട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടമല്ലേ പാട്ട് എൻ ജീവൻ വാഴുതേ? അപ്പിടുത്ത നമുക്ക് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: നിങ്ങളുടെ മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ട്രാഫിക് അപ്ഡേറ്റ് നോക്കാൻ സത്യത്തിൽ മറന്നുപോയി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ശരിയാക്കാം. ഞാനിവിടെ മാപ്പിലാണ് നോക്കുന്നത്. ഒരു സെക്കൻഡ്, ഇപ്പോൾ നോക്കിട്ടെ പറയാം. ഓൺ D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ 2, ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18th സ്ട്രീറ്റ് ഇൻ മുഹൈസിന 2, ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D86 ഫസ്റ്റ് അൽഖീൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1, ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഷാജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 എറൗണ്ട് S102 ഷാജ റിംഗ് റോഡ്, ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. ഉള്ളിക്കൽ തോറ്റി,
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
1: ദുബായ് അൽക്കരാമയിലുള്ള നൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. ജൂൺ 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585757477 എന്ന നമ്പറിലേക്ക്.
6: ഇത്

0: എന്നിട്ടും എന്ന ചിത്രത്തിലെ ഈ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ അനസ് ഷാഹുലാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനസേ, എന്തായാലും കേൾക്കല്ലേ, ഒരു കാര്യം കൂടി ചോദിച്ചേക്കാം. എന്നിട്ടും എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ശരി, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക കേട്ടോ. എൻ്റെ ശബ്ദം ആ മൂവിക്കകത്ത് കേൾക്കാൻ പറ്റും. നമ്മുടെ സ്വർണമാലിയ എന്ന് പറഞ്ഞൊരു തമിഴ് നടിയുണ്ടല്ലോ, സ്വർണമാലിയുടെ വോയിസ് കേട്ടു നോക്കണേ. അങ്ങനെ കുഞ്ഞി കിളികിളി എന്നുള്ള വോയിസാണ്. അപ്പോൾ സ്വർണമാലിക്ക് ആ മൂവിയിൽ ശബ്ദം കൊടുത്തത് ഞാനാണ്, വർഷങ്ങൾക്ക് മുമ്പ്, 2005 തോന്നുന്നത്. അപ്പോൾ കുഞ്ഞു വോയിസാണ് അതിൽ. എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ നോക്കി നോക്കൂ. ഓക്കെ, ചുമ്മാ എന്തായാലും പാട്ട് ചോദിച്ചപ്പോൾ, ചിലപ്പോൾ നമുക്ക് ചില മൂവി കാണുമ്പോഴായിരിക്കും ആ പാട്ടിനോട് ഇഷ്ടം തോന്നുക. അതല്ലാതെയും പാട്ടുകളോട് നമുക്കിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇഷ്ടം ഒരുപാട് തോന്നാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മുടെ മായക്കുട്ടിയാണെന്ന് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സൗമ്യയുടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് സൗമ്യ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഒരു വിഷ്ണുവിൻ്റെ മെസ്സേജ്. ഇന്ന് വിഷ്ണുമാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ, 4 എനിക്ക്. ഇതെല്ലാം വിഷ്ണുവാണോ? വിഷ്ണുമാർ, 4 ഇന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ സുധീർ ഹലോ പറഞ്ഞിട്ടുണ്ട്. വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഏത് സിനിമ ആണെന്നാണോ? ഇപ്പോൾ കേട്ട പാട്ട്, 100 എന്നുള്ള പാട്ട്, എന്നിട്ടും എന്നാണ് ആ സിനിമയുടെ പേര്, എന്നിട്ടും കേട്ടോ. ജിതിൻ നമസ്കാരം, അതെനിക്കിഷ്ടപ്പെട്ടു. ശിവ ഇത്ര വലിയ ആളായിരുന്നു ഒന്ന് ഒരു സിനിമയിൽ ഡബ് ചെയ്തെന്ന് പറഞ്ഞാൽ, ആ ഇപ്പം വലിയ ആളായി, അന്ന് ഞാൻ കൊച്ചായിരുന്നു. ഓക്കെ, പിന്നെ അതെ, അടുത്ത വിഷ്ണു, വിഷ്ണുവിന് വാഴയിലെ പാട്ടാണ്. ഇതിപ്പോൾ ഒരു വിഷ്ണുവിന് നമുക്ക് ആശാനിലെ കുഞ്ഞിക്കവിൽ മേഘമേ പ്ലേ ചെയ്യണം. പിന്നെ പഴയ 2 ഞാൻ പാവം എന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പാട്ട്. കാരണം പുതിയ വിഷ്ണുമാർക്കും കൂടെ ഒരു അവസരം കൊടുക്കാമല്ലോ. ഒരു വിഷ്ണുവിന് വാഴയിലെ പാട്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമ്മുടെ മായയുടെ പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ.
1: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasalhav, Block 4, Karama.

0: You are listening to Malayalida with Sheba.
1: ഇനി ലോകകപ്പ് ആരവം. കിക്കോഫിന് മണിക്കൂറുകൾ മാത്രം. 48 രാജ്യങ്ങൾ, ചാമ്പ്യൻ ഒന്ന്. ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ 6 തോക്കും.
2: Let's talk with Mini Padma. Vilikam, toll free number 800-9220. Monday to Friday, 4-5 PM. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

എന്ത് നല്ല പാട്ടാണ് ആശാൻ എന്ന ചിത്രത്തിലെ പാട്ട്. എനിക്ക് ആണെങ്കിൽ ഈ പാട്ടുകളൊന്നും കൊല്ലുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പാട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് ഒരാൾക്കൂടെ ഇതൊരു വിഷ്ണുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇനി അടുത്ത വിഷ്ണുവിനും വാഴയിലെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ റഹീമീസ പറഞ്ഞിട്ടുണ്ട് മലയാളിയുടെ സമയം കൂട്ടിത്തരണം, ഞങ്ങൾ ഹെഡിന് വേണ്ടിയിട്ട് ഒരു പരാതി നൽകാം. കുറേ ഒപ്പൊക്കെ വാങ്ങിയിട്ട് എനിക്കൊരു ഒരു വലിയ പേപ്പറിൽ എല്ലാം സംഭവങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. നമുക്ക് നാളെ പറയാം കേട്ടോ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ഷമിക്കണം, പാട്ട് പകുതി വഴിക്ക് ഞാൻ ഇത് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ. ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: LDF അല്ലാതെ മറ്റാരുണ്ട്? മുദ്രാവാക്യം ആകർഷിച്ചില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിനടുത്താണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത് പാസിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദര ബസ്, തെക്കൻ നഗരമായ കർഗൻ സിറക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബ് ആക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് പറ്റിയ തെറ്റെന്ന് മാഷ് പറഞ്ഞില്ല. പയ്യന്നൂരിൽ സാമ്പത്തിക ആരോപണമാണ് നിലനിന്നത്. തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതമാണ്. ഇത് രണ്ടും ശരിയെന്നല്ലേ പാർട്ടി നേതൃത്വം ഇപ്പോൾ സമ്മതിക്കുന്നത്? ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറി. പാർട്ടി ഏകാധിപത്യത്തിലാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക. അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്റെ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. കെഎസ്ആർടിസിക്ക് മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് കെഎസ്ആർടിസി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് കെഎസ്ആർടിസി. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Let's go. Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് പ്ലേ. പന്ത് കളിക്കാൻ നമുക്ക് ഇനിയുള്ള കുറേ ദിവസങ്ങൾ, 39 ദിവസങ്ങൾ നമ്മൾ ലോകകപ്പ് വേദിയിലേക്കായിരിക്കും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചർച്ചയുടെ സമയത്ത് ലോകകപ്പ് മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ടത് വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ്. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകം മുഴുവൻ ഒരു ഫുട്ബോൾ ത്തിലേക്ക് പോകുമ്പോൾ, ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ് ആകുമ്പോൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളായിട്ട് നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഇഷ്ട ടീം ഏതാണ്? ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രസകരമായിട്ടുള്ള പ്രഡിക്ഷനാണ്. അതിൽ പറയുന്നു ഇംഗ്ലണ്ട് ഇപ്രാവശ്യം കപ്പെടുക്കും. അത് ആരെ തോൽപ്പിച്ചിട്ടാണ്? പോർച്ചുഗലിനെ. ഗോൾഡൻ ബൂട്ട് ഹാരി കെയ്നായിരിക്കും, ഗോൾഡൻ ഗ്ലോവ് ഡേവിഡ് റൈക്ക് ആയിരിക്കുമെന്ന് പറയുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും ഇപ്രാവശ്യത്തെ കറുത്ത കുതിരകളാവുന്നത്. ഐവറി കോസ്റ്റ് ഏറ്റവും വലിയ നിരാശ നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് നെതർലാൻഡ്സ്, ഹോളണ്ട് ആയിരിക്കും എന്ന് പറയുന്നു. നിങ്ങളുടെയൊക്കെ പ്രഡിക്ഷൻ എന്താണ്? എങ്ങനെയായിരിക്കും? ആരായിരിക്കും കപ്പുയർത്തുക? ഇന്ന് മോഹൻലാലിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ലോകകപ്പ് മത്സരങ്ങളുടെ ആ ഒരു ലേഖന പരമ്പര തുടങ്ങിയത് തന്നെ. അദ്ദേഹം പറയുന്നു സ്വപ്നങ്ങളിലൊക്കെ ബ്രസീൽ കടന്നു വരുന്നുണ്ട്. ഒരുപാട് കാലമായില്ലേ കപ്പ് കിട്ടിയിട്ട്. കഴിഞ്ഞ തവണ അർജന്റീനയ്ക്ക് കിട്ടാത്തപ്പോൾ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, അർജന്റീനയ്ക്ക് കിട്ടി. ഇനിയിപ്പോൾ ബ്രസീൽ ഏറ്റവും കൂടുതൽ കപ്പ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വീണ്ടും അവർക്കൊന്ന് കിട്ടണം എന്ന് എൻ്റെ സ്വപ്നങ്ങളിൽ എവിടെയൊക്കെയോ വന്ന് ചിലർ പറയുന്നു എന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറ്റൊരു പ്രതീക്ഷ വന്നിരിക്കുന്നത് സ്പെയിൻ ആയിരിക്കും വിന്നർ, റണ്ണേഴ്സ് പോർച്ചുഗൽ ആയിരിക്കും, കറുത്ത കുതിരകൾ നമ്മുടെ ജപ്പാൻ, ഏഷ്യൻ കൺട്രി ആയിരിക്കുമെന്നും പറയുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്, നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. പതിവ് രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ചെറിയൊരു അവധി കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം നമുക്ക് ചർച്ചയുണ്ടായിരുന്നില്ല. എൻ്റെ ശബ്ദം വളരെ മോശമായിരുന്നു. ഇന്നും മാത്രം നല്ല ശബ്ദമൊന്നുമല്ല എങ്കിലും ലോകം മുഴുവൻ ഒരു വലിയ ആരവത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ നീങ്ങണ്ടേ? വിളിക്കാം. 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ്? ഷിയാസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്ന ഒരു ഫുട്ബോൾ പ്രാന്തം തന്നെയാണോ താങ്കൾ? ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നുന്നു അല്ലേ? പറയൂ.
2: സ്പെയിനാണ്.
1: ഇവിടെ വന്ന ഒരു പ്രഡിക്ഷനിലും പറയുന്നത് സ്പെയിൻ പോർച്ചുഗലിനെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്പെയിൻ കപ്പെടുക്കുന്നാണ് പറയുന്നത്. സ്പെയിൻ കയറി വരുന്നുണ്ട് അല്ലേ? സ്പെയിൻ അങ്ങനെ സാധ്യത കണ്ടിട്ടുണ്ടെന്നാണ് ഷിയാസ്. കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ട ടീം എന്നതിലുപരി സ്പെയിനിന്റെ ഒരു ഒരു ഒരു ശക്തിയും ദൗർബല്യം ഒക്കെ എന്താണ്?
2: ശക്തി എന്ന് പറഞ്ഞാൽ അവരെ മിഡ്ഫീൽഡേഴ്സ് നല്ല കോമ്പാക്ട് ആയി കളിക്കുന്ന ടീമാണ്, യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അപ്പൊ ഇതൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു
1: ഈ ലാമിൻ യമാലിന്റെ കരുത്ത് ഒരു വലിയ ശക്തിയാകും അല്ലേ? ശരി, ശരിയപ്പ. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അർജന്റീന നിലനിർത്തില്ല എന്ന് തോന്നുന്നുണ്ടോ?
2: എനിക്കൊരു ചെറിയ
1: പോർച്ചുഗൽ സ്പെയിൻ അല്ലേ? യെസ്. എങ്ങനെ പോർച്ചുഗൽ അടിച്ചാലും കുഴപ്പമില്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? വിട്ടു കൊടുക്കില്ല, വിട്ടു.

0: ഇടുക്കി ലഷിയാസ് സംസാരം മുറിഞ്ഞു പോകുന്നോണ്ട് ഞാനൊന്ന് കട്ടിയാണ്. പറ്റുമെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമസ്കാരം, വിളിക്കാം. 800-922-0 ആരാണിത്? ദീപക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു? ദീപക്ക് എവിടെയാണ് നാട്ടില്?
1: ഞാൻ നാട്ടില് തൃശ്ശൂർ.
0: തൃശ്ശൂർക്കാരന് ഏത് ടീമിനെ ഇഷ്ടം, ഏത് രാജ്യമാണ്? ബ്രസീൽ. കമോൺഡ്രാ, നമ്മളിപ്പോഴും ആ 7-1-7 ഒക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഇത്തവണ നമ്മൾ കപ്പെടുക്കുന്നു മനസ്സ് പറയുന്നു. അതിന് മധുരം പറയാൻ വേണ്ടി നമ്മുടെ മോഹൻലാൽ ലാലേട്ടനും പറയുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്, ഒരു ആഗ്രഹം ഉണ്ടെന്ന്. ശരിക്കും ശരിക്കും അത് അധികം പറയുന്നുണ്ടായിരുന്നു. ആ കൊടി തോരണങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന ഒരു ബ്രസീലിന്റെ അവസ്ഥ അല്ലേ ആരാധകരുടെ? എപ്പോഴും അർജന്റീനൻ ആരാധകരും ബ്രസീൽ ആരാധകരും ഏറ്റുമുട്ടുന്നതിനാണ്. ഇത്രയും കപ്പ് ഞങ്ങൾക്കില്ലേ, ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ കപ്പ് വെച്ചതെന്ന് ബ്രസീൽ പറയുമ്പോഴും കഴിഞ്ഞ കുറെ കാലമായിട്ട് ചങ്ങായിമാർ നിങ്ങൾ എവിടെയെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നുണ്ട് അല്ലേ.
1: 2002 നമ്മൾ അന്ന് കണ്ടതാ, പിന്നെ ഇതുവരെ പിന്നെ ഒരു സെമി ഫൈനൽ മാത്രമേ, അത് ഇത്ര വലിയ ദുരന്തമായി. പിന്നെ ക്വാർട്ടറിന് ശേഷം ഇതുവരെ ബ്രസീൽ കടന്നു പോയിട്ടില്ല. ആദ്യം ക്വാർട്ടർ കടമ്പ കിടക്കട്ടെ നമ്മൾ തീർച്ചയായും വിശ്വസിക്കുന്നു.
0: അപ്പൊ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയുടെ സാധ്യത എത്രത്തോളം ഉണ്ട്?
1: അർജന്റീന സ്കോറുള്ള സ്കോറാണ്, ബട്ട് കഴിഞ്ഞ വർഷത്തോളം മെസ്സി പറയാലോ MLS എന്ന ക്ലബിലാണ് കളിക്കുന്നത്. മെസ്സി എത്രത്തോളം അവര് ഡിപ്പെൻഡ് ചെയ്യുന്നു, കാരണം അവര് പുതിയ സെന്ററും എല്ലാവർക്കും പ്രയാസമുണ്ട്. പക്ഷെ അറ്റാക്കിങ്ങില് അവർക്ക് ഒരു പുതിയ താരോധി ഇതുവരെ വന്നിട്ടില്ല. അലക്സാണ്ടറോ കെർണാച്ചോ അങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒന്നും ടീമിലില്ല. അപ്പൊ തീർച്ചയായും ഒരു സെമി വരെയെങ്കിലും അർജന്റീന എത്തുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മെസ്സി ഫുൾ ടൈം കളിക്കുന്ന ഒരു ഫോമിൽ ഒരാളും പരിക്കിലാണ്.
0: ഫൈനലിൽ ആരൊക്കെ തമ്മിലാണെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെ ബ്രസീൽ കപ്പടിക്കും, ആരായിരിക്കും എതിരാളി? ഇംഗ്ലണ്ട് ബ്രസീൽ, അതൊരു രസകരമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും അല്ലേ.
1: ഇംഗ്ലണ്ട് വളരെ നാളായിട്ട് ഇതേപോലെ ഫൈനലിലേക്ക് എത്താനും ഇത് പറ്റാതെ വളരെ കഴിവുള്ള താരങ്ങളാണ്. പക്ഷെ അറിയില്ല ഈ വർഷം അവരുടെയും
0: ഒരു സുന്ദരമായിട്ടുള്ള ഒരു കളിയായിരിക്കും അങ്ങനെ ഒരു ഫൈനൽ വരികയാണെങ്കിൽ നമ്മുടെ മുന്നിൽ അല്ലേ. അതെ, നമ്മൾ പിന്നെ കാലങ്ങളായിട്ട് വൺസ് എ ബ്രസീൽ ഫാൻ ഓൾവേസ് അല്ലേ, അങ്ങനെയാണല്ലോ പറയാറുള്ളത്. പിന്നല്ല അത് ചങ്കാണ് ചങ്കാണ് ചങ്കിടിപ്പാണ്. താങ്ക് യു ദീപക്, താങ്ക് യു ദീപക്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്ത കോളിലേക്ക് ഇന്ന് വിളിക്കുന്നവർ കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് നല്ലതായിരുന്നു കേട്ടോ. എന്റെ തൊണ്ടയ്ക്ക് അത്ര ഒരു സ്ട്രെയിൻ കുറഞ്ഞു കിട്ടും. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? റിയാസ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖായിരിക്കുന്നു? റിയാസ് എവിടെയാണ് നാട്?
2: ഞാൻ തലശ്ശേരി.
0: തലശ്ശേരി, തലശ്ശേരിക്കാരന്റെ ഇഷ്ട ടീം ഏതാണ്?
2: എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാല് ബ്രസീലും അർജന്റീനയാണ്.
0: അർജന്റീനയും, അതിലിപ്പോ
2: മറഡോണയാണ് എന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പ്ലെയർ.
0: എക്കാലത്തെയും ഫേവറേറ്റുകൾ അല്ലേ പെലെ, മറഡോണ. ഓക്കെ, അപ്പൊ ഇത്തവണ ആരാണ്, ഏത് ടീമാണ്?
2: ബ്രസീലിന് ചാൻസ് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അവർ ഭയങ്കര പരിക്കിന്റെ പിടിയിലാണെന്ന് പറഞ്ഞു. പരിക്കാണെന്ന്
0: എങ്കിലും വിനീഷ്യസ് ജൂനിയർ നെയ്മറും ഒക്കെ ഉള്ള സ്ഥലത്ത് അത് കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്.
2: മോഹൻലാലിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ.
0: അതാണ് എല്ലാവരും എല്ലാവരും ഇപ്പൊ എനിക്കൊന്നും എല്ലാം മറന്നിട്ട് ഇപ്പൊ മോഹൻലാൽ പറഞ്ഞ നടക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ബ്രസീൽ.
2: ലാസ്റ്റ് വേൾഡ് കപ്പ് ആയത് മെസ്സിന്റെ ഒരു പടയോട്ടം പ്രതീക്ഷിക്കാം.
0: ഉണ്ടായിക്കോട്ടെ. പിന്നെ ഒരു കപ്പ് ഉണ്ടല്ലോ മെസ്സിക്ക് അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കപ്പും വെച്ചിട്ട്. നമുക്ക് എന്തായാലും
2: ക്രിസ്റ്റ്യാനോ
0: വർഷങ്ങളെ രണ്ട് പതിറ്റാണ്ടിന് മുകളിൽ ഇതില്ല. 2002 അല്ലേ. എന്തായാലും സന്തോഷമുണ്ട് വിളിച്ചേ റിയാസ്. ഞാൻ പറഞ്ഞ ഡേറ്റ് കറക്റ്റ് ആണോ ആരെങ്കിലും ഒന്ന് തിരുത്തണേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
3: നമസ്കാരം,
0: അൻവർ. അൻവർ, എന്തൊക്കെയാണ് വിശേഷം? നാട് എവിടെയാണ്?
3: മലപ്പുറം.
0: മലപ്പുറംകാരോട് സെവൻസുകാരോട് ഈ ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടല്ലേ. കളിക്കുമായിരുന്നോ? ഫുട്ബോൾ കളിക്കാരനാണോ? ചെറുപ്പത്തിലേ ഉണ്ടല്ലേ. ഇത്തവണ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഏതാണ് ഇഷ്ടപ്പെട്ട ടീം, അല്ലെങ്കിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹോളണ്ട് ആണ്. അപ്പൊ അവര് ചിലപ്പോ അട്ടിമറിയിലൂടെ ചിലപ്പോ അപ്സെറ്റ് ചെയ്യുന്ന ടീമായിട്ട് മാറുന്നും പറയുന്നു. അവർ ചിലപ്പോ ചാമ്പ്യൻമാരാവുന്നു
3: ആണല്ലേ.
0: അപ്പൊ ആരാണ് ആരാണ് ഇത്തവണത്തെ വിന്നർ എന്നാണ് താങ്കളുടെ ഒരു അനുമാനം? അതെ, നേരത്തെ ഒരു ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു പ്രവചനം നടത്തിയിരുന്നു ഇതേപോലെ നെതർലാൻഡ്സും പോർച്ചുഗലും വരും, പക്ഷെ പോർച്ചുഗൽ അട്ടിമറിച്ച് നെതർലാൻഡ്സ് കിരീടം നേടും. ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ കപ്പ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്.
2: കുറവാണ്.
0: അപ്പൊ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന് വലിയൊരു സാധ്യത
2: കൽപ്പിക്കുന്നുണ്ട്.
0: സ്പെയിനും അല്ലേ? മുറിഞ്ഞു പോകുന്നല്ലേ സംസാര അദ്ദേഹത്തിന്. എന്തായാലും ക്ഷമിക്കാട്ടോ, വിളിക്കുന്നവരൊന്നും നമ്മളെ ഫോൺ നല്ല രീതിയിൽ ഡിവൈസ് ഒന്നും ഉപയോഗിക്കാതെ വിളിക്കാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു. വിളിക്കേണ്ട നമ്പർ പലരും മറന്നു പോയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ രണ്ടു ദിവസം ചർച്ചയില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ചർച്ച ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഏതാണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ശബ്ദം ഇങ്ങനെ പതുക്കെ തിരിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ വിളിക്കുന്നവർ കൂടുതൽ കാര്യമായിട്ട് സംസാരിക്കുക, ഞാൻ കുറച്ച് കുറച്ച് സംസാരിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം. നമസ്കാരം, ആരാണ്? രാജീവ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പതിവ് രാഷ്ട്രീയ വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുട്ബോളിൽ
2: നല്ല നല്ല കാര്യം. എന്നും രാഷ്ട്രീയം പറഞ്ഞ അടികൂടുന്നല്ലേ ഫുട്ബോൾ.
0: താങ്കൾ അർജന്റീനൻ ഫാനാണോ?
2: തീർച്ചയായിട്ടും. മനസ്സിലായി.
0: അത് ചില ആൾക്കാർ വിളിക്കുമ്പോ ഒരു തോന്നലുണ്ടാവും. ഇത്തവണ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കിരീടം സ്വന്തം കയ്യിൽ തന്നെ വേണോ അതോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും
2: കിട്ടിയിരുന്നോ? കിരീടം നിലനിർത്തണമോ എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും
0: ഉറപ്പായിട്ടും.
2: നല്ല ടീമാണ് അർജന്റീന ടീം, നല്ല സൂപ്പർ ടീമാണ്. കിരീടം നിലനിർത്താനുള്ള എല്ലാ കരുത്തും
0: കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി. ഫൈനലിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുക? ജൂലൈ 19-ന്
2: ഫൈനലിൽ നല്ല ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന നല്ല ടീമാണ്. അതുപോലെ എന്താ പറയാ, നമ്മുടെ സ്പെയിൻ സ്പെയിൻ നല്ല ടീമാണ്.
0: എന്തായാലും താങ്കളുടെ ഒരു സ്വപ്ന ഫൈനൽ, അല്ലെങ്കിൽ ഇന്ന് ടീം രണ്ടും ആ ഫൈനൽ കളിച്ചിട്ട് അതൊരു ക്ലാസിക് ഫൈനൽ എന്ന് താങ്കൾക്ക് തോന്നുന്ന ടീം ഏതാണ്? ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ചും താങ്കളുടെ ഒരു മനസ്സിലെ സ്വപ്നം അനുസരിച്ച് ഒരു ക്ലാസിക് ഫൈനലായിട്ട് രണ്ട്
2: ബ്രസീൽ
0: വന്നിട്ട് അർജന്റീന 2-1 അങ്ങനെ ബ്രസീൽ തോൽപ്പിച്ചിട്ട് കപ്പ് എടുക്കുന്നു. ഇല്ലപ്പ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല കിരീടം. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ക്ഷമിക്കും, ഞങ്ങൾ കളിയാക്കി. ശരിക്കും അങ്ങനെ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ വിചാരിക്കുന്നു. രാജീവ് എപ്പോഴും രാഷ്ട്രീയം പറയുന്നതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് യോജിപ്പും വിയോജിപ്പുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റും ഉണ്ടാവാറുണ്ട്. ഇനിയുള്ള ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മള് രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറത്ത് നമുക്ക് എതിർ രാഷ്ട്രീയം പറയുന്ന ആളുടെ ചിലപ്പോ ഇഷ്ട ടീം നമ്മുടെ ഇഷ്ട ടീമായിരിക്കും. അങ്ങനെ നമ്മൾ തമ്മിലൊരു സൗഹൃദം രൂപപ്പെടാറുണ്ടല്ലേ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയം നമുക്ക് ആശയപരമായിട്ടാണല്ലോ, അല്ലാതെ വ്യക്തിപരമായിട്ട് നമുക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ ശത്രുക്കളൊന്നുമില്ല.
0: രാഷ്ട്രീയത്തിൽ രാഷ്ട്രം വലുതാകുന്ന ഒരു കാഴ്ചയാണല്ലേ ഫുട്ബോള്, ലോക ഫുട്ബോള്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: യെസ്, ഒരുപാട്
2: സംസാരിക്കും. ഇപ്പൊ ഫ്ലക്സിന്റെ ഫ്ലക്സ് ആണല്ലോ കേരളം മുഴുവന് ഫ്ലക്സ് ആണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ് ഈ 160 നീളത്തിൽ ആദ്യം ഫ്ലക്സ് വെച്ചത്. കോങ്ങാട് ന്യൂസിലെല്ലാം വന്നിരുന്നു.
0: കോങ്ങാട് അല്ലേ, പാലക്കാട്.
2: ഇപ്പോ അതെല്ലാം റെക്കോർഡെല്ലാം എല്ലാരും ഇപ്പൊ ഒരാൾ 200 വെക്കുന്നു, 400 വെക്കുന്നു, 600 വെക്കുന്നു.
0: ഇത് അവരുടെ നാട്ടിലില്ല, ഇത് നമുക്ക് ഈ ലോകകപ്പിന് ഭാഗ്യമില്ലാതെ നമ്മൾ ഇങ്ങനെ ഫ്ലക്സ് വെച്ചിട്ടെങ്കിലും സന്തോഷിക്കട്ടെ.
2: കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാരും എടുത്ത് പറയുന്നുണ്ടല്ലോ കേരളത്തിന്റെ ഒരു, എനിക്ക് വേണമെങ്കിൽ ഇത്രയും വലിയ വികാരം വേറെ ഏത് നാട്ടിലുണ്ടാവും തോന്നില്ല. കേരളത്തിന്റെ അത്രയും വലിയൊരു വികാരം
0: ശരിക്കും
2: എനിക്ക് ലോകത്ത് എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: സന്തോഷം രാജീവ് വിളിച്ചിട്ട്. ഇടയ്ക്ക് നമ്മളെ ഫുട്ബോൾ ചർച്ച ഉണ്ടാവും, പ്രഡിക്ഷൻ ഒക്കെ വരുന്നുണ്ട്, സമ്മാനം ഒക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാരും വിളിക്കണം, അഭിപ്രായം പറയണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ് വിളിക്കാം? 800-922-0 ടോൾ ഫ്രീ നമ്പർ. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് കിക്ക് ഓഫ് ആരായിരിക്കും വിജയി ജൂലൈ 19-ന്? നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ദേവനാണല്ലോ ഇത്.
4: ഫുട്ബോളും
0: പൊളിറ്റിക്സും വരുമ്പോ ചിലർക്ക് വിളിച്ചേ ഒക്കുള്ളൂ അല്ലേ.
4: ഫുട്ബോള് ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന 86 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്.
0: അത് ശരി. 86 മുതൽ
4: 1982 പണ്ട് മാതൃഭൂമി പത്രത്തിലൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ മനസ്സില് മനസ്സിൽ നമ്മുടെ പിക്ചർ വരയ്ക്കും. അങ്ങനെ കളി ഓർമ്മയുണ്ട്. 86 ആദ്യം ടിവി വന്നു. ആ സമയത്ത് മുതല് ബ്രസീലിന് ആരാധിച്ചു
0: ായിട്ട് വരുന്നുണ്ട്.
4: അതായത് പണ്ട് മാതൃഭൂമിയിൽ എഴുതുമായിരുന്നു, മാതൃഭൂമിയില് സ്പോർട്സ് മേഖലയിൽ എഴുതുമായിരുന്നു. ഫുട്ബോള് കവിത വരയ്ക്കുന്നവർ ടേക്കുന്ന കവിത പോലെ ഉള്ള ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്.
0: ശരിക്കും ശരിക്കും.
4: അതായത് അന്നത്തെ കാലത്ത്
0: കാനറി പക്ഷികള്, സാമ്പ, താളം, അതൊക്കെ ബ്രസീലിന് നമ്മൾ ചേർത്ത് വെക്കുന്നതാ അല്ലേ?
4: പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു 2002 അതിനുശേഷം നമ്മുടെ റൊമാനിയ പകരത്തിന് ശേഷത്തിന്റെ നല്ല കളിക്കാരൻ ടീം വന്നിട്ടില്ല. അത് അവരുടെ ഞാനും പൊളിറ്റീഷ്യൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുന്നു. പക്ഷെ അതിനൊക്കെ പുറമെ ഞാൻ പറയുകയാണെങ്കിൽ എത്രയോ നല്ല കളികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ലൊരു വേൾഡ് കപ്പ് ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു
0: അർജന്റീന ഫ്രാൻസ്.
4: എല്ലാം കൊണ്ടും ഇത്രയും നല്ലൊരു ഫൈനൽ ജീവിതത്തിലെ കേട്ടിട്ടില്ല.
0: ആ 122 മിനിറ്റിലേക്കൊക്കെ പോയി ആ ഒരു രീതിയിൽ പോകുമ്പോ നമ്മുടെ ഒക്കെ ഒരു നെഞ്ചിടിപ്പ് അല്ലേ?
4: അതെ അതെ അതെ. പിന്നെ ഒന്നുകൂടെ പറയട്ടെ, ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അർജന്റീനയേക്കാൾ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു ഫ്രാൻസിന്റെ കഴിഞ്ഞ പ്രാവശ്യം.
0: അതെ, തീർച്ചയായിട്ടും ഒരു ഭാഗ്യക്കേട് മാത്രം കിരീടം കിട്ടാതെ പോയ ടീം അല്ലേ?
4: അതെ അതെ അതെ അതെ. ശരിക്ക് ഫ്രാൻസ് എന്ന് പറഞ്ഞ എംബാപ്പേ പോലെ പകരം വെക്കാൻ ഇന്നത്തെ കാലത്ത് കളിക്കാറില്ല.
0: അതെ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ,
4: ഏറ്റവും മികച്ച പവർഫുൾ സ്കില്ലുള്ളത്. പക്ഷെ അപ്പോ ഇപ്രാവശ്യം ബ്രസീൽ തിരിച്ചു വന്നിട്ടുള്ള ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ
0: ഏതായിരിക്കും ഫൈനൽ, അതും കൂടി ഒന്ന് പറയാമോ ആരൊക്കെ തമ്മിൽ?
4: ഫൈനൽ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റന്റെ പ്രസ്ഥാനത്ത് വരാൻ, ഫ്രാൻസും ബ്രസീലും വന്നാൽ ഒരു കൃതാർത്ഥനായി
0: കൃതാർത്ഥനായി അങ്ങനെ ബ്രസീൽ അങ്ങനെ കപ്പടിക്കട്ടെ. ദേവൻ സന്തോഷം കേട്ടോ, ഫ്രാൻസും ബ്രസീലും വന്നിട്ട് ബ്രസീൽ കപ്പടിക്കും ഇത്തിരി വേർക്കും എന്നാണ് പറയാനുള്ളത്. എങ്കിൽ കൂടിയും ഒരു ബ്രസീൽ ആരാധകനെ നമുക്ക് സങ്കടപ്പെടുത്തണ്ടല്ലോ അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ,
0: നമസ്കാരം സുഹൃത്തെ. റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ചാൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. ആരാണിത്? ആരാണിത്?
5: അജ്മലാണ്.
0: അജ്മൽ നാടെവിടെയാണ്? മലപ്പുറത്താണോ? കോഴിക്കോട്. കോഴിക്കോട്. മലപ്പുറംകാർക്ക് കണ്ണൂർക്കാർക്ക് ഒന്നും പ്രത്യേകിച്ച് ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് ഓരോ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതെന്നല്ല, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരമാണ്. അജ്മലിന്റെ മികച്ച ടീം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
5: പോർച്ചുഗൽ.
0: പോർച്ചുഗൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ CR7 പോർച്ചുഗൽ ഇത്തവണ കപ്പ് ഉയർത്തുമോ? ആരായിരിക്കും എതിരാളി? ജർമ്മനി. ജർമ്മനി പോർച്ചുഗൽ ഫൈനലോ? സുഹൃത്തെ പോയോ?
5: ആക്ച്വലി 98 ബ്രസീൽ ആരാധകനായിരുന്നു. 2002 ലൂയിസ് ഫിഗോയുടെ കളിയിലാണ് പോർച്ചുഗലിലേക്ക്
0: ആകൃഷ്ടനായത്,
5: ഞാൻ കാട്ട തുടങ്ങിയത്. തൊട്ട് പിന്നാലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൂടെ ഫാനായത് കൊണ്ട് റൊണാൾഡോയും പോർച്ചുഗൽ ടീമിൽ വരുമ്പോൾ പിന്നെ
0: ആ സമവാക്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ പോകുന്നത്. നമ്മളെ ക്ലബ് ഫുട്ബോളിന്റെ പിന്നാലെ പോയി പിന്നെ രാജ്യം ആ രീതിയിലേക്ക് കളിക്കാരാണ് ഇഷ്ടതാരം.
5: അന്നത്തെ കാലത്ത് നമുക്ക് ഇന്ത്യയില് പ്രീമിയർ ലീഗ് ആയിരുന്നു ടെലികാസ്റ്റിംഗ് ഉള്ളു.
0: അതെ.
5: പിന്നെ ക്രിസ്ത്യാനോ സ്പാനിഷ് ലീഗിലേക്ക് പോയതിന് ശേഷമാണ് ലൈവൊക്കെ വന്നു
0: തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു പോർച്ചുഗൽ ജർമ്മനി ഫൈനൽ വന്നിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും മത്സരത്തിന്റെ ഒരു ഗതി?
5: മത്സരത്തിന്റെ ഗതി എന്റെ പ്രഡിക്ഷൻ 2-1
0: പോർച്ചുഗൽ കപ്പാണ്. 2-1 പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്തായാലും ഗോൾ നേടുമല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ എങ്കിലും കപ്പ് മതി നമുക്ക് അല്ലേ?
5: കപ്പ് നേടും. ബ്രോണോ ഉണ്ട്, റാഫേലിയോ ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ
0: കൂടുതൽ ഉണ്ടാവാം. ടീം പോർച്ചുഗൽ ആ കപ്പ് ഉയർത്തുന്നത് കാണാൻ പ്രത്യേകിച്ച് അത് റൊണാൾഡോയ്ക്ക് വേണ്ടിട്ട് ഒരു ആദരമായിട്ട് ഒരു വിടവാങ്ങൽ മത്സരം കൂടിയാണല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം മെസ്സിക്ക് നമ്മള് എതിർ ടീമായിട്ട് പോലും അല്ലെങ്കിൽ അർജന്റീനയുടെ വലിയ ആരാധകരല്ലാത്ത ആളുകൾ പോലും ആ മെസ്സിക്ക് ആ കപ്പ് വേണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ നടന്നു ഇത്തവണ. അങ്ങനെ താങ്കളുടെ ഒരു
5: ആരാധന, ഞാൻ ക്രിസ്ത്യാനോ ആരാധകനാണെങ്കിൽ കൂടെ ഞാൻ മെസ്സിയുടെ ആരാധകനാണ്.
0: അതാണ്, അതാ വേണ്ടത് നമുക്ക്. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് വേണ്ടത്.
5: നമുക്ക് എപ്പോഴും എതിരാളി കൂടി ശക്തി ഉണ്ടെങ്കിലുള്ളൂ, അതിനൊരു രസമുള്ളൂ.
0: വളരെ നന്നായിട്ട് പറഞ്ഞു. അജ്മൽ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എത്ര പേരാണ് ഇന്ന് ഫുട്ബോൾ ആകുമ്പോൾ വിളിക്കുന്നത് അല്ലേ? രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ തല്ലുകൂടാറുണ്ട്, ഫുട്ബോൾ പറയുമ്പോൾ അതിലും തല്ലുകൂടും. ആരാണിത്?
6: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ആ നമസ്കാരം. ഓ, ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചു.
0: ആരാണിത്?
6: എന്റെ പേര് ബിജു, ഞാൻ വിളിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്.
0: സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്?
6: അപ്പൊ ഞാൻ എപ്പോഴും മിനി പത്മര ഈ പരിപാടി കേൾക്കാറുണ്ട്.
0: ഒരുപാട് സന്തോഷം. മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം നടക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് ഒരാൾ വിളിക്കുന്നല്ലേ? ഏതാണ് ഇഷ്ട ടീമാ പറയൂ.
6: ഒരു സന്തോഷം, ഇഷ്ട ടീം ഫ്രാൻസ് ആണ്.
0: ഫ്രാൻസ് അതിന് മുമ്പ് എന്തോ ഒരു സന്തോഷം പറഞ്ഞല്ലോ, എന്താണ് സന്തോഷം?
6: കാരണം നമ്മുടെ ഇന്ത്യക്ക് എന്തായാലും വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല, അതില്ലാതല്ല ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സൗത്ത് ആഫ്രിക്ക വന്നിട്ട് 20 വർഷമായി.
0: ഓ, 20 വർഷമായി.
6: സൗത്ത് ആഫ്രിക്കയെങ്കിലും കളിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്.
0: അപ്പൊ എങ്ങനെയായിരിക്കും ആദ്യത്തെ മത്സരം? ആർക്ക് അനുകൂലമായിരിക്കും? മെക്സിക്കോ ഹോം ഗ്രൗണ്ട് അല്ലേ? അല്ലേ, അതങ്ങനെ നമ്മൾ നിൽക്കുന്ന നാടിനോട് നമുക്കൊരു ആത്മബന്ധം വരും, പിന്നെ അതിലെ കളി മികവും കൂടി ആവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ആദ്യ മത്സരം ജയിച്ച താങ്കളുടെ ഇഷ്ടപ്പെട്ട നാടും ഇഷ്ടപ്പെട്ട ടീമും ഒക്കെ വരട്ടെ. ഫൈനലിൽ ആരായിരിക്കും ബിജു?
6: എനിക്ക് തോന്നുന്നത് അർജന്റീനയും
0: അർജന്റീന സ്പെയിൻ. ബ്രസീലിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? അതുപോലെ ഇംഗ്ലണ്ട്?
6: ആക്ച്വലി ഞാൻ ഒരു ക്രിക്കറ്റ് ഫാനാണ്, അപ്പൊ ഞാൻ കൂടുതലും ക്രിക്കറ്റാണ് ഫോളോ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാറില്ല. പിന്നെ യൂറോ കപ്പ് വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോ അപ്പൊ ഫോളോ ചെയ്യാം, അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് വരും, അപ്പൊ അങ്ങനെ ഫോളോ
0: ചെയ്യുന്നു. അപ്പൊ
6: അങ്ങനെ നോക്കുമ്പോ എനിക്ക്
0: ആലുവ അല്ലേ, എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരാള് ഇന്നത്തെ ദിവസം വിളിച്ചപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. കേൾക്കാറുണ്ടോ നമ്മുടെ പ്രോഗ്രാം ഒക്കെ അവിടുന്ന്?
6: കേൾക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വർക്ക് ഫ്രം ഹോം ആണ്, ഞാൻ ITയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വീട്ടിലായിരിക്കുമ്പോ ഇങ്ങനെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാറ്.
0: ശരി, ഇപ്പൊ എത്ര സമയമായി അവിടെ?
6: ഇവിടെ ഇപ്പോ 2:36 ഉച്ചക്ക്.
0: 2:36. അപ്പൊ വലിയ വ്യത്യാസം നമ്മൾ തമ്മിലില്ല, 2 മണിക്കൂറിന്റെ ഒരു വ്യത്യാസം ഉള്ളു അല്ലേ? എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഒക്കെ ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാർ നമ്മളെ കേട്ടിട്ട് വിളിക്കുന്നതിൽ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫുട്ബോൾ രാഷ്ട്രീയ വാർത്തകളൊക്കെ ഉണ്ട്, വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ സമയം ഉണ്ടാകുമ്പോ.
6: രാഷ്ട്രീയം
0: അതൊന്നും കുഴപ്പമില്ല, പക്ഷെ എന്തായാലും ഫുട്ബോൾ വരുമ്പോ വിളിക്കൂ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച് ബിജു ആണ് വിളിച്ചത്. ഒരുപാട് സന്തോഷം അല്ലേ, അങ്ങനെ ദൂരെ നിന്നുള്ള ആൾക്കാർ നമ്മൾ കേട്ടിട്ട് വിളിക്കുമ്പോൾ. അന്ന് വെച്ചിട്ട് നിങ്ങളാരും വിളിക്കേണ്ടെന്നല്ല കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
7: നമസ്കാരം, ഇനി സുരേഷാണ്.
0: സുരേഷ്, കുറെ കാലമായല്ലോ, താങ്കൾ എവിടെയായിരുന്നു? നാട്ടിൽ പോയോ?
7: ഇല്ല, അവിടെ ഉണ്ടായിരുന്നു.
0: അതെ, ശരി,
7: പറയുന്നു.
0: അത് ശരി, അഭിപ്രായം പറയാൻ തോന്നൂല അല്ലേ.
7: രാഷ്ട്രീയം അതിപ്രസരമായിട്ട് കൊണ്ടിരിക്കാൻ താല്പര്യമില്ല.
0: അപ്പൊ നമുക്ക് കുറച്ച് ഫുട്ബോളിലേക്ക് പോവാം. ആരാണ് ഇഷ്ട ടീം, ആരാണ് ഫൈനലിൽ വരുന്നത്, എങ്ങനെയായിരിക്കും സ്വപ്ന ഫൈനൽ എന്നൊക്കെ പറഞ്ഞാലോ?
7: ഇഷ്ട താരം റൊണാൾഡോ ആണ്.
0: റൊണാൾഡോ, പല റൊണാൾഡോകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് അല്ലേ? പോർച്ചുഗൽ
7: ജയിക്കണം.
0: CR7 ആണ് ഇഷ്ടം. അപ്പൊ പോർച്ചുഗൽ കപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്.
7: നമ്മുടെ ഒരു ഇതിഹാസ താരം കപ്പെടുത്തു.
0: അതെ,
7: രണ്ട് ഇതിഹാസ താരം ഇപ്പൊ നമ്മുടെ നിലവിൽ നമ്മുടെ കണ്ണിലുള്ളത്,
0: ഉറപ്പായിട്ടും. അതെ,
7: അപ്പൊ ആ താരത്തിന് കപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൃതാർത്ഥനായി.
0: ഒരു ഉചിതമായിട്ടുള്ള യാത്രയായി ഇപ്പോ ഒരുവിടെ വാങ്ങൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ?
7: കഴിഞ്ഞ പ്രാവശ്യത്തെ കളികളിലെല്ലാം വൈഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് നീക്കി നിർത്തിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കളിയിൽ പോലും. അത് ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടീം ഒന്നുകൂടി സെറ്റായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്.
0: അപ്പൊ പോർച്ചുഗലിന്റെ എതിരാളി ആരായിട്ട് വരും ഫൈനലില്?
7: പോർച്ചുഗലിനെതിരെ ജർമ്മനിയാണ് വരാൻ ഉദ്ദേശം.
0: ജർമ്മനി, നേരത്തെ വിളിച്ച ആളും പറഞ്ഞു ജർമ്മനി എന്നാണ്, അങ്ങനെ ഒരു ഫൈനൽ വരാനാണ് സാധ്യത.
7: ജർമ്മനിനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന
0: ടീമല്ല, ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ്. ഫ്രാൻസിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്?
7: ഫ്രാൻസ് സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാർട്ടറിൽ ഫ്രാൻസും ജർമ്മനിയും കൂടി ഏറ്റുമുട്ടും,
0: എന്നിട്ട് ജർമ്മനി
7: അതില് ജർമ്മനി വരും.
0: യെസ്. ബ്രസീലോ?
7: ബ്രസീല് ക്വാർട്ടർ വരെ എത്തുള്ളൂ എന്നുള്ള ചിന്ത.
0: ശരി ശരി, ഒരു ബ്രസീൽ
7: കാര്യമൊന്നും
0: പറയരുത്, ചിലപ്പോ ഈ ചർച്ച.
7: ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ക്ലബ് ഉണ്ട്, ടീം ഡി സ്കോഡ്. അതില് 3 പേരുടെയും ആണ് കൂടിയിട്ട് ഒരുമിച്ചാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്.
0: അത് ശരി.
7: മെസ്സി, നെയ്മർ, റൊണാൾഡോ.
0: എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ റൊണാൾഡോയ്ക്കുള്ള ഒരു ഉചിതമായിട്ടുള്ള യാത്രയായപ്പോ തന്നെ ആവട്ടെ. പക്ഷേ
7: പിന്നെ ഞാൻ, എനിക്ക് എന്റെ ഒരു വിശ്വാസം വലിയ എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോപ്പ അമേരിക്ക പോർച്ചുഗൽ എടുത്ത സമയത്ത് ഞാൻ മാത്രമേ ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കാനും അന്ന് ഞാൻ അവിടെ ആ ക്ലബിൽ ഞാൻ മാത്രമേ ഇരുന്ന് കണ്ടിരുന്നുള്ളൂ. ഞാൻ അന്ന് രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പോയി വീട്ടിൽ നിന്ന് പടക്കെടുത്ത് പിടിച്ചാളാ ഞാൻ ഒറ്റയ്ക്ക്.
0: അത്ര ഫുട്ബോൾ തലയിൽ പിടിച്ച ആളാണല്ലേ.
7: എനിക്ക് എന്റെ എന്റെ ഫോണിന്റെ കവറില് CR7 ഫോട്ടോ
0: ആണ്. അതാണ് ആരാധന അല്ലേ.
7: അത്രയ്ക്കുണ്ട് അത്രയ്ക്കുണ്ട്. ഞാനിപ്പോഴും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടത് എന്റെ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു ജീനിയസ്.
0: അല്ല ശരിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് CR7 വലിയ ആരാധകർ. ചെറിയ എന്റെ വീട്ടിലൊരു എന്റെ മകൻ പോലും CR7 ആരാധകനാണ്. അപ്പൊ ഇതിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. എല്ലാ
7: ഞാനിവിടുന്ന് ചെല്ലുമ്പോൾ എന്റെ മക്കൾക്കും എന്റെ അനിയന്റെ മക്കൾക്കും എന്റെ അടുത്ത് ചേട്ടന്റെ മക്കൾക്കും എല്ലാവർക്കും ജേഴ്സി കൊണ്ടുപോകും. മിക്കതും CR7 ക്ലബ് ജേഴ്സി അല്ലെങ്കിൽ പോർച്ചുഗലിന് ജേഴ്സി
0: കൊണ്ടുപോകാറുള്ളൂ.
7: അവരെല്ലാവരും ഇതേ സ്വയം ഇട്ടിട്ട് ചിലപ്പോ അർജന്റീനക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജയ് പിടിക്കും. പക്ഷെ ജേഴ്സി വരുന്നത് റൊണാൾഡോ ആയിരിക്കും. അതാണ് കാര്യം.
0: അതാണ്. താങ്ക് യു സോ മച്ച്. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മൾ സംസാരിച്ച്. അതൊക്കെ വിളിക്കൂട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ. ആരാണിത്?
8: ഹലോ, നമസ്കാരം.
0: ആ ഈ ഷമീർ, താങ്കളുടെ ടീം ആരാണ്?
8: പിന്നെ നമ്മൾ കാണുമ്പോ റൊണാൾഡോ, റൊമാരിയോ,
0: റോബർട്ടോ കാർലോസ്,
8: റൊണാൾഡിനോ
0: അല്ലെ, റൊമാരിയോ,
8: റോബർട്ടോ കാർലോസിന്റെ മാതിരി ഒരു കളിക്കാരൻ ലോക ഫുട്ബോളിൽ.
0: ശരിക്കും ആ തൈസിലൊക്കെ വെച്ച് ആ പന്ത് തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയൊക്കെ
8: ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ഫീൽഡ് വേറെ കണ്ടിട്ടുണ്ട്.
0: സത്യം. അതെ, ആ കളികളൊക്കെ ഒന്ന് എടുത്ത് കാണുമല്ലേ മറ്റുള്ളവർ.
8: അതോടത്തോളം കാലം എത്ര തോറ്റാലും നമ്മ ബ്രസീലിന്റെ ഒപ്പം.
0: അതെ. ഇത്തവണ ആരാണ്
8: ബ്രസീലിൽ വരുന്നത്? ആഗ്രഹം
0: ഈ അർജന്റീനക്കാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ഈ ബ്രസീലുകാരായ നമ്മളെ കളിയാക്കുന്ന എന്താണെന്നറിയോ? LDFന്റെ മുദ്രാവാക്യം പോലെ ആവരുത്. LDF അല്ലാതെ മറ്റാരുന്നു ഉള്ള പോലെ നിങ്ങൾ ബ്രസീൽ അല്ലാതെ മറ്റാരുന്നു ഒന്നും പറഞ്ഞു പോകരുത്.
8: കളിക്കുന്ന ആ ദിവസം പിന്നെ ഓരോരുത്തരും കളി മികവും മാത്രമല്ല, ഭാഗ്യവും കൂടി ഒരു ഘടകമല്ല.
0: അതെ, ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട്
8: നമ്മുടെ വീട്ടിലൊരു വലിയ ഉദാഹരണമാണ് ഭാഗ്യം ഒരു ഘടകമാണ്.
0: യെസ്, അങ്ങനെ ആ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഒരുപാട് വർഷത്തിന് ശേഷം, 2 പതിറ്റാണ്ടിന് ശേഷം ബ്രസീൽ ഒരിക്കൽ കൂടി ചാമ്പ്യന്മാരാകട്ടെ അല്ലേ.
8: തീർച്ചയായിട്ടും ഫ്രാൻസ് ബ്രസീൽ ഫൈനലാണ് എന്റെ ആഗ്രഹം.
0: അയ്യോ, അപ്പൊ എംബാപ്പെ, നെയ്മർ അല്ലേ?
8: എംബാപ്പെ
0: ജൂനിയർ ഒക്കെ അടങ്ങണോ?
8: എംബാപ്പെ
0: മാത്രം നമുക്ക് അത്, അതിന് ഒരു എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഒരു നിസ്സംശയ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ഉത്തരമായിരിക്കും അത്, എംബാപ്പെ.
8: ക്രിസ്ത്യാനോയുടെ പ്രശ്നം വെച്ചാല് ക്രിസ്ത്യാനോ ഒറ്റയാനായി പോകുന്നു. ടീം അദ്ദേഹത്തിന്റെ ഒപ്പില്ല. പോർച്ചുഗൽ രാജ്യത്തിന്റെ ടീം ക്രിസ്ത്യാനോയുടെ ആ ടീമിനൊപ്പം എത്തുന്നില്ല. അതുകൊണ്ടാണ് അത് ഇതുവരെ ലോകകപ്പ് കാണാൻ കഴിയാത്തത്.
0: എന്തായാലും അതൊക്കെ മാറ്റിക്കൊണ്ട് ഇത്തവണ കപ്പ് ചിലപ്പോ പോർച്ചുഗൽ
8: കൊണ്ടുപോയിക്കും. ക്രിസ്ത്യാനോ,
0: താങ്ക് യു സോ മച്ച് ഷമീർ. ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയിക്കോട്ടെ. വിളിച്ചിൽ സന്തോഷം കേട്ടോ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഫിഫ ലോകകപ്പിന് ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. 48 രാജ്യങ്ങൾ. അപ്പൊ ആരായിരിക്കും July 19 കപ്പ് ഉയർത്തുക എന്ന് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തിനപ്പുറത്ത് ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. July 19 നമ്മൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അന്ന് കപ്പ് ആരാണ് എടുക്കുക എന്നതിനെ കുറിച്ചും നമ്മുടെ ഉള്ളിൽ ഒരു ചെറു ചിരിയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമാണോ കപ്പ് ഉയർത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അന്നും സംസാരിക്കാം. അതിനിടയിലൊക്കെ നമുക്ക് ക്വാർട്ടർ ഫൈനലും അതുപോലുള്ള ഇടവേളകളില്ലാത്ത സമയത്തെല്ലാം നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷേ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയാണ്. അതിനിടയിൽ രാഷ്ട്രീയവും സിനിമയും സാമൂഹിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളും വരുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് മാത്രം. ചെറിയൊരു ബ്രേക്ക്.
9: Let's talk with Mini Padma.

0: Let's talk with Mini Padma.
1: അയലത്തെ വീട്ടിലെ കല്യാണമൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൂടാ. എന്നാലും പ്രിയപ്പെട്ട കൂട്ടുകാരി രശ്മി സതീഷിന്റെ പാട്ടായിരുന്നു അത്. കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ലോകകപ്പാണല്ലോ നമുക്ക് എല്ലാറ്റിനും മേലെ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ആ കോൾസ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നല്ലൊരു പാട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വന്നപ്പോ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്ന, ആരാണിത്? കേൾക്കുന്നുണ്ടല്ലോ, ആരാണ്? കേൾക്കുന്നുണ്ടോ? നൗഫൽ. നല്ലൊരു സിനിമയുടെ പേരാണത്, കേൾക്കുന്നുണ്ടോ? ആ സിനിമ കണ്ടിട്ടുണ്ടോ നൗഫൽ? ഇല്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. നൗഫലിന്റെ ഇഷ്ട ടീം ഏതാണ്? നൗഫൽ ഏത് നാട്ടുകാരനാണ്? എടപ്പാൾ. എടപ്പാളിനെ കുറിച്ച് അല്ലെങ്കിൽ ചങ്ങരംകുളത്തിനെ കുറിച്ച് ഇപ്പൊ നല്ല വാർത്തകളാണ് വരുന്നത് അല്ലെ? ഇംഗ്ലണ്ടിൽ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ചങ്ങരംകുളംകാരൻ, മാന്തളംകാരനെ കുറിച്ചുള്ള വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് നിങ്ങളുടെ നാട്ടുകാരൻ.
2: യെസ്,
1: അതെ, വലിയ സന്തോഷമുള്ള വാർത്ത. ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അർജന്റീന ആയിരിക്കോ അതോ? അർജന്റീന അല്ലേ? ആ ഭാഗത്ത് കൊറേ അർജന്റീനക്കാരുണ്ട് എനിക്കറിയാവുന്ന. ഓക്കെ, ആരായിരിക്കും ഫൈനലിൽ വരാൻ പോകുന്നത്? ഫ്രാൻസ് അർജന്റീന ഫൈനൽ. എന്നിട്ട് എംബാപ്പേ അർജന്റീനയെ തോൽപ്പിച്ചാ കപ്പെടുക്കോ? അസംഭവ്യം അല്ലേ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ നൗഫൽ, നിങ്ങൾക്ക് ഒരു കപ്പ് ഇപ്പൊ കിട്ടിയില്ലേ ഖത്തറില്? നീ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പുറത്തുകൂടെ? അതാണ് അതാണ് അല്ലേ, ഒന്ന് കിട്ടിയിട്ട് മതിയായില്ല അല്ലേ?
2: യെസ്,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മെസ്സി, പക്ഷെ എംബാപ്പെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും മികച്ച പ്രോമിസിംഗ് ആയിട്ടുള്ള എല്ലാം, ടെക്നിക്കലിയും ബ്രില്യൻസും കൊണ്ട് എല്ലാം കൊണ്ടും നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു താരമല്ല അദ്ദേഹത്തിനും? ഒരു കപ്പ് വേണ്ടേ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് വേണ്ടേ? ശരി, ബ്രസീൽ ഏത് വരെ എത്തും? ക്വാർട്ടർ കടക്കുമോ? താങ്കൾ ഒരു ബ്രസീലിന്റെ അന്ധമായിട്ടുള്ള എതിരാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ക്വാർട്ടർ കടക്കില്ല എന്ന് അത്ര അത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത് ബ്രസീലിന്
2: അത്രയും.
1: എന്തായാലും സന്തോഷം, അങ്ങനെ ഒരു കപ്പ് ആവട്ടെ. മെസ്സി രണ്ട് കപ്പുമായിട്ട് പോകട്ടെ.
2: എന്റെ മോന്
1: അടിയാണ് അല്ലേ? അത് തന്നെയാണ്, നമ്മുടെ വീട്ടില് നമ്മൾ രണ്ട് ചേരിയാകും, നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മൾ എതിരഭിപ്രായം ഉണ്ടായിരുന്നവർ ഒന്നായിട്ട് മാറും. അങ്ങനെ ഒരു പ്രത്യേകതരം രാജ്യം രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ള ഒരു
2: മാസക്കാലം.
1: അതെ, സന്തോഷം എന്തായാലും അർജന്റീനയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം.
3: ഹലോ,
1: നമസ്കാരം. ആരാണ്? ദിൽഷാദ്, അജ്മാനിൽ നിന്ന്. നാട് എവിടെയാണ് ദിൽഷാദേ?
3: ഞാൻ നാട്ടില് കോട്ടയം ജില്ല.
1: കോട്ടയം ജില്ലക്കാരൻ പറയൂ, എന്താണ് ഇപ്പൊ ഈ കൊറേ മലപ്പുറംകാരും തിരുവനന്തപുരം അല്ല പിന്നെ കോഴിക്കോടുകാരും കണ്ണൂർക്കാരൊക്കെ പറഞ്ഞു, നമുക്കും പറയണ്ടേ കോട്ടയംകാർക്ക്?
3: പിന്നെ തീർച്ചയായിട്ടും നമ്മളും കളിയാസ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ.
1: ആരാണ് ഇഷ്ട ടീം? ഏതാണ്?
3: എന്റെ ഇഷ്ട ടീം ഫ്രാൻസിന്റെ ടീമാണ്.
1: ഫ്രാൻസ്? അപ്പൊ ഫ്രാൻസ് അർജന്റീന ഫൈനൽ വരുന്ന തോന്നുന്നുണ്ടോ? കഴിഞ്ഞ അതേപോലെ ആവർത്തനം?
3: ഇല്ല, ഫ്രാൻസും പോർച്ചുഗലാണ് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്.
1: ഫ്രാൻസ് പോർച്ചുഗൽ, എന്നിട്ട് പോർച്ചുഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ് കിരീടം.
3: കപ്പ് പോർച്ചുഗൽ എടുത്തോട്ടെ.
1: അത് ആ ഒരു വലിയ മനസ്സിന് വലിയ ഒരുപാട് ഇഷ്ടമായിട്ടോ ദിൽഷാദെ? ഫ്രാൻസ്
3: കഴിഞ്ഞ ഇതിന്റെ നമ്മുടെ ഫൈനലില് ഞാനും എന്റെ ഫ്രണ്ടും അവന്റെ മോനും എന്റെ മോനോട് ഇരുന്നാണ്. അതിൽ അവര് മൂന്നുപേരും മെസ്സിയുടെ ആൾക്കാരായിരുന്നു. ഫ്രാൻസിന്റെ ഒരാൾ ഞാൻ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ.
1: അത് ശരി.
3: അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര ആവേശമല്ല കളി. ഏതെങ്കിലും ഫ്രാൻസ് ഒരു യൂറോപ്പിന്റെ കറുത്ത കുതിരകൾ അറിയപ്പെടുന്നത് തന്നെ അവർക്ക് വളരെ ചാൻസ് കൂടുതലാണ്. എല്ലാം യങ് പിള്ളേരാണല്ലോ കൂടുതലും.
1: അതെ, അവർക്ക് പിന്നെ
3: അവരൊരു ഗോൾ അടിച്ചാൽ, ഒറ്റ ഗോൾ അടിച്ചാൽ മൂന്നാ നാലിലെ പിന്നെ നിർത്തുള്ളൂ. ഫ്രാൻസിന് അങ്ങനെ ഒരു സെറ്റപ്പുണ്ട്.
1: ശരിക്കും ഒരു ഗോൾ ദാഹമുള്ള ഒരു ഗോൾ വേട്ടയുള്ള ടീമാണ് അല്ലേ?
3: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവർ ഒന്നോ രണ്ടോ ഇരുന്ന് തോറ്റുപോകുന്ന ടീമല്ല, അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ടീമാണ്.
1: അങ്ങനെയാണെങ്കിൽ
3: പോർച്ചുഗൽ ആദ്യം സിദാന്റെ ഒരു പേര് ആകർഷിച്ചുള്ള എന്റെ മകന് പോലെ ഞാൻ സിദാന്റെ
1: പേരിട്ടായിരുന്നു.
3: എന്റെ മൂന്നത്തെ മൂന്നത്തെ പേര് അദ്ദേഹം, രണ്ടാമത്തെ പേര് സിദാനും, മൂന്നാമത്തെ പേര് ഹംദാൻ എന്ന്
1: പറഞ്ഞിട്ടായിരുന്നു.
3: അപ്പൊ അതിലൊരു
1: മാർക്കോ മാട്രാസിയുടെ നെഞ്ചത്തിടിക്കുന്ന തലക്കിടിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ?
3: തീർച്ചയായിട്ടും.
1: എന്തായാലും സന്തോഷം, ഫ്രാൻസും പോർച്ചുഗലും എത്തിയിട്ട് പോർച്ചുഗൽ കപ്പ് എടുത്തോട്ടെ നമ്മുടെ CR7 വേണ്ടി.
3: അതെ, തീർച്ചയായിട്ടും.
1: താങ്ക് യു സോ മച്ച് ദിൽഷാദ്, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. അങ്ങനെ കോട്ടയംകാരനായിട്ടുള്ള ഒരാൾ മകന് പേരിട്ടിരിക്കുന്നത് സിനദിൻ എന്നാണ്. അത് സന്തോഷമുള്ള കാര്യമാണ്. ഇക്കാലത്തെയും മികച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർമാരിൽ ഒരാൾ സിനദിൻ സിദാൻ തന്നെയാണ്. എന്ത് രസമുള്ള ഒരു ശക്തമായിട്ടുള്ള കളിയുടെ ഉടമയാണ് അല്ലേ. നമസ്കാരം, നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഞാൻ ഇത്ര ശക്തിയിൽ നമസ്കാരം പറഞ്ഞിട്ട് ഇല്ലാത്ത ശബ്ദം വെച്ചിട്ട് ഞാൻ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞിട്ട് എന്നോട് തിരിച്ച് നമസ്കാരം പറയാത്ത ആളാരാണ്? സുഹൈൽ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എവിടുന്നാ വിളിക്കുന്നത്? നാട് എവിടെയാണ്?
2: ഞാൻ മലപ്പുറം.
1: മലപ്പുറം. നാട് എവിടെയാ? ഇവിടെ എവിടെയാണ്?
2: ഇവിടെ ദുബായിലാ.
1: ദുബായിലല്ലേ. ഏതാണ് ടീം? അർജന്റീന ആണോ?
2: എന്റെ ടീം കുറച്ചു കാലമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നില്ല. നമ്മൾ ഇറ്റലി കേറുന്നു.
1: ഈ വസൂരിപ്പടയില്ലാത്ത അല്ലേ?
2: അസൂരിപ്പടയിൽ 12 വർഷമായി.
1: യെസ്. ആ നീല കുപ്പായക്കാരില്ലാത്ത എന്തൊരു സങ്കടം അല്ലേ ആ കാഴ്ച.
2: കോളേജ് പാസ് ഔട്ട് ആകുമ്പോ കളിച്ചത്, പിന്നെ കളിച്ചിട്ടില്ല.
1: അത് ശരി. കുറച്ചു കാലം മുമ്പ് ബ്രസീൽ അല്ല ക്ഷമിക്കണം, ഇറ്റലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കളിക്കാരൻ ആരാണ് താങ്കൾക്ക്?
2: ടോട്ടിന്റെ
1: ഫാനാണ് അല്ലേ. യെസ്. എന്തായാലും അവരില്ലാത്ത അല്ലേ, എന്ത് എന്തൊരു കഷ്ടമാണല്ലേ. മൂന്ന് തവണയല്ലേ അവര് വേൾഡ് കപ്പ് കളിച്ചത്?
2: 12 വർഷമായി.
1: അതെ അതെ. അല്ല, മൂന്ന് തവണ ഉയർത്തിയില്ലേ? മൂന്ന്
2: തവണ.
1: അതെ. യോഗ്യത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ യോഗ്യത നേടാൻ പറ്റാതെ പുറത്തിരിക്കുക ഇറ്റലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുട്ബോൾ ആരാധകർക്ക് അതൊരു സങ്കടമാണ്. പ്രത്യേകിച്ച് 90s ആ ഒരു കാലഘട്ടത്തിലൊക്കെ കളി കാണാൻ തുടങ്ങിയവരെ സംബന്ധിച്ചൊക്കെ ഇറ്റലി ഒരു വലിയ ഘടകം തന്നെയാണ് അല്ലേ. റോബർട്ടോ ബാജിയോ ബാജിയോ അല്ലെ, റോബർട്ടോ ബാജിയോടെ ആ സങ്കട കാഴ്ചയൊക്കെ ഇല്ലേ അല്ലേ, അങ്ങനെ നിൽക്കണ. അയ്യോ. യെസ്. പറയൂ, അപ്പൊ ഇത്തവണ ആരാണ് ഫൈനലിൽ വരാൻ പോകുന്നത്? താങ്കളുടെ ഇഷ്ട ടീം സ്പെയിൻ കപ്പ് ഉയർത്തും. അപ്പൊ അങ്ങനെ ഫൈനൽ ആരെയാണ് തോൽപ്പിക്കുന്നത്? പോർച്ചുഗൽ ആണോ? എന്നിട്ട് എന്തിനാണ് പോർച്ചുഗൽ തോൽക്കുന്നത്? എന്നിട്ട് എന്തിനാണ് പോർച്ചുഗൽ തോൽക്കുന്നത്?
2: അല്ല, സ്പെയിൻ ഒരു സ്കോർ അല്ലേ. സ്പെയിൻ നല്ല സ്കോർ ഉള്ളത്.
1: യെസ്. ആ ടിക്കി ടാക്കയുടെ ഭംഗിയൊക്കെ ഉണ്ടാകുമോ? ടിക്കിടാക്കയുടെ ഭംഗിയൊക്കെ ഉണ്ടാകുമോ എന്നാ ചോദിക്കുന്നത്.
2: തീർച്ചയായിട്ടും.
1: യെസ്. അങ്ങനെ കുറിയ പാസൊക്കെ ആയിട്ട് കളം നിറഞ്ഞു കളിക്കുന്ന ആ സ്പെയിന്റെ കയ്യിൽ ഇത്തവണ കപ്പ് ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ സുഹൈൽ? സന്തോഷം. അതൊക്കെ വിളിക്കണം കേട്ടോ.
2: ആദ്യമായിട്ടാണ്
1: വിളിച്ചത് സുഹൈൽ. അത് ശരി. മലപ്പുറത്ത് എവിടെയാണ്? അയ്യോ, തിരൂര്. ആ ഭാഗമൊക്കെ സെവൻസിന്റെ അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ സെവൻസിന്റെ നാടാണല്ലോ. സെവൻസ് കളിക്കാറുണ്ടായിരുന്നോ? അത് ശരി. ഒരു മലപ്പുറംകാരനോട് സെവൻസ് കളിക്കാറുണ്ടായിരുന്നു വെച്ചാൽ എന്നെ ആൾക്കാർ മടലെടുത്തടിക്കും. സന്തോഷം കേട്ടോ സുഹൈൽ. പറ്റുന്ന ഇടയ്ക്ക് വിളിക്കാൻ ശ്രമിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. അതെന്താ കോൾ അങ്ങനെ പോകുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. ആരാണ് സുഹൃത്തേ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. റേഡിയോയുടെ ശബ്ദം ഇത്തിരി കുറച്ചാലോ. ഷമീറെ, നാട് എവിടെയാണ്? മണ്ണാർക്കാട്. പാലക്കാടുകാരനാണല്ലേ. അതെ. ഇഷ്ട ടീം ഏതാണ്? ആരാണ് ഇത്തവണ ഫൈനലിൽ എത്താൻ വേണ്ടി പോകുന്നത്? എന്താണ് താങ്കളുടെ ഒരു പ്രഡിക്ഷനും സാധ്യതയും സ്വപ്നമൊക്കെ?
4: എന്റെ സ്വപ്നം ബ്രസീൽ കപ്പ് എടുക്കാന്നാണ്. ബ്രസീൽ കൂടി കപ്പ്
1: എടുത്തിരിക്കും. അതാണ് ഞാനും അതാ പറയുന്നത്. ഇത്തവണ കണ്ടോ
4: വിശ്വാസം.
1: അങ്ങനെ ബ്രസീൽ ഇതാ ഏറ്റവും കൂടുതൽ കപ്പെടുത്തതിന്റെ ആ ഒരു പെരുമ ഒന്നുകൂടി നിലനിർത്താൻ വേണ്ടി പോകുന്നു അല്ലേ. ആരായിരിക്കും ഫൈനലിൽ എതിരാളി? അതാ, അതൊരു ചിര വൈരികളെ പോലെയാണല്ലേ അർജന്റീന.
4: യെസ്.
1: ആ കണക്ക് തീർക്കും. അല്ല, അല്ലെങ്കിലും ശരിക്കും ബ്രസീൽ എത്ര കാലമായിട്ട് ഒരു കപ്പ്, ഒരുപാട് കപ്പ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ പുതിയ കാലഘട്ടത്തിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വേണ്ടേ?
4: അതെ അതെ, അത് വേണം. ബ്രസീൽ ഇന്നും വ്യക്തമായിട്ട് നല്ലൊരു സ്കോറുമായിട്ട് വരുമ്പോഴാണ് പ്രസക്ത ചിത്രത്തിലും ഇല്ല, സ്കോറില്ല, കാര്യങ്ങളില്ല. അപ്പോ ഈ ഒരു
1: ഇന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അതാണ്, ബ്രസീലിന് എവിടെയോ ഒരു കപ്പ് കിട്ടുമെന്ന് മനസ്സ് പറയുന്നു, സ്വപ്നം കാണുന്നു എന്ന്. സന്തോഷം. അറ്റാക്കിംഗ് ഫുട്ബോളിലൂടെ ബ്രസീൽ ആ കിരീടം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാണ്. സന്തോഷം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
5: എന്റെ പേര് നിതിൻ.
1: നിതിൻ, നിതിന് ഏതാ നാട്? ഏതാ രാജ്യം നിൽക്കുന്ന പോലെ. എന്താണ്?
5: ഞാൻ ജർമ്മൻ ആരാധകനാണ്.
1: ജർമ്മൻ ആരാധകനാണ്. നാട്ടിലെവിടെയാണ്? കണ്ണൂർ അല്ലേ. കണ്ണൂർക്കാർക്ക് ഇഷ്ടംപോലെ ഫുട്ബോൾ പ്രേമികളുള്ള, ഫുട്ബോൾ ആരാധകരുള്ള ഒരു നാട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ജർമ്മനി ജയിക്കും അല്ലെങ്കിൽ കപ്പടിക്കുമെന്ന് പറയുന്നത്?
5: ഞാൻ ശരിക്കും 2006 തൊട്ടിട്ട് ജർമ്മൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ച് കണ്ണൂര് മറ്റേ മലപ്പുറം മലബാർ ഏകദേശം മുഴുവൻ ഏകദേശം ഫുട്ബോള് ഭയങ്കര ഒരു
1: എന്താ പറയാ.
5: അതെ, അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഏകദേശം എല്ലാം ഈ അർജന്റീന ബ്രസീൽ ഫാൻസ് ആണ്. അതിന്റെ ഇടയിൽ കുറച്ച് ജർമ്മൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഞങ്ങള് പക്ഷെ കളി കാണുമ്പോ എല്ലാ കളികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് കാണും. അപ്പം നമ്മൾ ഈ ജർമ്മനി സപ്പോർട്ട് ചെയ്ത് ഈ അർജന്റീന ജർമ്മനി അല്ലെങ്കിൽ ഇത് ബ്രസീൽ ജർമ്മനി ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു രണ്ടു മൂന്ന് ജർമ്മൻ കുപ്പായം മാത്രമേ ഉണ്ടാവൂ. അവരുടെ ഇടയിൽ നിന്നിട്ട് അവർക്കിട്ട് നാല് ഗോളും ബ്രസീലിട്ട് ഏഴ് ഗോളും ഒക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു
1: സംഭവം,
5: ആ കളിയൊക്കെ നേരിട്ട് നാട്ടിലിരുന്ന് ടി വിയിൽ ഇരുന്ന് കണ്ടതിന്റെ ആ ഒരു ഇപ്പോഴും ആ ഒരു ഗൂസ്ബംസ്
1: ഉണ്ട്.
5: പിന്നെ അതേപോലെ തന്നെ പണ്ട് തൊട്ടേ മീൻസ് പഴയ ടീം തൊട്ടിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ അറ്റാക്കിംഗ് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജർമ്മനി ഫുട്ബോളിന്റെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അങ്ങനെയാണെങ്കിൽ നിതിൻ, ജർമ്മനി ആരെ തോൽപ്പിച്ചിട്ടാണ് അങ്ങനെ കപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്?
5: 2014
1: അർജന്റീനയെ തോൽപ്പിച്ചിട്ട്. യെസ്, അപ്പൊ ബ്രസീൽ ചിത്രത്തിൽ എവിടെയും ഇല്ലേ? സ്പെയിനൊന്നും
5: ബ്രസീൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ് വരുന്നത് ഫ്രാൻസ് നല്ലൊരു ടീമാണ്. അർജന്റീനയും ഇപ്രാവശ്യം അത്യാവശ്യം നല്ല
1: ടീമാണ്. പോർച്ചുഗലോ
5: ബ്രസീല് ക്വാർട്ടറിൽ എത്തും തോന്നുന്നു,
1: ക്വാർട്ടറിൽ എത്തുന്നു.
5: പക്ഷെ അവിടുന്ന് മുമ്പോട്ട് പോകുന്നില്ല, പ്രതീക്ഷയില്ല,
1: വലിയ പ്രതീക്ഷയില്ല. നിതിൻ എന്തായാലും നമുക്ക് 19-ാം തീയതി കാണണം, കേൾക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇഷ്ടമുള്ള ടീമുകൾ വിജയിച്ചിട്ട് കപ്പെടുത്തിട്ട് നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് നിതിൻ. നമുക്ക് ഒരാളുടെ കൂടി കോൾ എടുക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം. നമസ്കാരം.
6: ഹൈ, നമസ്കാരം.
1: നമസ്കാരം. അനൂപാണോ? അനൂപേ പറയൂ, ഇഷ്ട ടീം ഏതാണ്, ആരാണ് ജയിക്കുന്നത്? ഞാനും പിന്നെ അനൂപും ആ ഒരു കാര്യത്തിലെങ്കിലും യോജിപ്പുണ്ടായില്ലോ. കഴിഞ്ഞ പ്രാവശ്യം മെസ്സിക്ക് ഒരു കപ്പായിരുന്നു, ഇപ്രാവശ്യം സി ആർ സെവൻ ഒരു കപ്പ്. അപ്പൊ ബ്രസീൽ ചിത്രത്തിലില്ലേ? താങ്കൾ എന്ത് ആരാധകരാണ്?
6: ബ്രസീലിൽ
1: നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. അത് അവിടേക്ക് എത്താൻ അടുത്ത കാലത്തൊന്നും ആരും വരാൻ പോകുന്നില്ല അല്ലേ? സി ആർ സെവൻ ഒരു നല്ല യാത്രയായി പോടുക്കട്ടെ അല്ലേ, കപ്പ് യെസ്. അപ്പൊ അങ്ങനെ ഫൈനലിൽ ആരാണ് വരാൻ വേണ്ടി പോകുന്നത്? ഫൈനലിൽ ആരാണ്? ബ്രസീലും
6: ബ്രസീലി ജർമ്മനി വരണമെന്നാണ് ആഗ്രഹം.
1: അത് ശരി.
6: അല്ലാന്നുണ്ടെങ്കിൽ പോർച്ചുഗലും അർജന്റീനയും വരണമെന്നാണ്.
1: പോർച്ചുഗൽ അർജന്റീന, അങ്ങനെ അർജന്റീനയെ തോൽപ്പിച്ചിട്ട് പോർച്ചുഗൽ കപ്പെടുത്തോട്ടെ അല്ലേ? യെസ്. അർജന്റീനക്കാരും വിളിക്കാൻ ഇനി ഇല്ലാത്തത് താങ്കളുടെയും എന്റെയും ഭാഗ്യം കേട്ടോ. താങ്ക് യു സോ മച്ച് അനൂപേ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലോകകപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ് ആകാൻ വേണ്ടിയിട്ട്. ജൂലൈ 19 ആരുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കുമെന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഹൃദയം എടുപ്പോടുകൂടി നമ്മൾ രാത്രിയിലും നമ്മുടെ സമയമൊക്കെ പാതിരാത്രിയിലും പിന്നെ രാവിലെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ യുഎഇ ഗൾഫ് രാജ്യങ്ങളുടെ കളി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കളിയുടെ അപ്ഡേറ്റുകളും നിങ്ങൾക്കുള്ള അനുഭവങ്ങളും പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. ഇന്ന് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇഷ്ടമുള്ള ടീമുകളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അതിനപ്പുറത്ത് നമുക്ക് മറ്റൊരു രാജ്യത്തോടോ മറ്റൊരു കളിക്കാരനോടോ ഇഷ്ടക്കേടില്ല. നമുക്കൊരു ടീമോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ ആ ഇഷ്ടത്തിൻ്റെ ഒപ്പം പോകുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥം നൽകേണ്ടതുള്ളൂ. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
0: Let's talk with Mini Padma.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: LDF അല്ലാതെ മറ്റാരുണ്ട്? മുദ്രാവാക്യം ആകർഷിച്ചില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിനടുത്താണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ യുഎസിന്റെ വ്യോമാക്രമണം. സൌത്ത് പാസ്റ്റിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദര ബസ്. തെക്കൻ നഗരമായ കർഗൻ സിറക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവെന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് പറ്റിയ തെറ്റെന്ന് മാഷ് പറഞ്ഞില്ല. പയ്യന്നൂരിൽ സാമ്പത്തിക ആരോപണമാണ് നിലനിന്നത്. തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതമാണ്. ഇത് രണ്ടും ശരിയെന്നല്ലേ പാർട്ടി നേതൃത്വം ഇപ്പോൾ സമ്മതിക്കുന്നത്? ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറി. പാർട്ടി ഏകാധിപത്യത്തിലാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക. അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്തെ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. കെഎസ്ആർടിസിക്ക് മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് കെഎസ്ആർടിസി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് കെഎസ്ആർടിസി. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ഇഡിക്ക് ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
9: Time check. Time check. ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 10
10: മിനിറ്റ്
9: എക്സസീവ് ഹീറ്റ് റിപ്പോർട്ടിംഗ് അക്രോസ് ദുബായ്. ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 32%.
11: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇറ്റ്സ് ദ 11th of June 2026 ആറാമത്തെ മാസമാണ് 2026 എന്ന് പറയുന്ന വർഷം ആരംഭിച്ചത് എപ്പോഴാണെന്ന് ഒന്ന് കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. ആൻഡ് ആ ഒരു ന്യൂ ഇയറിന്റെ ഈവനിങ്ങിൽ നമ്മൾ വിഷ് ചെയ്തത് നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം പലയിടത്തും പോയി നിന്ന് ആ ഒരു വെടിക്കെട്ടൊക്കെ കണ്ടത് അങ്ങനെ പല ഓർമ്മകൾ പലരുടെയും മനസ്സിലേക്ക് വരും, എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. പക്ഷേ ആരംഭിച്ചിട്ട് ഇപ്പോൾ ആറാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വേഗത്തിൽ ഓടുന്നുണ്ടല്ലേ ഈ ഒരു വർഷം 2026 പകുതിയോളം നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്ത റെസൊല്യൂഷൻസ് ഒക്കെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. ആൻഡ് മാത്രമല്ല സംഭവബഹുലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് 2026 അല്ലേ. അതിന് പ്രത്യേകിച്ച് നമ്മൾ എവിടെയും പോയി നോക്കണ്ട, നമുക്ക് ഓരോ ദിവസവും വരുന്ന വാർത്താ അപ്ഡേറ്റുകൾ അത്രമാത്രം വാർത്തകളെ നിരീക്ഷിക്കാത്തവർ പോലും വളരെ കൗതുകത്തോടെ വളരെ ആകാംക്ഷയോടെ വാർത്തകളെ നോക്കിക്കാണുന്ന രീതിയിലേക്ക് തന്നെ മാറി നിറഞ്ഞ ഒരു വർഷമാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഗോള പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ നമ്മൾ കുറേയധികം ചർച്ച ചെയ്യുന്ന ഒരു വർഷമായിട്ട് 2026 മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2026 ഏറ്റവും വലിയ ഇവന്റ് ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലായ്പ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, അതായത് ലോകം ഭയങ്കര സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ലോകത്തെ ഒന്നായിട്ട് ചേർത്ത് നിർത്താൻ സ്പോർട്സിനെ പോലെ കഴിയുന്ന സ്പോർട്സിനെ പോലെ പ്രാപ്തിയുള്ള മറ്റൊന്നില്ല എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഈ ഒളിമ്പിക്സൊക്കെ രണ്ടാമത് റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് വിഭാവനം ചെയ്തതിൻ്റെ ഏറ്റവും ബേസിക് കോർ ഐഡിയ തന്നെ അതായിരുന്നു. അപ്പോൾ ആ ഒരു ജോലി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല വിധങ്ങളായിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്. എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്ത് ആൻഡ് ഒഫീഷ്യലി ആ ഒരു വേൾഡ് കപ്പിലേക്ക് നമ്മൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കുകയാണ്. നമ്മൾ പല രാജ്യങ്ങളായിട്ട് പല ആരാധക വൃന്ദങ്ങളുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ പിരിയുമെങ്കിലും മനസ്സുകൊണ്ട് ഫുട്ബോൾ എന്ന ഒറ്റമതം എല്ലാവർക്കും സ്ഥാപിതമാകുന്ന ഒരു ദിവസമാണിത്. ആരാധകർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് യുവയുടെ അതോറിറ്റീസ് തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ലോകകപ്പ് കാണാൻ അല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണാൻ ഫുട്ബോൾ കാണാൻ അത്രയധികം ഫുട്ബോളിനെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പോലും ഒരു അർജന്റീനയുടെ മത്സരം വരുന്ന സമയത്ത് അതൊന്ന് കാണണം, അല്ലെങ്കിൽ ബ്രസീലിന്റെ മത്സരം കാണണം, പോർച്ചുഗലിന്റെയോ സ്പെയിനിന്റെയോ ഒക്കെ മത്സരങ്ങൾ കാണണമെന്ന് ആവേശത്തോടെ കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ കാത്തിരിക്കുന്നവർ പലപ്പോഴും ചെന്ന് വീഴാൻ സാധ്യതയുള്ള ചില ചതിക്കുഴികളെ കുറിച്ചിട്ടാണ് നമ്മുടെ അതോറിറ്റീസ് ഒക്കെ നമ്മളെ വോൺ ചെയ്തിരിക്കുന്നത്. അതായത് യുഎയിൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് അനധികൃതമായിട്ടുള്ള ലിങ്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ഫൈനുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും.

0: ആൻഡ് ഇത്തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി കിട്ടുന്ന ചില അൺഒഫീഷ്യൽ ലിങ്കുകളുണ്ട്. ഈ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഫൈൻ മാത്രമായിരിക്കില്ല, നമ്മുടെ കയ്യിൽ ആകെ അവശേഷിക്കുന്ന പൈസ പോലും നമ്മുടെ അടുത്ത് നിന്നും നമ്മൾ പോലും അറിയാതെ പാട്ടും പാടി കൊണ്ടുപോകുന്ന തട്ടിപ്പുകാരൊക്കെ സജീവമായിട്ട് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണം. യുവയിലെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അനധികൃതമായിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10,000 ദിർഹംസ് മുതൽ 100,000 ദിർഹംസ് വരെ പിഴ അടക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ഓർക്കണം കേട്ടോ. അങ്ങനെ എങ്ങനെ അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആയുഷ് കാലത്ത് മറക്കാൻ സാധിക്കാത്ത ഒരു വേൾഡ് കപ്പ് ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അതിനെങ്ങും തുനിഞ്ഞിറങ്ങരുത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള വെയ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വെയിൽ ആരംഭിക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള മത്സരങ്ങളുടേതായിട്ടുള്ള ആ ഒരു വ്യാജ ലിങ്കുകളോ അനധികൃത സ്ട്രീമിംഗ് സൈറ്റുകൾ നമ്മൾ ആക്സസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ നടപടികൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഔദ്യോഗിക അനുമതി ഇല്ലാത്ത ലിങ്കുകൾ ഒരു കാരണവശാലും അതുവഴി നമ്മൾ മത്സരങ്ങൾ കാണരുത്. ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കനത്ത നിയമ നടപടികളും കടുത്ത ഫൈനും അനുഭവിക്കേണ്ടി വരും. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ്. അപ്പം എന്തായാലും ഫുട്ബോൾ ഓളത്തിലേക്ക് എല്ലാ ഇടവും മാറി മറിഞ്ഞിരിക്കുകയാണ്. അത് ഈവൻ ദുബായിലാവട്ടെ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുന്ന അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ആവട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിലാവട്ടെ, എല്ലായിടത്തും വേൾഡ് കപ്പ് മയമാണ്, ഫുട്ബോൾ മയമാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നാട്ടിലെ സപ്ലൈക്കോ നല്ല കുറച്ച് കിടുക്കാച്ച ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളെ ബാധിക്കുന്നില്ല, എന്നാലും പറയാം, ഒരു ട്രെൻഡിങ് പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് സപ്ലൈക്കോയിലുള്ള ഓഫേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം.
1: Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
9: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
10: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
10: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
1: ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ലോകകപ്പ് പ്രമാണിച്ചുകൊണ്ട് എല്ലാ തരം സംരംഭങ്ങളും അവരുടേതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പരിപാടികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവൻ തോ നമുക്കറിയാം, ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാറുള്ളത് സ്പോർട്സ് ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന കടകൾക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില ബ്രാൻഡുകൾക്കായിരിക്കും. ഇപ്പോൾ അഡിഡാസ് പോലെയുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി അറിയാലോ, ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ഫുട്ബോൾ പോലും സ്പോൺസർ ചെയ്യുന്നത് ഫിഫയും അഡിഡാസും ചേർന്നാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡൂ ചെക്ക് ഇറ്റ് ഔട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലേക്ക്. ഹോമിന്റെ പ്രൊഫൈലിലോ ആർജെ ആസിഫ് റാവുത്തർ എന്ന് പറഞ്ഞ എന്റെ പ്രൊഫൈലിലോ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇത്തവണ ഇത് തട്ടാൻ വേണ്ടി പോകുന്നത് ഒരു സാധാരണ ബോളല്ല, ഒരു ഡിജിറ്റൽ ഉപകരണത്തെ തന്നെയാണ്. അത്രമാത്രം ചിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബോളാണ് ട്രയോണ്ട എന്ന് വിളിപ്പേരുള്ള ആ ഒരു ബോൾ. കാരണം അതുകൊണ്ട് പല വിധങ്ങളായിട്ടുള്ള ഗുണങ്ങളാണ് ഫുട്ബോളിന് വരാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയാണ് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറയുന്നത്. വിമർശനങ്ങളും കൂടെ തന്നെ ഉണ്ട്. കാരണം പണ്ട് 2010 വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ജബുലാനി എന്ന് പറയുന്ന ഒരു പന്ത് ഉണ്ടല്ലോ, അതിന്റെ ഒരു റെപ്ലിക്കയാണ് ഈ വന്നിരിക്കുന്നത്. ഇതിന് പല നെഗറ്റീവുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പല വശത്ത് നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കാം. ഓക്കെ, ബഹുജനം പലവിധം, അതിനെക്കുറിച്ച് നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഈ ഒരു ലോക കായിക മാമാങ്കത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പല സ്ട്രാറ്റജിസ്റ്റുകളും അവരുടേതായിട്ടുള്ള സംരംഭകർക്ക് അല്ലെങ്കിൽ അവരുടേതായ ക്ലയൻസുകൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. സോ പല ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള സംരംഭങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ സപ്ലൈകോ, അതുകൊണ്ട് തന്നെ ഈ ഫുട്ബോൾ ലോകകപ്പ് പ്രമാണിച്ചുകൊണ്ട് ഇതിനെങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവർക്കൊരു ആലോചന തോന്നിയത്, അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ തലയിൽ ഉദിച്ചത്. അതായത് പല രാജ്യങ്ങളുടെ കൊടികൾക്ക് സമാനമായിട്ടുള്ള പല പ്രൊഡക്ട്സ് നമ്മുടെ ഇവിടെ അലമാരിയിൽ ഇരിപ്പുണ്ടല്ലോ, എല്ലാത്തിനും പിടിച്ച് ഓരോ ഓഫറും കൊടുത്തേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഫാൻസ് എല്ലാം തന്നെ നമ്മുടെ കൂടെ ഇങ്ങ് നിൽക്കുമല്ലോ എന്നുള്ള ധാരണ. ആൻഡ് അതെന്തായാലും വർക്ക്ഔട്ട് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സപ്ലൈകോ ഒരു ഓഫർ ലിസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സപ്ലൈകോ എന്ന് പറയുമ്പോഴേ അറിയാം, നമ്മൾ മലയാളികളുടെ കൾച്ചറുമായിട്ട് അത്രമാത്രം റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു പാർഷ്യൽ സപ്പോർട്ടോടുകൂടി നിലനിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ സപ്ലൈകോയിലൂടെ ഇത്തവണ ഈ വേൾഡ് കപ്പ് കാലം ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർച്ചുഗലിൻ്റെ കൊടിയിൽ ചുമപ്പുണ്ടല്ലോ, അപ്പോൾ പോർച്ചുഗൽ ഒരു മത്സരത്തിൽ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന ഓരോ ഗോളിനും ഓരോ ശതമാനം വെച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. എന്തിന്? ശബരി മുളക് പൊടിയുടെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളിലും ഇത്തരത്തിലേക്കുള്ള ഓഫറാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഫുട്ബോൾ ടീമുകൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 11 പേരാണല്ലോ ഫുട്ബോൾ കളിക്കുന്നത്, ഒരു മത്സരത്തിൽ ടീമിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ 11 അംഗങ്ങൾക്ക് അല്ലെങ്കിൽ 11 ഇനങ്ങൾക്ക് 11 ടീമുകളുടെ പേരിലാണ് ഈ ഒരു ഓഫർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ ഗോളിനും ഓരോ ശതമാനം വീതമാണ് ഡിസ്കൗണ്ട്. 11 ടീമുകളുടെ പേരിൽ 11 ഉൽപ്പന്നങ്ങളാണ് ഇതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. ഷൂട്ട് ഔട്ടിലെ ഗോളുകളെ ഇതിനുവേണ്ടി പരിഗണിക്കില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗലിൻ്റെ കൊടുത്തിരിക്കുന്ന മുളകുപൊടിയാണ്. മുളകുപൊടി ഇപ്പോൾ പോർച്ചുഗൽ മൊത്തത്തിൽ ഈ ഒരു ലീഗിൽ കംപ്ലീറ്റ്ലി ഒരു ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് മത്സരങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു 20 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് മുളകുപൊടിക്ക്, ക്രൊയേഷ്യയ്ക്ക് വെളിച്ചെണ്ണ, ഇംഗ്ലണ്ടിന് ഉപ്പ്, മൊറോക്കോയ്ക്ക് ഹോട്ടൽ ബ്ലെൻഡ് ടീ, ആൻഡ് ഫ്രാൻസിന് ഗോൾഡ് ടീ, ജർമ്മനിക്ക് അപ്പപ്പൊടി, ആൻഡ് നെതർലാൻഡ്സിന് സാമ്പാർ പൊടി, സ്പെയിന് പുട്ടുപൊടി, അർജൻറ്റീനയ്ക്ക് പായസം മിക്സ്, ബെൽജിയത്തിന് സൂപ്പർ ഫൈൻ ഡസ്റ്റ് ടി എന്നിങ്ങനെ തുടങ്ങി ഓരോ ടീമുകളുടെയും പേരിൽ 11 ഐറ്റംസ് ആണ് സപ്ലൈകോയിലൂടെ കിട്ടുന്ന സാധനങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ടീമുകൾ അടിക്കുന്ന ഗോൾഡ് അനുസരിച്ച് ഡിസ്കൗണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ആഡ് ഓൺ ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സി, ഇതൊരു മാർഗം മാത്രമാണ് കേട്ടോ, ഇതൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ്. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ട ടീമുകളുടെ പേരിൽ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കഫറ്റീരിയാസ് നമ്മുടെ ഇവിടെ ദുബായിൽ തന്നെയുണ്ട്. ബർഗറുകളിൽ അതിൻ്റെതായിട്ടുള്ള ആൾട്രേഷൻസ് വരുത്തി അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഇഷ്ട ടീമിൻ്റെ ഫ്ലാഗിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു സുവനീർ എന്ന നിലയിലേക്ക് ബർഗറുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, ഈവൻ ദോ പായസത്തിൽ പോലും അത്തരം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന പല സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം എന്ത് തന്നെയായിരുന്നാലും ഈ വേൾഡ് കപ്പ് പോലെയുള്ള ലോകമാമാങ്കളങ്ങളെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ പരം മാർക്കറ്റിങ്ങിന് വേറെ സ്റ്റണ്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പം എന്തായാലും ഒരു തമിഴ് ട്രാക്ക് കേൾക്കാം, എന്നിട്ട് ഓടി തിരിച്ചു വരാം.
12: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് എവിടേക്കാണ് ട്രാഫിക് എന്നുള്ളത് ഓഫ് കോഴ്സ് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. സാധാരണഗതിയിൽ ഈ വൈകുന്നേരങ്ങളിൽ കാണാറുള്ള അതേ ട്രാഫിക് കണ്ടീഷൻസ് പല മേജർ റോഡ്സിലും, സ്റ്റാർട്ടിംഗ് ഫ്രം നമ്മൾ ഒരു ജബലാലി സൈഡിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ഹെസോ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. ഷെയ്ഖ് സായദ് റോഡിന്റെ ആ ഒരു ഏരിയാസ്, പ്രത്യേകിച്ചും ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ട്രാഫിക് ഇന്ന് കാണുന്നുണ്ട് കേട്ടോ. സാധാരണ അത്യാവശ്യം ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് വരേണ്ട ഏരിയയാണ്. അൽഖേൽ റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഭാഗത്തായിട്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിലെ കഞ്ചിഷൻ കുറച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ അൽഖേൽ റോഡ് എടുത്ത് വരുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എസ്പെഷ്യലി ആ ഒരു ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഭാഗം കഴിഞ്ഞ് മറാബി സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർ കണക്ഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കുറച്ചധികം ഡിലേ അവിടെ കിട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ട് കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, മൈദാൻ സ്ട്രീറ്റിലും അതുപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഒരു ഗുഡോൾഫിൻ സ്റ്റേബിൾസിൻ്റെ ഒക്കെ അടുത്ത് ഹബ്തൂർ സിറ്റി ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കുറച്ചധികം സമയത്തേക്ക് ഒരു ഡിലേ കാണുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ അൽഖേൽ സ്ട്രീറ്റ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. റാസൽഖോ റോഡിലും വലിയ കഞ്ചസ്റ്റഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒട്ടും മൂവ്മെൻ്റ് ഇല്ലാത്തൊരു അവസ്ഥയൊന്നും തന്നെ കാണുന്നില്ല. ദുബായ് അലൈൻ റോഡിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ ഉള്ള ഫ്ലോ കാണുന്നുണ്ട്. ആൻഡ് കമ്മിങ് ഓൺ ടു ദുബായ് ഷാർജ റോഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ക്രീക്കിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ, ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ പോർട്ട് സയ്യിദ് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്ഡ് സിറ്റുവേഷൻസ് പല റോഡ്സിലും. ഷെയ്ഖ് റാഷിദ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. മക്തൂം സ്ട്രീറ്റിലും നല്ല കണ്ടീഷൻസ് കാണുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റും നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ദുബായ് ഷാർജ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇത്തിഹാദ് ടോൾ റോഡ് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ഈ ഒരു ഏരിയയിൽ ദുബായ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എത്തുന്നതിന് മുൻപേ തന്നെ ആ ഒരു ഹെവി ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോങ് സ്ട്രെച്ചിലേക്ക് അത് വ്യാപിക്കുന്ന ഒരു കാഴ്ച. അതും ബമ്പർ ടു ബമ്പർ ട്രാഫിക് തന്നെ ചില ഏരിയാസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിഹാദ് ടോൾ റോഡിൽ കുറച്ചധികം കണ്ടീഷൻസ്, കുറച്ചധികം ട്രാഫിക് കൂടുതലാണെന്ന് അവിടെ. മുഹമ്മദ് ബിൻ സയദ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് യൂഷ്വൽ ട്രാഫിക് കഞ്ചസ്റ്റഡ് ആ ഒരു ഏരിയാസിൽ പോലും പ്രത്യേകിച്ച് അത്രയധികം ഒരു ട്രാഫിക് പാക്ഡ് സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല, സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം ട്രാഫിക് കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇനി മാപ്പിൽ ലോഡാവാൻ വൈകുന്നതാണോ? അല്ലല്ലോ, അല്ല, ഇന്ന് വലിയ ട്രാഫിക് ഇല്ലെന്നാണ് കാണുന്നത് യൂഷ്വൽ ഡേയ്സിനെ അപേക്ഷിച്ച്. എന്നാലും ഉണ്ട് കേട്ടോ, മോഡറേറ്റ് ആയിട്ടുള്ള ട്രാഫിക് ഉണ്ട് അവിടെയും. ഷാർജ റിംഗ് റോഡിൽ നല്ല രീതിയിലുള്ള കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂഷ്വലാണ് ദമാസ്കസ് സ്ട്രീറ്റ്, കിസൈസ് ഭാഗത്ത് വരുന്ന ഇന്നർ റോഡ്സ്, ബാഗ്ദാദ് സ്ട്രീറ്റ്, അൽനാദ സ്ട്രീറ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ഡ് ആണ്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഹോം 92.2 എഫ് എമ്മിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് back to home with Asif. Asif.
3: പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത്

0: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: Thirakkitta lifestyle-il aarogya samrakshanathinu samayam kittarallenno. Engilida ningalude aarogyathinu prakruthiyude karuthal nalkan ethirikkunnu Ayurveda RS Rehabilitation Center.
3: Dubai-yude hrudayabhagamaya Bardubai-ile Al Mankool-il Ayurvedathinte paramparyavum aadhunika chikitsayude vishwasavum orumikkunna oridam.
2: Panchakarma chikitsakal, detox programukal, rehabilitation care.
3: Dubai Health Authority അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ ആർ എസ്, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
4: You're listening to Home 92.2 FM. Home is a feeling.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഇന്ത്യൻ ഇതിഹാസങ്ങൾ, ഇന്ത്യൻ എപ്പിക്സിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ, പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഇതുവരെ ഉപയോഗിക്കാൻ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി. അത് ആക്ച്വലി ഒരു ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കിയിട്ടുള്ള, ഗ്രീക്ക് ഇതിഹാസമായ ഹോമറിൻ്റെ ഒഡീസി ആസ്പദമാക്കിയുള്ള സിനിമയാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇതിഹാസങ്ങൾക്ക് അത്ര വലിയൊരു മാർക്കറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകളാക്കി മാറ്റാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിട്ടും നമ്മൾ ഇതുവരെയും വന്നിട്ടുള്ള സിനിമകൾ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്, ഇപ്പോൾ രാമായണത്തിൻ്റെ ഒരു വേർഷൻ, ഇപ്പോൾ ഒരു സിനിമ വരാൻ വേണ്ടി പോകുന്നുണ്ട് രൺവീർ കപൂറും അതുപോലെ തന്നെ യശോ അഭിനയിക്കുന്നൊരു സിനിമ. പക്ഷെ ഇതിനു മുൻപേ പല അഡാപ്റ്റേഷൻസ് വന്ന വലിയ വിജയങ്ങളായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനെ കൃത്യമായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അത്രമാത്രം പൊട്ടൻഷ്യൽ ഇപ്പോഴും ആ ഒരു മേഖലയ്ക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാവുന്നത്. ആൻഡ് ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കൽക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ടോവിനോൻ്റെ കൽക്കിയല്ല ഞാൻ പറഞ്ഞത്, തെലുങ്കിലൊരു കൽക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രഭാസിൻ്റെ, കൽക്കി അത്തരത്തിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു. പുരാണങ്ങളിൽ നിന്നുള്ള, ഇതിഹാസങ്ങളിൽ നിന്നുള്ള ചെറിയ പോർഷൻസൊക്കെ എടുത്ത് അഡാപ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഒന്നായിരുന്നു. ഇതൊക്കെ വലിയ വിജയങ്ങളായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ശരിക്കും ഒരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 8 സിനിമകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ യൂണിവേഴ്സ്. ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈറോസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് കേട്ടോ. ഇന്ത്യൻ പുരാണങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈറോസ് ബ്രഹ്മാൻഡ് എന്ന പേരിൽ, ഒരു ബ്രഹ്മാണ്ട് എന്ന പേരിൽ ഒരു 8 സിനിമകൾ അടങ്ങിയിരിക്കുന്ന സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു നിർമ്മാണ കമ്പനി തന്നെ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ അപൂർവം ചില ഫ്രാഞ്ചൈസികളിലൊന്നാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ബ്രഹ്മാനന്ദ് എന്ന് വായിച്ചുകൊണ്ടിരുന്നത്, അല്ല ബ്രഹ്മാണ്ട് ഈറോസിൻ്റെ, നമ്മൾ മലയാളത്തിൽ ബ്രഹ്മാണ്ട ചലച്ചിത്രം എന്നൊക്കെ പറയുന്ന പോലെ ബ്രഹ്മാണ്ടമായിട്ടുള്ള ഒരു കർവേച്ചറിലാണ് ഇവരിതിനെ കൺവിക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവരിതിനെ ആവിഷ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈറോസ് ഇന്നോവേഷൻസിൻ്റെ ബാനറിലാണ് ഇത് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളുമായിട്ട് എത്തുന്ന ഈ ഒരു യൂണിവേഴ്സിൽ നന്ദി, വാർ ഓഫ് കൈലാസ, ദ്വാരക, ഗെറ്റ് എവേ ടു യൂണിവേഴ്സ്, വിമാൻ വാസ്, മഹാഭാരത, 5000 AD, യക്ഷിനീസ്, ബ്രഹ്മരക്ഷക്, ഗരുഡ തുടങ്ങി 8 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 8 സിനിമകളുടെയും ഒരു ടൈറ്റിൽ ലോഞ്ച് അവരിതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ഫോർമാറ്റുകളിലൂടെ ഒരു ഗ്ലോബൽ തലത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന വൻകിട പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആൻഡ് അവർ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ സിനിമയിലെ പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്റ്റാർസ് ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു മുഖം നൽകാൻ വേണ്ടി സാധിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിനെ ഈറോസിൻ്റെ ഭാഗത്ത് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ വരും ദിവസങ്ങളിൽ കാണാം അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് ഷടപടി നോടി തിരിച്ചു വരാം. കുറേയധികം വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് എക്കത്തിനും വേണ്ടിയിട്ട്. ദിസ് ഇസ് ആസിഫ് വിത്ത് യൂ ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055 triple.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഒമാൻ തീരത്തെ കപ്പൽ ആക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചു. പശ്ചിമേഷ്യ അശാന്തം, കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച ഇറാൻ. ഇറാനിൽ പരക്കെ ആക്രമണം നടത്തി US. LDF അല്ലാതെ മറ്റാരുണ്ട്? മുദ്രാവാക്യം ആകർഷിച്ചില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. കൽപ്പന്താവേശം വാനോളം. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. ഒമാൻ തീരത്തെ കപ്പൽ ആക്രമണം, മൂന്ന് ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിനടുത്താണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിക്കപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനെതിരെ US വ്യോമാക്രമണം. സൌത്ത് പാസ്റ്റിലെ പെട്രോകെമിക്കൽ പ്ലാന്റ് തകർത്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദരബസ്. തെക്കൻ നഗരമായ കർഗൻ സിരക്കിൽ സ്ഫോടനം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനം. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾ ആക്രമിച്ചെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈനു നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുവന്ന ഇറാനിയൻ സൈനിക നേതൃത്വത്തിന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. വാണിജ്യ കപ്പലുകൾ സുഗമമായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US. ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ്. ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായുള്ള ഇറാന്റെ ചർച്ചകൾ തുടരുന്നു. ഇതിനിടെയാണ് ആക്രമണം. ബലപ്രയോഗത്തിലൂടെ കരാറിൽ എത്തിച്ചേരാനാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് പറ്റിയ തെറ്റെന്ന് മാഷ് പറഞ്ഞില്ല. പയ്യന്നൂരിൽ സാമ്പത്തിക ആരോപണമാണ് നിലനിന്നത്. തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതമാണ്. ഇത് രണ്ടും ശരിയെന്നല്ലേ പാർട്ടി നേതൃത്വം ഇപ്പോൾ സമ്മതിക്കുന്നത്? ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറി. പാർട്ടി ഏകാധിപത്യത്തിലാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെറ്റുതിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക. അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്ത് തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാസേനയിലുണ്ടായിരുന്ന SNDEEP, R. അരുൺ, VP വിപിൻ, VK ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങും മുൻപ് തന്നെ പ്രതിസന്ധി. KSRTC മുൻകൂർ പണം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടാണ് തർക്കത്തിന് കാരണം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂർ തുക അനുവദിക്കണമെന്ന് KSRTC ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കും. നഷ്ടം എങ്ങനെ നികത്താമെന്ന് ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് KSRTC. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി. ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയിരിക്കുന്നത്. വീണയുടെ ഇമെയിൽ ED ലഭിച്ചു. മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന സമർപ്പിക്കാമെന്ന് വീണ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നേരിടണമെന്നും അവയെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്നും CPI നേതാവ് MM മണി. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കാത്ത വനംവകുപ്പിനെയും മന്ത്രി ഷിബു ബേബി ജോണിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പുതിയ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിഷയത്തിൽ ഒരു വിവരവുമില്ലെന്ന് MM മണി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ A. പത്മകുമാറിനെതിരെ ഒടുവിൽ നടപടിക്കൊരുങ്ങി CPM. നടപടി ചർച്ച ചെയ്യുന്നതിനായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 15 ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അന്ന് നടപടിയെടുക്കാനാണ് സാധ്യത. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ലെന്നാണ് എഡിറ്റോറിയലിലെ വിമർശനം. നയപ്രഖ്യാപനത്തിലോ ധവളപത്രത്തിലോ കേന്ദ്ര വിമർശനം വരാതിരിക്കാൻ അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചുവെന്ന് എഡിറ്റോറിയൽ ചോദിക്കുന്നു. നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശി 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇദ്ദേഹവുമായി സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ പരിശോധനാ ഫലം വൈകിട്ടോടെ ലഭിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ R. സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്കു ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. BJP കൌൺസിലർ R. സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLA യുമായ K. മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും തോൽവിയിൽ CPI യെ CPM പഴിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് CPI വിമർശനം. V. ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതിൽ അതൃപ്തിയില്ലെന്ന് V. ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ശിവൻകുട്ടി. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതെന്നും V. ശിവൻകുട്ടി. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിന്റെ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ ഹർജി നാളെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. അതുവരെ ഫലം പ്രഖ്യാപിക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹർജി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം കോടതി ഉയർത്തി. കോൺഗ്രസ് നൽകിയ നിവേദനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് TMC ലയന നീക്കമെന്ന റിപ്പോർട്ട് തള്ളി ഇരുവിഭാഗവും. റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്നും BJP ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടന്നതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാവിയിൽ അത്തരത്തിലുള്ള ലയന സാധ്യതകൾ ഇരുവിഭാഗവും തള്ളിക്കളഞ്ഞില്ല. കോൺഗ്രസിലേക്ക് തൃണമൂൽ ലയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ലയന റിപ്പോർട്ട് തള്ളി രംഗത്തെത്തിയത്. മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുവെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാമെന്ന് മമതയ്ക്ക് വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ നടന്നത് വ്യക്തിപരമായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സൌഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജയറാം രമേശ്. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dunya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check. ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 13. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
11: എക്സസീവ്
10: ഹീറ്റ് റിപ്പോർട്ടിംഗ് അക്രോസ് ദുബായ്. ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 36%.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 0438578411.
1: ചൂടിങ്ങനെ കൂടി കൂടി വരികയാണ്. പ്രത്യേകിച്ചും ഓരോ തവണയും ഓരോ മണിക്കൂറിലും നമ്മളിങ്ങനെ ടോപ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് വാർത്ത കഴിഞ്ഞ പാട് നേരെ ടെമ്പറേച്ചർ പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇത് തന്നെയല്ലേ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 38, 39, 40, 41 ഇന്ന് ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഷീബ പറയുന്നത് കേട്ടു. ഞാനാണെങ്കിൽ ഇങ്ങനെ വിയർത്ത് കുളിച്ച് കയറി വരുന്ന കണ്ടപ്പോഴേ നമ്മുടെ ഷീബ അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസഫു പുറത്ത് ഇത്രയും ചൂട് എങ്ങനെ എങ്ങനെ നടന്നു വരുന്നതെന്ന്. കാരണം 42 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർദുബായ് ദേറ ഏരിയയിലൊക്കെ ഇന്ന് പകൽ സമയത്തുനിന്ന്. അപ്പോൾ അത്രമാത്രം എക്സസൈവ് ആയിട്ടുള്ള ഹീറ്റാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കണം. അതിന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമതൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം, നമ്മളിവിടെ എത്ര കാലം നിലനിൽക്കുന്നുണ്ടെങ്കിലും എത്ര കാലം പ്രവാസിയെ നിൽക്കുന്നുണ്ടെങ്കിലും എത്ര കാലം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടുന്ന ഒന്ന് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ആരോഗ്യമാണ്. അതിനുവേണ്ടി അതിന് വേണ്ടുന്ന പരിഗണന എല്ലായ്പ്പോഴും കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പരിഗണന കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതം പോലും റിസ്കിലാകുന്ന കാര്യമാണ് നമ്മുടെ വാഹനങ്ങളുടെ കാര്യം. അല്ലേ, വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാഹനങ്ങളുടെ ടയറും എ സിയും ഒക്കെ പരിശോധിക്കണമെന്ന് വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഈ ഒരു മേഖലയിലുള്ളവർ ഈ ഒരു സമയത്ത് മുന്നറിയിപ്പ് കൊടുക്കുന്നത് കേട്ടോ. വിശദമായിട്ട് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. യുവയിൽ ഇങ്ങനെ ചൂട് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വാഹനങ്ങളിൽ പെട്ടെന്ന് കേടാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൽ ഏതെങ്കിലും ഒരു മേജർ റോഡിലൂടെ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ഗതാഗത സംവിധാനത്തെ തന്നെ അത് ബാധിക്കുമല്ലോ. അതുപോലെ തന്നെ റോഡപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ടയറുകൾ, എ സി, കൂളൻ ലെവലൊക്കെ തന്നെ കർശനമായിട്ട് പരിശോധിക്കണമെന്ന് അധികൃതർ ഇപ്പോൾ എല്ലാ വാഹന ഉടമകൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ടെമ്പറേച്ചർ അമിതമായിട്ട് കൂടുന്ന സമയത്ത് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയുമൊക്കെ വാഹനങ്ങളുടെ എഞ്ചിൻ്റെ കൂളിംഗ് സിസ്റ്റം, ടയർ പ്രഷർ എന്നിവയെ സാരമായിട്ട് ബാധിക്കും എന്ന് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് അധികൃതർ തന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വാഹനം കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ടയറുകളിൽ വിള്ളലുണ്ടോ എന്ന് പരിശോധിക്കുക, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് സിസ്റ്റം

0: ഒക്കെ തന്നെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക. ആൻഡ് വാഹനം സാധ്യമാകുന്ന സമയത്തൊക്കെ തന്നെ ടണലിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നൊക്കെയാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വാഹനമാണ് വാഹനം, നമ്മുടെ ജീവിതം പോലും നമ്മൾ ആ വാഹനത്തെ വിശ്വസിച്ച് വാഹനത്തെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദിനചര്യകളുടെ ഭാഗമായിട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളത്. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദോറ്റ് ഓൾസോ. അപ്പോൾ എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് മറ്റ് ചില കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് സീരിയസ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ.
1: Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്. ആസിഫ്
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല, നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളത്. എന്നിരുന്നാലും നമ്മൾ ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സെഗ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ്സ് Health Tips.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611.
0: ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത ശൈലി എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാം തന്നെ കഴിക്കുന്നു, ആൻഡ് അതിന് വേണ്ടുന്ന ആക്സസിബിലിറ്റി നമുക്ക് വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ UAE ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ദിവസവും വൃത്തിയായിട്ട് അത്രമാത്രം കോൺഫിഡൻസോടെ പാകം ചെയ്ത് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആൻഡ് മാത്രമല്ല, നമ്മുടെ ഒരു ജീവിത രീതികൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 40-50 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടിയിരുന്ന അത്രമാത്രം പ്യൂരിറ്റി പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് കിട്ടുന്നില്ല. പലതരത്തിൽ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആണ്, പല പൊല്യൂഷനുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് കെയർ കൊടുക്കുന്ന കാര്യങ്ങളിലൊന്ന് എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ ശരീരം. സത്യമായിട്ടും, കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളെല്ലായ്പ്പോഴും പോയിട്ടൊരു ചെക്കപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ബോധേഡ് ആവുന്നതോ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ചിറങ്ങുന്നതോ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ പോലും പലപ്പോഴും എടുക്കാറുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെതായിട്ടുള്ള സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കും. ഒരു പക്ഷേ നമ്മളിൽ പലരും നമ്മുടെ ഫാമിലിക്ക് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പോലും പലപ്പോഴും ബോധേഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നമ്മളെപ്പോഴും കൃത്യമായിട്ട് ചെയ്തിരിക്കേണ്ട സംഗതികളിലൊന്നാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ജീവിത രീതികളിലൂടെ ഇന്നത്തെ ജീവിത ശൈലിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പരിഗണന കൊടുക്കേണ്ടുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെയൊക്കെ ബോഡിയുടെ കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെക്കപ്പ് എന്ന് വെച്ച് ചെക്കപ്പ് എന്നത്. കാരണം നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം ഏറ്റവും ചിരിച്ച് കളിച്ച് നമ്മളോടൊപ്പം ഏറ്റവും ഒന്നിനൊന്നായി കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടേതായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് കടന്നു പോവുകയും പിന്നീട് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ജേണി, ആ ഒരു ഫേസിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, ഏതൊരു രോഗമാണെങ്കിലും അതിൻ്റെ ഏർലി സ്റ്റേജസിൽ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് അത്രമാത്രം വൈദ്യശാസ്ത്രം പുരോഗമനം പ്രാപിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ പോസിബിളാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു ജീവിത രീതികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഈ ഒരു സ്വഭാവ രീതി കൊണ്ട് എല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഒരു ഡോക്ടേഴ്സിൻ്റെ സേവനവും കാര്യങ്ങളും ഒക്കെ തന്നെ എടുക്കാറുള്ളത് അല്ലേ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മളിവിടെ ദുബായിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ദുബായ് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനെ കുറിച്ചിട്ട് അവരുടെ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകൾ, അവർ നിരവധി ഓഫറുകളോട് കൂടി തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളുടെയും കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പാക്കേജുകളാണ് അവരിപ്പോൾ ഓഫർ ചെയ്യുന്നത്. ഡിഫ്യൂഷൻ സ്ക്രീൻ പാക്കേജുകളുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ബേസിക് പാക്കേജുകൾ, മെൻസ്, വിമൻസ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി നിരവധി ഓഫറുകൾ തന്നെ അവരിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. കൂടാതെ 50% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, അത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോടൊപ്പം അതിന് പുറമെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റേഡിയോളജിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ സേവനവും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ദിവസങ്ങൾ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് തന്നെ അവിടെ വിസിറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. ആദ്യം അത് ആരോഗ്യത്തിന് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്, 050-860-9611 എന്ന നമ്പറിൽ വിളിക്കാം. നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസും ഇപ്പോൾ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി, ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ തന്നെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലായ്പ്പോഴും ഓർത്തു വെക്കുക, കാരണം നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണുക. ഇപ്പോൾ ഗംഭീര ഓഫറും പ്രൊമോഷൻസും ഒക്കെ അവർ റൺ ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഒന്നുകൂടെ പറയാം, 050-860-9611, ഗറൂദിലുള്ള MVR.
1: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ.
1: ശ്രദ്ധിക്കണ്ട.
0: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ടാ,
3: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്മാണെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
1: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: ഞാൻ ഒരുപാട് ആലോചിച്ച് ഒരു കാര്യം പറയണോ വേണ്ടയോ എന്നിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയമായിട്ട്. എന്തായാലും അതെന്തായാലും ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചു. അതെന്താ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. യുവർ ആൽഗരിതം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ പ്രാക്ടിക്കബിൾ ആക്കി ഇരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം, കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ ഉപയോഗിക്കുന്നവർ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ആൽഗരിതം എന്ന വാക്ക് കേൾക്കാത്തവരുണ്ടാവില്ല. ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും എന്ത് കാണണം, എപ്പോൾ കാണണം, എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിശ്ചയിക്കുന്നത് ഈ അൽഗോരിതങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കും അവരുടെ സ്വഭാവത്തെയും മാനസികാരോഗ്യത്തെയൊക്കെ നല്ല രീതിയിലോ മോശമായ രീതിയിലോ ഒക്കെ സ്വാധീനം ചെലുത്താറുണ്ട് ഈ അൽഗോരിതം. പക്ഷേ നമുക്ക് പ്രോപ്പർലി നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, എന്ത് തരം കണ്ടന്റുകൾ കാണണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഈ അപ്ഡേറ്റിന് പുറമെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു പക്ഷേ റേഡിയോയിൽ വന്നതിന് ശേഷം ഇത്രമാത്രം ആലോചിച്ച് ഈ വിഷയം സംസാരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ചും ഇത്രമാത്രം കോൺഷ്യസ് ആയിട്ടില്ല. പക്ഷേ എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ഒരു 40 വയസ്സ് 45 വയസ്സിനിടയിൽ അല്ലെങ്കിൽ 40 വയസ്സ് 50 വയസ്സിനിടയിൽ ഒക്കെ പ്രായമുള്ളവരായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ശരീരം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ആളുകളുടെയും മനസ്സ് പലപ്പോഴും സ്വന്തം മക്കളുടെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അനുജന്മാരുടെ ഭാവിയെക്കുറിച്ചിട്ട് ഒക്കെ തന്നെ ചിന്തിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലേ. നമ്മുടെ വളർന്നു വരുന്നൊരു തലമുറയെക്കുറിച്ച് അത്രമാത്രം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ചില വൈകൃതങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഫീഡുകളിലേക്ക് ഇത് വന്നെത്തി ചേർന്നിട്ടുണ്ടാവില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ ഫീഡിലേക്ക് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന, ഗെയിം സ്ട്രീമിംഗ് നടത്തുന്ന ചില സോ കോൾഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നാട്ടിലുള്ളവരാണ്. ഇവരൊക്കെ ഭയങ്കര ഹീറോസാണ്. അവരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടേതായിട്ടുള്ള വൈകൃതങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ വീഡിയോസൊക്കെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കംപ്ലീറ്റ്ലി വൈറലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തമിൽ തല്ലുകളും അല്ലെങ്കിൽ തെറ്റിപ്പിരിയലുകളും തെറിവിളികളും ഒക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിലെ ഒരു പെർട്ടിക്കുലർ ഗ്യാങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചു കൂട്ടുന്നത്ര വികൃതമായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ അത് എവിടെയും നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഗെയിം സ്ട്രീമേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങാണ്. അവർക്കിടയിലുള്ള ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ അവർ പരസ്പരം തെറ്റിപ്പിരിയുകയും ഇവർ സോഷ്യൽ മീഡിയ കോളങ്ങളിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലൈംഗിക വൈകൃതങ്ങൾ മുതൽ മയക്കുമരുന്ന് ഇടപാടുകൾ മുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ അത്രമാത്രം ആരോപണങ്ങളാണ് ഇവർ പരസ്പരം ഉയർത്തുന്നത്. ഇത് പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കേരള പോലീസിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനും. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം ഇവിടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഫീഡുകളിൽ ഇത് വന്നുകൊള്ളണമെന്നില്ല മുതിർന്ന ആളുകളുടെ ഫീഡിലേക്ക്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു 18 വയസ്സിന് 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഈ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ എക്സ്പോഷർ കിട്ടുന്ന ഒരു 10, 12, 13 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായിട്ട് വന്നിരുന്ന് ഒരു വെല്ലുവിളിക്ക് മറ്റൊരു വെല്ലുവിളി കൊടുക്കുന്ന ഈ സ്ട്രീമേഴ്സിനെ, ഇവരുടെ വൈകൃതങ്ങളെ പലപ്പോഴും ഹീറോസ് ആയിട്ട് കാണാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നാട്ടിലെ ഒരു വക്കീൽ കൂടിയായ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒരു ഡേറ്റാബേസ് എടുത്ത് പരിശോധിച്ചിട്ട് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഇത്തരം കണ്ടന്റുകളുടെ, ഇത്തരം വൈകൃതങ്ങളുടെ ഒരു ഡേറ്റാബേസ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ മെജോറിറ്റി, ഏറ്റവും മെജോറിറ്റി ഓഫ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16-24 വയസ്സിനും ഇടയിലുള്ളവരാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 16 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ മനസ്സിൽ പോലും അത്രമാത്രം സ്വാധീനം ചെലുത്താൻ പോകുന്ന വിധമുള്ള വൈകൃതങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. പലപ്പോഴും മുൻപൊക്കെ ആണെങ്കിൽ 2 വ്യക്തികൾക്ക് തമ്മിലുള്ള പ്രശ്നം, നമുക്കൊക്കെ നമ്മുടെയൊക്കെ, എനിക്ക് അത്ര പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ഒരു കാലത്തൊക്കെ നമ്മൾ തമ്മിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പ്രശ്നമുണ്ടാകും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, ഇതെല്ലാം പരസ്പരം സംസാരിച്ച് തീർക്കുക, ചെറിയ പിണക്കങ്ങളുണ്ടാവും, അതിനുശേഷം ഇണക്കങ്ങളുണ്ടാവും. എന്നാൽ ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ നേരെ ആദ്യം ചെയ്യേണ്ട കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് വരിക, അവിടെ ഒരാളെക്കുറിച്ച് തെറി വിളിക്കുക, അവിടെ കുറച്ച് അധിക്ഷേപങ്ങൾ അയാൾക്കെതിരെ ഉന്നയിക്കുക, അവർക്കിടയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയുക, ഇതൊക്കെയാണ് പ്രധാന പരിപാടികൾ. പക്ഷേ അത്തരം ഇടങ്ങളിൽ പോലും സഭ്യതയുടേതായിട്ടുള്ള ഒരു അതിർ വരമ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ സഭ്യതയുടേതായിട്ടുള്ള എല്ലാ അതിർവരമ്പുകളും കടന്നുകൊണ്ടാണ് ചില ജീവികൾ അവരുടെ സ്ട്രീമിംഗ് ഇടയിൽ തന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഭയങ്കര അസഭ്യവർഷവും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വിടുന്നത്. റീച്ചും പേയും പണവും ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന ധാർഷ്ട്യം തന്നെയാണ് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കേവലം വഴക്കിനപ്പുറം സമൂഹത്തിനും നിയമത്തിനുമൊക്കെ നേർക്കുള്ള വലിയൊരു വെല്ലുവിളിയാണ് അവരിപ്പോൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഞാനിപ്പോൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഇത്ര വലിയ സാമൂഹിക വിപത്തായത് ഒന്നുമല്ല പറയാൻ വേണ്ടി വന്നത്. നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സ്വതന്ത്രമായിട്ടൊരു തീരുമാനങ്ങളോ നിലപാടുകളോ എടുക്കാൻ പറ്റാത്ത പ്രായത്തിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന ഒരു 18 വയസ്സ് ലിമിറ്റിലേക്ക് എത്താത്ത കുട്ടികളൊക്കെയാണ് ഉള്ളതെങ്കിൽ, അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അവർ എത്തരം കണ്ടന്റുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. പലപ്പോഴും ഈ സ്ട്രീമിങ്ങിൻ്റെ, പ്രത്യേകിച്ചും ഗെയിം സ്ട്രീമിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാൻസായിട്ട് കൂടുതലുമുള്ളത് സാധാരണ കൊച്ചു കുട്ടികളായിരിക്കും. ഒരു 12 വയസ്സ്, 13 വയസ്സ്, 14 വയസ്സിലൊക്കെയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് മോണിറ്ററിംഗ് അവർ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിൽ, ഞാനീ പറഞ്ഞ പെർട്ടിക്കുലർ സാധനം നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 മണിക്കൂർ 5 മണിക്കൂർ യൂട്യൂബിൽ ലൈവ് പോയ സംഗതികളാണ്. അത്രമാത്രം അസഭ്യവർഷം, ലൈംഗിക ചൊവ്വയുള്ള വർത്തമാനങ്ങൾ, മയക്കുമരുന്ന് ആൻഡ് പലവിധ വിഷയങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യുവതലമുറയും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത്. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജന്മാരായിട്ട് നിങ്ങളുടെ മക്കളായിട്ട് ഒരു ചെറിയ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരുടെ ഒരു കണ്ടന്റ് മോണിറ്ററിങ്ങിൽ ഒന്ന് ഇടപെടണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് സൈബർ ഇടത്തിൽ നമ്മുടെ കുട്ടികൾ കാണുന്നത്, അല്ലെങ്കിൽ അവരെന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെയാണ് അവർക്കിടയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാ ബൈ ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ഇറാനെ ഇന്ന് രാത്രി ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നീപ്പാ സമ്പർക്ക പട്ടികയിൽ 77 പേർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാനുമേൽ ശക്തമായ ആക്രമണം നടത്തും. ഇറാന്റെ നാവിക വ്യോമ റഡാർ സംവിധാനങ്ങൾ തകർക്കും. ഖാർഗ് ദ്വീപടക്കം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും വെനസ്വേലയെപ്പോലെ അവരുടെ എണ്ണവാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യയിൽ സമാധാന സാധ്യതകൾ അവസാനിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇറാന്റെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക ഇന്ന് ആക്രമണം നടത്തിയത്. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക, അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്തേ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ സേനയിലുണ്ടായിരുന്ന എസ് സന്ദീപ്, ആർ അരുൺ, VP വിപിൻ, VK ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. കോഴിക്കോട് വീണ്ടും നീപ്പ വൈറസ് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽ മൊത്തം 77 പേരുണ്ടെന്നും ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 14 പേർ രോഗിയുടെ ബന്ധുക്കളാണ്. സമ്പർക്ക പട്ടികയിൽപ്പെട്ട 2 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. കോഴിക്കോട് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. രോഗം പകർന്നത് വവ്വാലിൽ നിന്നെന്ന് സംശയിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കാപ്പാക്കിസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 കളി. അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check. Time check. ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 8 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
10: Weather update.
11: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിയുടെ പല മേഖലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 42%.
10: Weather update.
11: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണെങ്കിൽ നാട്ടിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അല്ലേ, നമ്മുടെ നിത്യ ആക്ച്വലി കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയേക്കാണ്, രണ്ടു മൂന്ന് ദിവസത്തേക്കാണ് പോയേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ ഞാനും നിത്യ ഒരേ നാട്ടുകാരൂടെ. അപ്പോൾ നിത്യക്ക് ഇങ്ങനെ എങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഞങ്ങളുടെ ഒരു ടൗണും പരിസരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ ഈ മഴയത്തുള്ള ഫുട്ടേജുകളുണ്ടല്ലോ, ഭയങ്കര രസമല്ലേ, ഭയങ്കര നൊസ്റ്റാൾജിക്കല്ലേ. ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ അയച്ചു തരിക, എനിക്ക് പേഴ്സണലി അയച്ചു തരിക. ഇതാണ് ഇപ്പോൾ നിത്യയുടെ പരിപാടി. കണ്ട് അസൂയപ്പെട്ടിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലല്ലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. പല മേജർ റോഡ്സിലും ട്രാഫിക് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഴ വിശേഷം ഇവിടെയല്ല, നാട്ടിൽ വരും ദിവസങ്ങളിലും മഴ കുറച്ചധികം കനക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ എൽനിനോ പ്രതിഭാസം ആക്ച്വലി ലോകമെമ്പാടും വലിയ കാലാവസ്ഥാ ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലായിടത്തും. യു എ ഇയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം എൻസിഎം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും എൽനിനോ മൂലം ഇനി ഈ ഒരു വർഷം സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടുതലായിരിക്കും, അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ആൻഡ് നാട്ടിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ മഴ എക്സ്ട്രീംലി നല്ല രീതിയിൽ കനക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. 7 ഇടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഭയപ്പെടുത്തുന്ന കുറേയധികം വസ്തുതകളുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കൈൻഡ് ഓഫ് ഭയമല്ല, അത് സാമൂഹികപരമായിട്ടുള്ള ഭയം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയിൽ, ഹെൽത്ത് സെക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, കുറേയധികം വൈറസുകളുടെ വ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിപ്പ കോഴിക്കോടടുത്ത് സ്ഥിരീകരിച്ചതിനെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ കൊല്ലത്തുൾപ്പെടെ ഷിഗല്ല വൈറസ് സ്ഥിരീകരിച്ചെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീണ്ടും ഒരു ഹെൽത്ത് എമർജൻസി സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് മാറി മറിയുന്നതെന്ന്. എന്തായാലും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു മാറ്റം ശരീരത്തെ ബാധിക്കാൻ നോക്കിക്കോട്ടോ ഭാഗ്യവാന്മാർ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: എനിക്ക് തോന്നുന്നു രണ്ടു ദിവസത്തിന് മുന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഷാറൂഖ് ഖാന് പകരക്കാരനില്ല, അതുകൊണ്ട് തന്നെ ജയിലർ ടൂവിൽ നിന്നും എസ് ആർ കെ പിന്മാറിയതിന് പുറമെ നെൽസൺ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ്ലി വെട്ടിമാറ്റി, അങ്ങനത്തെ ഒരു പോർഷൻ തന്നെ മാറ്റിയിട്ട് ഷാറൂഖ് ഖാന് പകരക്കാരനില്ല എന്നുള്ളത് കൊണ്ട് സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുകളിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് എസ് ആർ കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിനേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കഥാപാത്രത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഒരാളെ ബോളിവുഡിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഹൃതിക് റോഷനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ജയിലറിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഇങ്ങനെ ന്യൂസ് പുറത്തു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രജനീകാന്ത് ഹൃതിക് റോഷൻ കോമ്പിനേഷൻ, ഇവർ ആക്ച്വലി പണ്ടൊരു പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഭഗവാൻ ദാദ എന്ന് പറയുന്ന ഒരു സിനിമ, എനിക്ക് തോന്നുന്നു 86-87 കണ്ടാണ്. അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഹൃതിക് റോഷൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഓൾമോസ്റ്റ് 40 ശേഷം ഹൃതിക് റോഷൻ രജനീകാന്തുമായിട്ട് വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ ജയിലർ ടുവിന്റെ കാസ്റ്റ് അപ്പോൾ കുറച്ചുകൂടി വളരുകയാണ്. ഓൾറെഡി ഹിന്ദിയിൽ നിന്ന് മിഥുൻ ചക്രവർത്തിയൊക്കെ ഉണ്ട്, മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ ഉണ്ട്, ശിവരാജ് കുമാർ ഉണ്ട്, അങ്ങനെ നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. സിനിമയുടെ ഷൂട്ട് ഏതാണ്ട് ഒരു പെർട്ടിക്കുലർ ഒരു ഏതാണ്ട് 80% മുകളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ ഇദ്ദേഹം കൂടി വരികയാണെങ്കിൽ, ഹൃതിക് റോഷൻ കൂടി വരികയാണെങ്കിൽ, ഒരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തുന്ന കഥാപാത്രമായിട്ടാണ് ഹൃതിക് റോഷനെ പ്ലേസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റ് ആയിരിക്കും. ഓൾറെഡി 1000 അടുപ്പിച്ച് കളക്ഷൻ നേടിയൊരു സിനിമയാണ് ജയിലർ 1. അപ്പോൾ ജയിലർ 2 ആ ഒരു മാർക്ക് കൂടി കവർ ചെയ്യാൻ വേണ്ടുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പറ്റുന്ന രീതിയിലേക്കായിരിക്കും. വിജയ് സേതുപതി ഉണ്ട് കേട്ടോ ഈ പടത്തിൽ, വിജയ് സേതുപതി ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് കടന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും ജയിലറിൻ്റെ 2 വരുന്നത്. എനിവേ, എന്തായാലും ഇനി വരാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ ചില ഹിറ്റ് സിനിമകളെക്കുറിച്ച് പറയണമല്ലോ. നമ്മളിങ്ങനെ ഭയങ്കര ഹൈപ്പിൽ വരുന്ന സിനിമകൾ ഭയങ്കര രസത്തിൽ തിയേറ്ററിൽ കാണാം എന്ന് കരുതി പ്ലാൻ ചെയ്തിരുന്നിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടേതായിട്ടുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ജോലി തിരക്കുകൾ ഉണ്ടായിരിക്കാം, മറ്റു പല പ്ലാനുകൾ വന്നു കയറാം. അപ്പോൾ അത് കാരണം മിസ്സായി പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെ മിസ്സായി പോയതിനു ശേഷം ഖേദിക്കേണ്ട, വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവരും വളരെയധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ട് മിസ്സായിപ്പോയ ഒരു സിനിമയെക്കുറിച്ചിട്ടാണ്. ചിലർക്കെങ്കിലും പേട്രിയറ്റ് അല്ലേ, മമ്മൂക്ക, ലാലേട്ടൻ ആൻഡ് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അത്രയും താരങ്ങളുണ്ടായിട്ടും നമ്മൾ ഒരുപക്ഷെ തിയേറ്ററിൽ മിസ്സായി പോയ ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് കാണാനുള്ളൊരു അവസരം ദാറ്റ് ഇസ് ത്രൂ Z5 ഒരുക്കിയിരിക്കുകയാണ്. അതും ഇതുവരെയും ഇല്ലാത്ത അത്രയും കിടിലൻ പ്രൊമോഷനിലൂടെ തന്നെയാണ് കേട്ടോ. അത്രയധികം കിടിലൻ ഒരു ഓഫർ ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Z5 കണ്ടന്റുകളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ സമയത്തും കൃത്യമായിട്ടുള്ള പാരാമീറ്റേഴ്സും ക്രൈറ്റീരിയാസും ഒക്കെ വെച്ചിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Z5. അപ്പോൾ Z5 തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക് ഭാഷകളിൽ നിന്നുള്ള കണ്ടന്റുകളൊക്കെ തന്നെ നമുക്കിപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതും വെറും വർഷത്തേക്ക് 99.99 ദിർഹംസിന്, 99.99 ദിർഹംസിൻ്റെ ഓഫറാണത്. യൂഷ്വലി 276 ദിർഹംസ് വില വരുന്ന പാക്കേജാണ് ഇപ്പോൾ വെറും 99.99 ദിർഹംസിന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് മാത്രമല്ല, ഒരു ഷോർട്ടർ കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 3 ഫെസ്റ്റീവ് ഓഫറിൽ 22.99 ദിർഹംസിൻ്റെ ഓഫർ പാക്കേജ് ഇപ്പോൾ ആദ്യത്തെ 3 19.99 ദിർഹംസിനും ഇപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ചെക്ക്ഔട്ട് ചെയ്യൂ. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ പേട്രിയോട്ട് ഉൾപ്പെടെ നിരവധി സിനിമകൾ Z5 ധാരാളം കണ്ടന്റുകളുണ്ട്, ആസ്വദിക്കുക. പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ചൂടൊക്കെ അല്ലേ, ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് Z5 സിനിമകളൊക്കെ ആസ്വദിക്കുക.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ, ആർ എസ് ആഗതീർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: You're tuned into Home 92.2 FM. Home is the feeling.
2: Back to home, back to home, back to home, back to home.
0: Back to home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
3: നമ്മളെവിടെയെങ്കിലും ഒരു സർവീസ് എടുത്തു കഴിഞ്ഞിട്ട് അവർ നമ്മൾക്ക് ഏറ്റവും മികച്ച സർവീസ് തരികയാണെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി നമുക്ക് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പ്ലീസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു സ്നേഹത്തിൻ്റെ നമ്മുടെ ഒരു സ്നേഹം ഒരു ചെറിയ ടിപ്പിൻ്റെ രൂപത്തിൽ കൊടുക്കാറുണ്ടല്ലേ. അത് അവർക്കൊരു സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സലൂണിൽ പോകുന്ന സമയത്താവട്ടെ ഒക്കെ തന്നെ നമ്മൾ അത്തരത്തിൽ ടിപ്പ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു പ്രക്രിയകളാണ്, രീതികളാണ്. എങ്കിൽ പോലും ലോകത്ത് ചില രാജ്യങ്ങളിൽ ആക്ച്വലി ഈ ടിപ്പ് കൊടുക്കുന്നത് ഭയങ്കര വലിയൊരു തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ എങ്ങാനും കൊണ്ടുപോയി ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പൊന്നുമക്കളെ പണി പാളും എന്നുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ അത്രമാത്രം അപമാനകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ടിപ്പിനെ കാണുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ നമ്മളിവിടെ യു എയിലോ ഒക്കെ തന്നെയാണെങ്കിലും ടിപ്പ് നൽകുന്നത് സ്വാഭാവികമാണ്. നമ്മൾ അതൊരു സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഇതിനെല്ലാം കാണാറുള്ളത്. പക്ഷേ ചില രാജ്യങ്ങൾ അത് ജീവനക്കാരെ നാണം കെടുത്തുന്ന ഒന്നായിട്ടാണ് കണക്കാക്കാറുള്ളത്. ജപ്പാൻ ഉദാഹരണത്തിന്, ജപ്പാനിലേക്ക് പോയി കഴിഞ്ഞാൽ ടിപ്പ് നൽകുന്നത് ഏറ്റവും വലിയൊരു അപമാനമായിട്ടാണ് ജപ്പാൻ നിവാസികൾ അല്ലെങ്കിൽ ജപ്പാൻകാർ കാണാറുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻസിലോ ടാക്സിയിലോ ഒക്കെ ഏറ്റവും മികച്ചൊരു സേവനം നൽകുക എന്നത് അവരുടെ ഒരു കടമയായിട്ട്, റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കണക്കാക്കാറുള്ളത്. മേശപ്പുറത്ത് പണം വെച്ച് പോയി കഴിഞ്ഞാൽ അവരത് തിരികെ തരാൻ വേണ്ടി നമ്മുടെ പിറകെ ഓടി വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ്റെ തൊട്ടടുത്തുള്ള സൗത്ത് കൊറിയ അല്ലെങ്കിൽ കൊറിയൻ സംസ്കാരത്തിൽ ടിപ്പ് കൊടുക്കുന്ന ശീലവേയില്ല. ഹോട്ടലിലോ ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ബില്ലെ തുക മാത്രം കൃത്യമായിട്ട് നമ്മൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ എന്ന് നിങ്ങൾ പരിഹസിക്കുന്നത് പോലെയാണ് അവർക്ക് ടിപ്പ് നൽകിയാൽ തോന്നുക എന്നാണ് പറയുന്നത് കേട്ടോ. ചൈനയിലും അതുപോലെയാണ്. ചൈനയിലെ പരമ്പരാഗതമായിട്ട് ടിപ്പ് നൽകുന്ന രീതി എന്ന് പറഞ്ഞ ഒരു സംവിധാനമേ ഇല്ല, ആ ഒരു സംഗതി ഇല്ല. നമ്മൾ ബില്ലിനേക്കാൾ കൂടുതൽ പണം നൽകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് സ്നേഹപൂർവ്വം നിരസിക്കും. നൽകുന്ന സേവനത്തിന് കൃത്യമായിട്ടുള്ള വില മാത്രം വാങ്ങുക എന്നാണ് അവിടുത്തെയും നിയമം. സിംഗപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂരിലും ഇതുപോലെ സമാനമായിട്ടുള്ള അവസ്ഥയാണ്. വളരെ കൃത്യതയുള്ളതും കാര്യക്ഷമവുമായിട്ടുള്ള സേവനമാണ് സിംഗപ്പൂരിൽ എല്ലായിടത്തും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്, പ്രൈവറ്റ് സെക്ടറിലൊക്കെ തന്നെ. ഇവിടെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലെയും ബില്ലിനൊപ്പം ഒരു 10% സർവീസ് ചാർജ് നേരത്തെ തന്നെ അവർ കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ടാക്സി ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാർക്കോ പ്രത്യേകിച്ച് ടിപ്പ് എന്ന് പറഞ്ഞ പേരിൽ നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരു സബ്മിഷൻ കൺട്രീസാണ്. സിംഗപ്പൂർ ആണെങ്കിലും ചൈന ആണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും എല്ലാം ഒരു സമാന്തര സ്വഭാവമുള്ള, കാണാൻ പോലും സമാന്തര രീതിയിലുള്ള ആളുകൾ, അങ്ങനെ പറയാൻ പാടുണ്ടോ അറിയില്ല, പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ ലിസ്റ്റിലുള്ള അഞ്ചാമത്തെ രാജ്യം അത് ആക്ച്വലി ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഒരു വെസ്റ്റേൺ കൺട്രിയാണ്, ഒരു യൂറോപ്യൻ രാജ്യമാണ്. പക്ഷേ ഡെൻമാർക്കിലെ ഹോട്ടൽ ജീവനക്കാർക്കൊക്കെ അവരുടെ നിയമപ്രകാരം വളരെ നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടിപ്പ് നൽകുന്നത് ഒട്ടും നിർബന്ധമല്ല. ബില്ലിൽ പറഞ്ഞ തുക മാത്രം നൽകുക എന്നതാണ് അവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇത്തരത്തിൽ ടിപ്പ് നിരസിക്കുന്ന ഒരു, അതായത് അവിടുത്തെ ഇപ്പോൾ പ്രത്യേകിച്ചും ഹോട്ടൽ പോലെയുള്ള സർവീസ് സെക്ടറുകളിൽ അവരവരെ തന്നെ കാണുന്നത് ഒരു ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആരെങ്കിലും ടിപ്പ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്കൊരു വലിയ അപമാനമായിട്ടാണ് അവർ കണക്കാക്കാറുള്ളത്. നമ്മളിപ്പോൾ ബാങ്കിൽ പോയി നമുക്ക് ഏറ്റവും നല്ല സർവീസ് എന്നൊരു ബാങ്ക് മാനേജർക്ക് ഇരിക്കട്ടെ അശാരി എന്ന് പറഞ്ഞൊരു 2000 മടക്ക് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അവിടെ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ടിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മൾ ഇൻഷേറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെയാണ് ഡെൻമാർക്കിലെ കാര്യം. ഡെൻമാർക്കിലെ ഏത് ജോലിക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ടെന്നാണ് അവർ കണക്കാക്കുന്നത്. സോ അവിടെ ടിപ്പ് കൊടുക്കുന്നത് അതിനെ കുറച്ച് കാണുന്നത് പോലെയാണ് അവർ കണക്കാക്കാറുള്ളത് അല്ലേ. എനിവേ, എന്തായാലും ഇപ്പോൾ നമുക്കൊരു എവർഗ്രീൻ ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. അപ്പോൾ കുറേ വിശേഷങ്ങൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ഹേടാ മോളെ, പോയടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
4: You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാനെ ഇന്ന് രാത്രി ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നീപ്പാ സമ്പർക്ക പട്ടികയിൽ 77 പേർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാന് മേൽ ശക്തമായ ആക്രമണം നടത്തും. ഇറാന്റെ നാവിക വ്യോമ റഡാർ സംവിധാനങ്ങൾ തകർക്കും. ഖാർഗ് ദ്വീപടക്കം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും വെനസ്വേലയെപ്പോലെ അവരുടെ എണ്ണവാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യയിൽ സമാധാന സാധ്യതകൾ അവസാനിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇറാന്റെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക ഇന്ന് ആക്രമണം നടത്തിയത്. ഒമാൻ തീരത്തെ കപ്പലാക്രമണം, 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞന് വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായ ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു, പിന്നീട് തുറന്നു. മിസൈലുകളെ രാജ്യം പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ബഹ്റൈന് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെക്കുറിച്ചാണ് വിമർശനം. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്ന് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന് CPM റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ച. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിന് തള്ളാൻ കഴിയുമായിരുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനനെ മാറ്റി നിർത്താമെന്ന് പാർട്ടി നേതൃത്വത്തിന് പറയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയെന്ന് കണ്ണൂരിലെ മുൻ CPM നേതാക്കളായ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിമർശനം ഉയർന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്നാണ്. ആരെ കബളിപ്പിക്കാനാണ് റിവ്യൂ നടത്തിയതെന്ന് TK ഗോവിന്ദന്റെ ചോദ്യം. തെറ്റ് തിരുത്താനുള്ള ഒരു ഇടപെടലും പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. അണികൾ ഉന്നയിക്കുന്ന വിമർശനം മാനിക്കുക, അങ്ങനെയില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്ത് പ്രയോജനം? സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ എതിർപ്പുയർന്നിട്ടും നേതൃത്വം തിരുത്തിയോ? നേരത്തെ എന്റെ തിരുത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചോദിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ചോദ്യം ചെയ്യലിനായി SIT മുന്നിൽ ഹാജരായി. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ സേനയിലുണ്ടായിരുന്ന എസ് സന്ദീപ്, ആർ അരുൺ, VP വിപിൻ, VK ഷൈജു എന്നിവരാണ് ഹാജരായത്. വേട്ടയാടപ്പെട്ടുവെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ പ്രതികരണം. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇല്ല. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. കോഴിക്കോട് വീണ്ടും നീപ്പ വൈറസ് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽ മൊത്തം 77 പേരുണ്ടെന്നും ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 14 പേർ രോഗിയുടെ ബന്ധുക്കളാണ്. സമ്പർക്ക പട്ടികയിൽപ്പെട്ട 2 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. കോഴിക്കോട് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. രോഗം പകർന്നത് വവ്വാലിൽ നിന്നെന്ന് സംശയിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കാപ്പാക്കിയസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. സുഗതന്റെ വീട് പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും പോലീസ്. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്കു ചൂണ്ടിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം വധശ്രമക്കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം എംഎൽഎയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന് മന്ത്രി. അതേസമയം ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിരുന്നു. ലോകം ഫുട്ബോൾ ആരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ഉത്സവത്തിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 കളി. അർജന്റീനിയൻ താരം ലിയോണൽ മെസ്സി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ വിടവാങ്ങൽ ലോകകപ്പ് കൂടിയാകും ഇത്. ജൂലൈ 19 ഫൈനൽ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തണമെന്ന് ദുബായ് ആർടിഎ ഓർമ്മപ്പെടുത്തുന്നു. ഉയർന്ന താപനില വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തെയും ടയറുകളുടെ മർദ്ദത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിത വേനൽക്കാലം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആർടിഐ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: டு ஹோம் brought to you by Alnur Polyclinic Muthina Dera Dubai caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: ഞാൻ ആക്ച്വലി ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഗതി വായിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുമായിട്ട് കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മളെല്ലാവരും വിചിത്രമായിട്ടുള്ള ആശയങ്ങൾ അന്വേഷിക്കുന്നവരായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ആരുടെയെങ്കിലും കീഴിൽ ബോസ് സാർ എന്നൊക്കെ വിളിച്ചിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയൊക്കെയല്ല എല്ലാ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏറ്റവും വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അന്വേഷിക്കുക. എന്നാൽ ലോകത്ത് കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തത്രയും വിചിത്രമായിട്ടുള്ള ചില സ്റ്റാർട്ടപ്പുകളുണ്ട്, ചില ആശയങ്ങളെ അത് ആവിഷ്കരിച്ച ചില വ്യക്തികളുണ്ട്, അവരുടെ കമ്പനികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില ഐഡിയാസിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനെ ആവിഷ്കരിച്ച് അതിന് സംരംഭങ്ങളായി മാറ്റിയ ചില സ്റ്റാർട്ടപ്പുകളുടെ കാര്യമാണ്. ഡു നൌ ഐ ഡോണ്ട് എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഡു നൌ ഐ ഡോണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്. ഇതെന്താ, ഇതൊരു ആരോ എന്തോ ഒരു ഒരു ഒരു മുൻകരുതൽ പറയുന്ന പോലെ ഉണ്ടല്ലോ. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പേരാണോ ഇതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ കാണുന്നൊരു ഒരു പ്രവണതയാണ്, ചിലയിടത്തൊക്കെ എൻഗേജ്മെൻ്റ് നടന്നതിന് ശേഷം, എൻഗേജ്മെൻ്റ് നടത്തിയതിന് ശേഷം കല്യാണം മുടങ്ങിപ്പോകുന്ന അവസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ എൻഗേജ്മെൻ്റ് റിങ്ങുകളും വിവാഹത്തിനായി വാങ്ങിയ ആഭരണങ്ങളൊക്കെ നമുക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവർ ലോകമെമ്പാടുമായിട്ട് ലോകവ്യാപകമായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഡു നൌ ഐ ഡോണ്ട്. ആൻഡ് ഇവരിപ്പോൾ ബേസിക്കലി ഇവർ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് വിവാഹശേഷം ഡിവോഴ്സായി കഴിയുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വിവാഹമോതിരം, വിവാഹാഭരണങ്ങൾ, വിവാഹ വസ്ത്രം ഇതൊക്കെ ഒരു ഒരു ട്രോമ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതിനെയൊക്കെ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡു നൌ ഐ ഡോണ്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇതൊരു ഫണ്ണി സാധനമാണ്. ഇഷ്ടമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുത എന്നുള്ളതൊന്നുമല്ല, ചിലർക്കൊരു പണി കൊടുക്കണം നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ ഈ പ്രാങ്ക് പോലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷിപ്പ് യുവർ എനിമീസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അനോണിമസ് ആയിട്ട് ഈ ഗ്ലിറ്റർ നിറച്ച കവറുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഷിപ്പ് യുവർ എനിമീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്. പെട്രോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ആക്ച്വലി ലോകമെമ്പാടും ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഒരു ഒരു സ്റ്റാർട്ടപ്പാണ്. ഒരു വളർത്തുമൃഗം വേണം, പക്ഷേ അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതിനെ പരിപാലിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു സാധാരണ കല്ലിനെ ഒരു പെറ്റായിട്ട് വിപണനം ചെയ്ത് ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റൊരു ബിസിനസ്സാണ്. അതായത് നമ്മൾ ഈ ഡൾ ഫോൺ എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ സ്ക്രോളിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ അതേ ആകൃതിയിൽ, അതേ ഷേപ്പിലുള്ള ഒരു കട്ട, ഇതിന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പെറ്റിനെ, നമുക്ക് ആ കല്ലിനെ ഒരു പെറ്റായിട്ട് വിപണനം ചെയ്ത് ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റൊരു ബിസിനസ്സാണ്. അതായത് നമ്മൾ ഈ ഡൾ ഫോൺ എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ സ്ക്രോളിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ അതേ ആകൃതിയിൽ, അതേ ഷേപ്പിലുള്ള ഒരു കട്ട, ഇതിന് വലിയ വില

ജീവിതത്തിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് മെലിഞ്ഞത് എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാസ്റ്റവേയിൽ ആക്ച്വലി ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന ഒരു പുള്ളിക്കാരൻ, ഒറ്റയ്ക്ക് പെട്ടുപോകുന്ന ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരനൊരു ഒരു കൊറിയർ വിമാനം തകർന്നാണ് കടലിൽ വീഴുന്നത്. അപ്പോൾ ആ കൊറിയർ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ബോളിനെ പുള്ളിക്കാരൻ ഒരു പെറ്റായി കണക്കാക്കിയിട്ട് ഭയങ്കര രസമാണ് ഇവർക്കിടയിലുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ. അതുപോലൊരു സംഗതിയാണ് ഈ പെട്രോക്ക് എന്ന് പറയുന്ന യു എസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്. നിങ്ങൾക്ക് ഒരു കല്ലിനെ കിട്ടും, ആ കല്ലിനെ ഓമനിക്കാം, കൊഞ്ചിക്കാം, വളർത്താം, ചോറ് കൊടുക്കണ്ട, പാൽ കൊടുക്കണ്ട, പൂട ഒഴിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഫലൻഗോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, സോഫ, ബെഡ്, ഡൈനിങ് ടേബിൾ തുടങ്ങിയ ഫർണിച്ചറുകൾക്ക് മാസ സബ്സ്ക്രിപ്ഷനിൽ വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു സംരംഭമാണ് ഇത്. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ബാംഗ്ലൂരൊക്കെ കാണുന്ന ഒരു കമ്പനിയാണ് ഇത്. ഇപ്പം നമ്മളൊരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒരിടത്ത് പോയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് ഈ ഒരു ഫർണിച്ചർ ഓൺ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുന്നില്ല. വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റീസെയിൽ വാല്യൂവിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സോഫ, ബെഡ്, ഡൈനിങ് ടേബിൾ തുടങ്ങി സകലമായ ഫർണിച്ചറുകൾ ഇൻക്ലൂഡിംഗ് ടിവി, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് റെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസരം, ഒരു ഒരു ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഫർലൻകോ. അതുപോലെ തന്നെ വേറൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള ഫാക്ട് എന്തായിരിക്കും? ഒരു മധ്യവയസ്കരായിട്ടുള്ള കുറച്ച് അമ്മാവന്മാർ അമ്മായിമാരുടെ ഒക്കെ ഉപദേശം ഭയങ്കര ക്രിഞ്ചല്ലേ? ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ചില ആളുകളുണ്ട്. ചിലർ അവരുടെ ജീവിതത്തിൽ കിട്ടാതെ പോയ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും പറ്റാതെ പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറ്റാതെ പോയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന കാര്യത്തിൽ ഒരു എക്സ്ട്രാ സ്കില്ല് നമ്മൾ പലരിലും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശികളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം ജപ്പാനിൽ വന്നപ്പോഴാണ് ഒസാൻ റെൻഡൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്, അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് മധ്യവയസ്കരായ മണിക്കൂർ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്ന ഒരു സേവനമാണത്. സംസാരിക്കാനും അതുപോലെ തന്നെ ഉപദേശം തേടാനും ഈ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒപ്പം വരാനും ഒക്കെ ആയിട്ട് ആളുകൾ ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്താറുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കേട്ടതിൽ തന്നെ നമ്മൾ എത്ര വിചിത്രമായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വിചിത്രമായിട്ടൊരു ആശയം ഉണ്ടെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആവിഷ്കരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് പറ്റുന്ന ഒരു മാർക്കറ്റ് നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വലുതായിരിക്കും എന്നുള്ളതാണ്. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ദുബായ് അൽക്കരാമയിലുള്ള നൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. June 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585-577-5477 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഇന്ന് കേട്ട വാർത്തകളിൽ എല്ലാവരും ഞെട്ടലോടെ കേട്ട സംഗതികളിലൊന്നായിരിക്കും ഒരു എയർ കാനഡ പൈലറ്റിന്റെ ഒരു സംഭവം. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം, കാരണം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിമാനം വിമാനയാത്ര എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ നാടുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു യാത്രാ മാർഗം തീർച്ചയായിട്ടും വിമാനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ വിമാനയാത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അവിടെ ഇങ്ങനൊരു സംഗതി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എത്രമാത്രം സ്കെയറി ആയിരിക്കും അത് എന്നാണ് ആലോചിക്കേണ്ടത് കേട്ടോ. അതായത് പൈലറ്റിന്റെ ലൈസൻസ് ഇല്ലാതെ കൃത്യമായ രീതിയിൽ അതിനു വേണ്ടുന്ന പ്രക്രിയകളൊന്നും തന്നെ കടന്നു പോവാതെ 16 വർഷം ഏതാണ്ട് 900+ വിമാനങ്ങൾ പറത്തിയ ഒരു പൈലറ്റ് ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഹോളിവുഡ് സിനിമയായിട്ടുള്ള ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറയുന്നൊരു പടം ഡിക്കാപ്രിയോയ്ക്ക് അഭിനയിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ സിനിമയിൽ വ്യാജ പൈലറ്റായിട്ട് വിലസി ആ സിനിമയിലെ നായകനെ പോലും നാണിപ്പിക്കുന്ന ഒരു യഥാർത്ഥ നായകൻ, അല്ലെങ്കിൽ നായകനാണോ വില്ലനാണെന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥ സംഭവമാണ് ആക്ച്വലി ഇപ്പോൾ കാനഡയിൽ നടന്നിരിക്കുന്നത്. ഫൈനലി അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹോളിവുഡ് സിനിമയെ പോലും വലിയൊരു തട്ടിപ്പ് അല്ലേ? ലൈസൻസ് ഇല്ലാതെ 17 വർഷമാണ് വിമാനം പറത്തിയിരിക്കുന്നത്. ശരിക്കും ഇത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. 2009 മുതൽ 2025 വരെ ഏതാണ്ട് 9,000+ ആഭ്യന്തര ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാന സർവീസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ജെഫ്രി വോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എയർ കാനഡ പൈലറ്റാണ്. അയാളെയാണ് ക്രിമിനൽ കുറ്റം ചുമത്തി കനഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിയായ ലൈസൻസ് നേടുകയോ നിർബന്ധിതമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പറത്തിയതെന്ന് പറയുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള സംഗതി പുറത്തു വരുന്നത്. ഓഫ്കോഴ്സ് നമ്മൾ വിചാരിക്കും ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് ഇല്ലെങ്കിൽ എന്താ അയാൾക്ക് ഫ്ലൈറ്റ് പറത്താറിയാലോ, അതുകൊണ്ടാണല്ലോ അയാൾ ഇത്ര കാലമായിട്ട് പൈലറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കൃത്യമായിട്ട് പുറത്ത് കൃത്യമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുക, ലാൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇത്രയും പേരുടെ ജീവൻ, ആ ജീവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത്രയും വലിയ റിസ്കിലാണ് ഓരോ പൈലറ്റും അവരുടേതായിട്ടുള്ള ജോലി പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതിന് അവരുടെ മനോധൈര്യം, അവരുടേതായിട്ടുള്ള പരിശോധനകൾ, അവരുടേതായിട്ടുള്ള പല ക്രൈറ്റീരിയാസും പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ പ്ലെയിൻ പറത്താൻ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ പൈലറ്റായി മാറുന്നില്ല അല്ലേ? പലപ്പോഴും നമ്മൾ പലയിടത്തും പല ദുരന്തങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അവിടെയാണ് ഇത് ഇതിൻ്റെ ഏറ്റവും ഭയപ്പെടുന്ന വശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ സ്മൂത്തായിട്ട് കഴിഞ്ഞ 16 വർഷമായിട്ട് പറത്തു കയറുന്ന അത്ര ആണ്ടവാ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
4: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
3: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
4: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
2: Allur Polyclinic, caring for you and your family.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഈ ഭയങ്കരമായിട്ട് സിനിമകളെ സ്നേഹിക്കുകയും എന്തെങ്കിലും സിനിമയിലൂടെ അല്ലെങ്കിൽ വെള്ളിത്തിരയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഒരു 100 പേരിൽ 98 പേർക്കും പുറത്ത് പറഞ്ഞില്ലെങ്കിലും സിനിമയിലേക്കൊക്കെ എത്തണം, സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കണം, അല്ലെങ്കിൽ അതിലൂടെ ഒരു പുതിയ പരിപാടിയൊക്കെ ആവണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരാ ഇല്ലാത്തതല്ലേ? ഞാൻ ഉൾപ്പെടെ. എനിക്ക് ഞാനാണെങ്കിൽ ഭയങ്കര വലിയ സിനിമ മോഹിയാണ്. എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഫാസിനേഷൻ, ഡ്രീം, സ്വപ്നം, ആഗ്രഹം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ സിനിമയെ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാനൊരു അവസരം പറഞ്ഞുതരാം. അതായത് പറവ ഫിലിംസ് അറിയാലോ, മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ മെഗാ ഹിറ്റ്, ഇൻഡസ്ട്രി ഹിറ്റ് മലയാളത്തിന് സമ്മാനിച്ച മഞ്ഞുമേൽ ബോയ്സിന് ശേഷം പറവ ഫിലിംസ് നിർമ്മിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ സിനിമയിലേക്ക്, അത് ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ സിനിമയാണ്, ഫീച്ചർ ഫിലിമാണ്. അപ്പോൾ അതിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള പുതുമുഖങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. 25 വയസ്സിൽ കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലെന്ന്, കാണാൻ 25 വയസ്സിലേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലോ. ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മീശ തടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 25 വയസ്സുകാരനെ പോലെയൊക്കെ ഇരിക്കുമെങ്കിൽ ധൈര്യമായിട്ട് ഒന്ന് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോ. ഫിറ്റ് ആൻഡ് അത്ലറ്റിക് ആയിട്ടുള്ള പ്രകൃതം ഉണ്ടായിരിക്കണം, ആൻഡ് ക്രിക്കറ്റിൽ വിശേഷിച്ച് ബാറ്റിങ്ങിലൊക്കെ അത്യാവശ്യം മികവുണ്ടായിരിക്കണം. ക്യാമറയെ ഫേസ് ചെയ്തുള്ള പരിചയം, മുൻ പരിചയമൊക്കെ ആണെങ്കിൽ ഒരു ആഡോൺ ആണ്. റീൽസോ ഷോർട്ട് ഫിലിംസോ ഒക്കെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആഡോൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുൻപ് അഭിനയിച്ചിട്ടുള്ള വർക്കുകളും പുതിയ ഫോട്ടോകളും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നേരെ ഒന്ന് അപ്ലൈ ചെയ്തോളൂ. പറവാ ക്രിക്കറ്റ് കാസ്റ്റിംഗ് @gmail.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് അയച്ചാൽ മാത്രം മതി കേട്ടോ. വയസ്സും ഉയരവും അതുപോലെ നിങ്ങളുടെ ലൊക്കേഷനും ഒക്കെ കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യെസ്, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് അവർ ആ സിനിമയിലേക്ക് ചാൻസ് കിട്ടി, ഓഡിഷൻ കടന്ന് ആ സിനിമ വലിയ സൂപ്പർ ഹിറ്റായി മാറി, നാളെ അവരൊരു സൂപ്പർ സ്റ്റാറായി മാറിക്കഴിയുമ്പോൾ അവർ പറയണം ഇത് ആസിഫ് പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തതെന്ന്. എനിക്കത് മാത്രം മതി കേട്ടോ, ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. വാട്ട് എവർ, എന്തായാലും ഇന്നത്തെ ഈ ഒരു ജനോപകാരപ്രദമായ നടപടിയോടെ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: Home 92.2 FM. Home is a feeling.
1: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.
5: Hey, this is Hasbi, rapping Karalundi. You guys ready? Shout out!

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Key. You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Mexico! United States! Canada!
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
1: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
2: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
1: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026.
1: Switzerland, Scotland, Turkey.
2: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം. ഹോം 92.2 FM-ലൂടെ
2: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building 1st Floor, Mankhul Road, Bardubai.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Mexico! United States! Canada! ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
4: Brought to you by Gulf Hypermarket Russell Khaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും. അതാ
3: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.